0: വന്ദേ മാതരം.
1: സുജലാം സുഫലാം.

ആകാശവാണി കോഴിക്കോട്. സമയം 5:58:25. ഇന്ന് ശകവർഷം 1948 ആഷാഢം 3, കൊല്ലവർഷം 1201 മിഥുനം 10, 2026 June 24 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം തുടങ്ങുന്നു.

0: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ, മണ്ണഴി.
1: 2012 ജനുവരിയിലായിരുന്നു ആ സംഭവം. ഇംഗ്ലണ്ടിൽ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ PhD പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു അയാൾ. സർവകലാശാല അവിടെ വാഗ്ദാനം ചെയ്ത അസിസ്റ്റന്റ് പ്രൊഫസർ പദവിയും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചാണ് ആ യുവാവ് നാട്ടിലേക്ക് തിരിച്ചു പോന്നത്. അതിനെപ്പറ്റി അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം. സ്വന്തം നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന ചില പ്രോജക്റ്റുകൾ ചെയ്യണം. നമ്മുടെ രാജ്യത്തെ യുവജനതയെക്കുറിച്ച് ആശങ്കപ്പെടാൻ വരട്ടെ. ക്രിയാത്മകവും അപാരമായ കഴിവുകളുമുള്ള ഒട്ടേറെ യുവാക്കൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നതിൽ തർക്കമില്ല. യുവതയുടെ ചിന്തകളെയും കഴിവുകളെയും ഒരു നാടിൻ്റെ വികസന സ്വപ്നമാക്കി മാറ്റാൻ നമുക്ക് കഴിയാത്തതാണ് പ്രശ്നം എന്ന് തോന്നുന്നു. രാജ്യത്തെ സാമൂഹിക മാറ്റത്തിൻ്റെ പ്രേരക ശക്തികളാണ് യുവജനങ്ങൾ. ഒരു നാടിൻ്റെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ നവോത്ഥാനത്തിൽ ചാലകശക്തിയായി നിൽക്കേണ്ടത് യുവസമൂഹമാണ്. നമ്മുടെ നാട് നേരിട്ട മഹാപ്രളയത്തിലും ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം യുവതയുടെ നേതൃത്വവും കാര്യശേഷിയും അവരുടെ ഹൃദയത്തിലെ അഗ്നിയും നാം കണ്ടതാണ്. കൃത്യമായി ഇടപെടാൻ അവസരങ്ങൾ ലഭിച്ചാൽ ഞങ്ങളുണ്ട് കൂടെ എന്നുറക്കെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്ത് പിടിക്കാനുള്ള യുവസൈന്യം നമുക്കുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. എന്നാൽ ഇവരെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. നമ്മുടെ യുവാക്കൾ മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലുമൊക്കെ അഭിരമിച്ച് ലക്ഷ്യബോധമില്ലാതെ അലയുകയാണെന്നും സ്വന്തം രാജ്യത്തു നിന്നും സുഗലോലുപത തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നുവെന്നും പറഞ്ഞ് യുവജനതയെ ആകമാനം അധിക്ഷേപിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് ഓർക്കുക. യുവാക്കൾ അവരുടെ വിദ്യാഭ്യാസം, സാമൂഹ്യവൽക്കരണം, രാഷ്ട്രീയ ഇടപെടൽ, സാങ്കേതികവിദ്യ, ധനാഗമന മാർഗങ്ങൾ, സ്വയം ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതചര്യ എന്നിവയിലൂടെ ഒരു നാടിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സജീവ സാന്നിധ്യമായി മാറേണ്ടിയിരിക്കുന്നു. അതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകേണ്ടത് നമ്മുടെ രാജ്യത്തെ ഭരണ നേതൃത്വം തന്നെയാണ്. കഠിനാധ്വാനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകകൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയണം. നവസമൂഹ സൃഷ്ടിക്ക് ഉതകുന്ന തരത്തിൽ മാറാൻ എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമകളായി ആത്മഹത്യാ പ്രവണതയിലേക്ക് ഒഴുകുന്ന ഒരു ചെറുവിഭാഗം യുവാക്കൾക്കിടയിൽ ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് കണ്ണുനട്ടിയിരിക്കുന്ന യുവസമൂഹം, അവിടെയും പ്രതിസന്ധികൾ, ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനെ നിരാശയുടെ വക്കിലെത്തി നിൽക്കുന്നവരും അവർക്കിടയിലുണ്ട്. ഒരു നാടിൻ്റെ, സമൂഹത്തിൻ്റെ, ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് യുവാക്കളെന്ന കാര്യത്തിൽ തർക്കമില്ല. യുവാക്കൾക്ക് കൃത്യമായ ദിശാബോധം നൽകി അവരെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനാവണം ഇനിയുള്ള ശ്രദ്ധ. സ്ഥിരോത്സാഹവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ, നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, ഇടപെടുക. നമ്മുടെ നാട് സുന്ദരവും ശോഭനവുമാക്കുക. അതിലൂടെ സുന്ദരമായ നവകേരളം പുനഃസൃഷ്ടിക്കുക. നവഭാരത ശില്പികളാവുക. രാജ്യം മുഴുവനും നിങ്ങളോടൊപ്പമുണ്ട്.
0: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PV മോഹനൻ, മണ്ണഴി.

0: ആലാപനം ലക്ഷ്മിദാസ്. തുടർന്ന് പ്രഭാതഗീതം, ഉണ്ണിമേനോൻ, എസ് ജാനകി, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനങ്ങൾ. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറത്തിൽ സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം. ഈ പരിപാടിയിൽ ഡോക്ടർ ബാബു ഫ്രാൻസിസ് പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം. തുടർന്ന് സുവർണ മലരുകൾ, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി. 9:30 ലളിതഗാനങ്ങൾ. 10:00 NSM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം. 10:15 അഡീഷണൽ ന്യൂസ് ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 കഥാപ്രസംഗം, ഷാജു വർണ്ണശാലയും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ഈ പരിപാടിയിൽ അവക്കാഡോ കൃഷിരീതിയും വിപണന സാധ്യതയും, ഡോക്ടർ സി കെ യാമിനി വർമ്മയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശാസ്ത്രീയ സംഗീതം. 11:00 ലളിതഗാനം. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് സിസ്റ്റർ മേരി ബനീഞ്ചയുടെ ലോകമേ യാത്ര എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.
3: ആലാപനം
2: ലക്ഷ്മിദാസ്.

മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരി

അഭിജാത്യവും വഹിച്ചുകൊണ്ടുപോകയില്ലമർത്യനന്ത്യയാത്രയിൽ അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും.

0: സിസ്റ്റർ മേരി ബനീഞ്ചയുടെ ലോകമേ യാത്ര എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് ലക്ഷ്മി ദാസ്.
1: കാവ്യാഞ്ജലി. ഇനി പ്രഭാതഗീതം. ഇന്ന് ഉണ്ണിമേനോൻ, എസ് ജാനകി, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനങ്ങളാണ്. ആദ്യം എങ്ങും വിളങ്ങും എന്ന് തുടങ്ങുന്ന ഗാനം ഉണ്ണിമേനോൻ പാടിയത്.

0: പ്രഭാതഗീതമാണ് കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: ഇന്നലെ കൊട്ടാരക്കര നീലേശ്വരത്ത് ബസ് കാത്തുനിന്നവരുടെ ദേഹത്തേക്ക് ടിപ്പർ ലോറി മറിയുകയും രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദാരുണ സംഭവമുണ്ടായി. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല, അമിത വേഗത, പ്രവർത്തനരഹിതമായ GPS സംവിധാനവും സ്പീഡ് ഗവർണറും, തേഞ്ഞുതീർന്ന ടയറുകൾ തുടങ്ങി നിരവധി ഗുരുതരമായ നിയമലംഘനങ്ങളാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പൊതുവെ വളരെ ശ്രദ്ധയോടെ ഓടിക്കേണ്ടവയാണ് ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ റോഡിലിറങ്ങുന്ന രാവിലെ 8 മണി മുതൽ 10 മണി വരെ സമയത്ത് ഇവയ്ക്ക് നിയന്ത്രണങ്ങളുമുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയാണ് പല ടിപ്പർ ലോറികളും റോഡിൽ ചീറിപ്പായുന്നത്. ശ്രദ്ധ ഇന്ന് ഈ വിഷയത്തിലേക്ക്. ആദ്യം ഇടുക്കി മുൻ RTO PM ഷബീറിന്റെ പ്രതികരണം.
2: ടിപ്പർ പോലുള്ള ഭാരവാഹനങ്ങൾ പൊതുനിരത്തിൽ ഓടിക്കുന്നതിനെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം, അതായത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികൾ ചില സമയ നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് റോഡിൽ ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പോയ വഴി ഒരു പരിധിവരെ അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതായത് എക്സ്പോഷർ ചാൻസ് നിയന്ത്രിച്ചുകൊണ്ട് വാഹന അപകടങ്ങൾ കുറക്കാം എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലയളവിൽ ഈ നിയന്ത്രണങ്ങൾ വളരെ ഫലപ്രദമായിട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അതാത് ജില്ലയിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. പ്രധാനമായിട്ടും രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് റോഡിൽ ഇറങ്ങുന്ന സമയം കണക്കാക്കിക്കൊണ്ടാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വളരെ കർശനമായ രീതിയിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റും പോലീസും നടപ്പിലാക്കി വരുന്നുണ്ട്. അപകട കാരണങ്ങളെ കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ പ്രധാനമായും 3 ഘടകങ്ങളാണ് നമുക്ക് ശ്രദ്ധയിൽ വരുന്നത്. സ്പീഡ്, വാഹനത്തിന്റെ സ്പീഡ്, അതേപോലെ തന്നെ ഡ്രൈവറുടെ പ്രവൃത്തി ബിഹേവിയർ, അതേപോലെ തന്നെ വാഹനത്തിന്റെ മെക്കാനിക്കൽ കണ്ടീഷൻ. ഈ 3 ഘടകങ്ങളുമാണ് ഓരോ വാഹനത്തിന്റെ അപകടത്തിലും, പ്രത്യേകിച്ച് ടിപ്പർ പോലുള്ള ഭാരവാഹനത്തിന്റെ അപകടത്തിൽ ഏറ്റവും വില്ലനായിട്ട് വരുന്നത്. ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് വന്നാൽ ഉണ്ടാകുന്ന വ്യാപ്തി വളരെ വലുതായിരിക്കും എന്നുള്ളത് നാം എടുത്തു പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ അപകടത്തിൽ CF കഴിഞ്ഞ വാഹനത്തിന്റെ സ്പീഡ് ഗവർണർ അതേപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്ത നിലയിലാണ് എന്നുള്ള ആരോപണം ഉയർന്ന് കേട്ടു. സ്പീഡ് ഗവർണർ വാഹനത്തിന്റെ വേഗം നിയന്ത്രിക്കുന്നതിൽ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ്. അത് കൃത്യമായി വാഹനത്തിൽ ഘടിപ്പിച്ചു എന്നുള്ളതും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് വാഹനത്തിന്റെ പെർമിറ്റ് ഹോൾഡർ, അതായത് ഓണർ അല്ലെങ്കിൽ പെർമിറ്റ് ഹോൾഡർ ആയ വ്യക്തിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. അത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഡ്രൈവർക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അമിത വേഗതത്തിൽ കാര്യമായ ഡ്രൈവിംഗ് പരിചയം ഇല്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ഓടിച്ചാൽ ഉണ്ടാകുന്ന അപകട വ്യാപ്തി വളരെ വലുതാണ്. അതാണ് നമുക്ക് ഈ അപകടത്തിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ടിപ്പർ വാഹനങ്ങൾക്ക് ഒട്ടനവധി നിയന്ത്രണങ്ങൾ മറ്റും പിന്നീടുമുണ്ട്. അതിന്റെ ലോഡ് പോർഷൻ കൃത്യമായി കവർ ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത അസൗകര്യമില്ലാത്ത രീതിയിൽ കൃത്യമായി മൂടി കവർ ചെയ്തിട്ടായിരിക്കണം ടിപ്പറിൽ സാധനങ്ങൾ കൊണ്ടു നടത്തേണ്ടത്. ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓടിക്കുന്ന ലൈസൻസ് ഇല്ലാതെയൊന്നും ഒരു കാരണവശാലും ഒരു ടിപ്പർ വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ വസ്തുത.
1: നിയന്ത്രണങ്ങൾക്കും നിരോധനങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരം ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നും തിരുവല്ലയിൽ നിന്നും പൊതുപ്രവർത്തകൻ റിജോ വള്ളംകുളം.
3: സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, കാരണം നിലവിലെ സമയം എന്ന് പറയുന്നത് 8 മണി മുതൽ 10 മണി വരെയാണ്. 8 മണിക്കല്ല വിദ്യാർത്ഥികൾ ആരും റോഡിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7:30 മുതൽ 10:30 വരെയും വൈകിട്ട് 3:30 മുതൽ 5 മണി വരെയും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നിയമം ഉണ്ടെങ്കിൽ പോലും അത് കർശനമായി പാലിക്കപ്പെടുന്നില്ല. പൊതുജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ചിലരെങ്കിലും, എല്ലാവരും എന്ന് പറയുന്നില്ല, ചിലരെങ്കിലും പൊതുനിരത്തുകളിൽ പെരുമാറുന്നത് സ്ഥിരം നമ്മൾ ഓരോരുത്തരും കാണുന്നതാണല്ലോ. വർക്കിന്റെ പ്രഷറായിരിക്കാം, ചിലപ്പോൾ കോൺട്രാക്ടറിന്റെ പ്രഷറായിരിക്കാം, എന്താണെങ്കിലും ഈ വേഗത കൂടുമ്പോൾ അപകടങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്.

0: കാരണം ഈ നിരോധിത സമയം ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് പോലും പത്തനംതിട്ട ജില്ലയിൽ പോലും വാഹനങ്ങൾ സംസ്ഥാന പാതയിൽ വരെ ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ പ്രത്യേകമായി പറഞ്ഞിരുന്നത് ഈ സമയം പുനഃക്രമീകരിക്കുക, അതുപോലെ തന്നെ നിലവിലുള്ള നിയമം വെച്ച് ശക്തമായി പരിശോധനകൾ, നിയമം ലംഘിക്കുന്നവർക്കെതിരെ, നിയമം പാലിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവര് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: നിശ്ചിത സമയത്തിനുള്ളിൽ ട്രിപ്പുകൾ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ടിപ്പർ ഡ്രൈവർമാർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ടിപ്പർ ലോറി ഉടമയും ഡ്രൈവറുമായ ടി പി സന്ദീപ് കാക്കൂർ.
2: 8:30 to 10 AM കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾക്ക് സ്കൂൾ ടൈം എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിടേണ്ട ഒരു സമയം വരുന്നത്. ആ സമയത്താണ് മിക്ക ആൾക്കാർക്കും മെറ്റീരിയൽ വേണ്ടി വരുന്ന സമയവും. അത് കഴിഞ്ഞ് 10 AM സമയത്ത് കോറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ വാഹനങ്ങളും കൂടി ഒരുമിച്ചാണ് ടിപ്പറുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ വരുന്ന സമയത്ത് തന്നെ ഈ സമയം ലക്ഷ്യമാക്കിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ചെക്കിങ് അതിനും പിന്നെ ഞങ്ങൾ നിർത്തിയിടേണ്ട ഒരു പ്രശ്നം അവിടെയും വരുന്നുണ്ട്. ഇതിലെല്ലാം കൂടി ഓടി എത്തുന്ന സമയം പിന്നെ തിരക്കിട്ട് അവിടെ എത്തുമ്പോഴേക്ക് അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ സമയത്ത് ഒരുമിച്ച് ജിയോളജി പാസ് നിർബന്ധമാണ്. ജിയോളജി പാസ് ഇല്ലെങ്കിൽ വണ്ടിക്കാരെ മാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നത്. കോറികളിലോ ക്രഷറിലോ ഒന്നും ഉദ്യോഗസ്ഥർ പോകുന്നില്ല. ഈ ഒരുമിച്ച് ജിയോളജി പാസ് അടിക്കാൻ സൈറ്റ് ബ്ലോക്കായി പോവുകയും ചെയ്യും. പിന്നെ ജിയോളജി പാസിന് ഈ 10 AM ശേഷം അതിനും നിൽക്കേണ്ടി വരുന്നുണ്ട് 1 hour+. അവിടെയും ഞങ്ങൾക്ക് തീരെ ടൈം പോയി കിട്ടുകയാണ്. ഒരു ദിവസം ജോലി എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം മാത്രമാണ്. ഈ 6 AM ശേഷം ക്രഷർ കോറികൾ അത് അടയ്ക്കും. കോറികൾ 12 AM വരെ മാത്രമാണ് ഈ കരിങ്കല്ലിന്റെ കോറികൾ പ്രവർത്തിക്കുന്നത്. അപ്പം രാവിലെ ആ സമയത്ത് ഒരു ലോഡ് കിട്ടി ചില വണ്ടിക്ക് മാത്രം 2 loads എടുക്കാൻ കഴിയുന്നുണ്ട്. ദിവസവും ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ 1 load, 2 loads ആ ഇതിലാണ് എടുക്കുന്നത്. സാധാരണ ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന വേതനം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പം പോകുന്നത്. 1 load എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് 250-300 rupees വെച്ചാണ്. ചില അന്ന് 1 load മുകളിൽ നിന്നു, ചില അന്ന് 2 load ആ ഒരു രൂപത്തിലേക്കായി പോകുന്നുണ്ട്. രാത്രി ഓടാനും പെർമിഷനും പ്രശ്നമല്ല, പക്ഷെ രാത്രി ഈ കോറി ക്രഷറുകൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പകല് മാത്രം ഈ 7 AM ക്രഷറുകൾ തുറക്കും. അധിക ക്രഷർ, ചില ക്രഷർ, വലിയ വലിയ ക്രഷറുകൾ മാത്രം 7 AM മുന്നേ തുറന്ന് പ്രവർത്തിക്കുന്നതുണ്ട്. അത് മലപ്പുറം മുക്കം ഭാഗങ്ങളിലെ വലിയ ക്രഷറുകളിൽ. ഞങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ചെറിയ നിസാൻ ടിപ്പർ, അതുപോലെ ഈ മസ്ത ടിപ്പർ, അങ്ങനത്തെ ചെറിയ വണ്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. തിരക്കില്ലാത്ത റോഡുകൾ, അധികം സ്കൂളുകളില്ലാത്ത അങ്ങനത്തെ തിരക്കില്ലാത്ത റോഡുകളിൽ ഞങ്ങൾ ഓടാൻ അനുവദിക്കുക. അതിൽ വേണമെങ്കിൽ ഒരു സ്പീഡ് ലിമിറ്റോ, അത് വളരെ ശ്രദ്ധിച്ച് അധിക ഡ്രൈവർമാരും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. സ്പീഡ് ഗവർണറൊക്കെ ഞങ്ങളെ വണ്ടിക്കൊക്കെ 60 speed എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ബ്രേക്ക് എടുക്കുന്ന വണ്ടിയാണ്. കറക്റ്റ് 60 speed കട്ടാകുന്നത്. അതിൽ കൂടുതലൊന്നും ആരും പോകുന്നില്ല. സ്കൂൾ ടൈം കഴിയുന്ന സമയത്ത് എല്ലാ വാഹനങ്ങളും വരുന്നുള്ളത് RTOക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ആ സമയത്താണ് ചെക്കിങ് ഇതാക്കുന്നത്. ഈ 10 AM സ്കൂൾ ടൈം കഴിയുന്ന ഈ സമയത്തുള്ള അനാവശ്യ ചെക്കിങ് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
1: വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ റോഡിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടതുണ്ടെന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി എക്സ്പെർട്ട് മെമ്പർ ഉപേന്ദ്രനാരായണൻ.
3: ഇത്തരം ടിപ്പർ ലോറികൾ സമയക്രമം പാലിക്കാനായിട്ട്, അതായത് രാവിലെ 8 to 10 AM ഇടയിൽ പീക്ക് അവറിലെ ട്രാഫിക് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ടിപ്പർ ലോറികളെ മാറ്റി നിർത്തുന്നുണ്ട്. അത് അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ വരാൻ കാര്യം, ടിപ്പർ ലോറികൾ പീക്ക് അവറിലെ ധാരാളം റോഡ് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് മുൻ ADGP ഈ ടൈമിംഗ് അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാര്യം ഡ്രൈവർമാർക്ക് ഓരോ ട്രിപ്പിനാണ് ശമ്പളം കിട്ടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രിപ്പ് അടിക്കാനുള്ള വ്യഗ്രതയിൽ മറ്റുള്ളവരുടെ ജീവൻ അവര് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. റെക്ലെസ് ആയിട്ട് ഓടിക്കുക, പിന്നെ വാഹനത്തിന് GPS സംവിധാനമോ സ്പീഡ് ഗവർണറോ അല്ലെങ്കിൽ അതിന്റെ ഫിറ്റ്നസ്സോ ഇതൊന്നും പ്രോപ്പർ അല്ലാതെ, ഈവൻ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികൾ പോലും നമ്മുടെ റോഡിലൂടെ ടിപ്പർ ലോറികളും പിക്കപ്പുകളും ഓടുന്നുണ്ട്. അപ്പൊ ഇത് വളരെ പ്രാധാന്യം, അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും, എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് രാവിലെ പോലീസും മറ്റും സജീവമാകുന്നത് 8-9 AM ശേഷമാണ്. 6 AM തൊട്ട് ഈ പറഞ്ഞ 10 AM വരെ പോലീസ് പ്രസൻസ് റോഡിൽ കാണാത്തത് കൊണ്ട് ടിപ്പർ ലോറികളുടെ ടൈം എന്ന് പറയുന്നത് 10 AM ശേഷം, അതായത് രാവിലെ കുട്ടികൾക്ക് ട്യൂഷനും മറ്റു കാര്യങ്ങൾക്കായിട്ടും പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് കുട്ടികൾ എപ്പോഴും നേരം വെളുത്താൽ റോഡിൽ പല കാര്യങ്ങൾക്കായിട്ട് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലും റോഡിൽ നടന്നും ഒക്കെ പോകുന്നുണ്ട്. അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് രാവിലെ 10 AM മുമ്പ് ഒരു കാരണവശാലും ടിപ്പർ ലോറികൾക്ക് പൊതുനിരത്തിലൂടെ ഓടാനുള്ള അനുവാദം കൊടുക്കരുത്. നമ്മുടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് വളരെ കർശനമാക്കണം, അത് പ്രോപ്പറായിട്ട് ചെയ്യണം.

സഞ്ചാരവും ചരക്കു നീക്കവും സുഗമമാക്കുക എന്നത് തന്നെയാണ് ഏതൊരു വാഹനത്തിന്റെയും പ്രധാന ഉദ്ദേശം. എന്നാൽ പൊതുജന സുരക്ഷയെ കരുതി ഓരോ വാഹനങ്ങളും ഓടിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതുണ്ട്. അത്തരം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു യാത്രയും അനുവദിച്ചുകൂടാ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തുനിന്നും കൂടുതൽ ജാഗ്രതയും കർശന നടപടികളും ആവശ്യമാണ്. ശ്രദ്ധ ഇന്ന് ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: നാലാം ഗേറ്റിന് സമീപം ഗാന്ധി പാർക്കിൽ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന നടീൽ വസ്തുക്കളുടെ വിപണനമേള രാവിലെ 9:30. സൗത്ത് ബീച്ചിൽ സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒളവണ്ണ സഫയർ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചെങ്ങല രാവിലെ 11:30. കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ ബാഗ് മെൻസ് ഫിലിം സൊസൈറ്റിയുടെ പ്രതിമാസ ചലച്ചിത്ര പ്രദർശനം വൈകിട്ട് 5:30. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ യുവ ദൃശ്യകലാകാരൻ അമർലാൽ പുതുക്കുടി ഒരുക്കുന്ന ചിത്രപ്രദർശനം വൈകിട്ട് 5:30.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
1: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ലല്ലിറിലെ.

0: നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ

പെൻഷനുകളുടെ വിതരണം ഇന്നാരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ്ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് MLA അറിയിച്ചു. ഖത്തർ ഇൻഗാസ് KMCC പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ MP മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ US ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ US സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3 പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയിലും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ 1 ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു.
നിപ്പ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ

0: റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിന് കയറുന്നതോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ ചെയ്യാം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7-ാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാൻ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റിയെഴിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തു വിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടിനിന്നു.
0: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1,000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിൻ്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉക്തവാൻ യത് പരിവർത്തനശീല വൈശ്വിക പരിസ്ഥിതൌ സുരക്ഷാ സഹകാര്യം ഗഭീരം കർത്തും തഥാ ച ആതങ്കവാദാത് അന്തർജാലീയ സുരക്ഷായാഹ ച ആരഭ്യ ഉദയമാന പ്രൗദ്യോഗികീ പര്യന്തം സമാഹ്വാ

0: കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മേശപ്പുറത്തേക്ക് കാല് നീട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അവസരമല്ലേ, കാരണം ഒരു കുഞ്ഞു വിമാനത്തിൽ ഞാൻ മെല്ലെ എൻ്റെ സീറ്റ് നേടിയിട്ട് ബാഗ് തുറന്ന് ക്യാമറ എടുത്തപ്പോൾ ഗൺമാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
1: ഓരോ കാലഘട്ടത്തിലെയും വലിയ മനുഷ്യരെയും ചരിത്ര സംഭവങ്ങളെയും ക്യാമറ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ അവസരം ലഭിച്ചവരാണ് ഫോട്ടോ ജേർണലിസ്റ്റുകൾ. സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ തനിക്ക് ലഭിച്ച ചില അപൂർവ ചിത്രങ്ങളുടെ ഓർമ്മകളുമായി ഫോട്ടോഗ്രാഫർ പി മുസ്തഫ ചേരുന്നു.
0: ഫോട്ടോഗ്രാഫിയിൽ ഏതാണ്ട് 53 വർഷമായി. ആദ്യം ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായും പിന്നീട് 1983 മുതൽ കേരള കൗമുദിൻ്റെ ഫോട്ടോഗ്രാഫറാണ്. അവിടെ നിന്നാണ് 1988 മനോരമയിൽ ചേരുന്നത്. മനോരമയിൽ ചേർന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യാനും ഇന്ത്യക്കപ്പുറമൊക്കെ യാത്ര ചെയ്യാനും പറ്റിയതെന്നുള്ളത്. 8 വർഷത്തോളം ഞാൻ ഡൽഹിയിലാണ് ജോലി ചെയ്തത്. ആ കാലയളവിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പടവും ഇതെല്ലാം എടുക്കാൻ പറ്റിയത്. ഞാൻ മൊത്തത്തിൽ 10 പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 5 പ്രധാനമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ്. വാജ്പേയിൻ്റെ ഇതാണല്ലോ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. വാജ്പേയിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെ കണ്ടാലും ഒന്ന് ചിരിക്കുക എന്നുള്ളൊരു പ്രത്യേക ക്യാരക്ടറാണ്. നല്ല അറിവുള്ള മനുഷ്യൻ, കവി കൂടെ ആയിരുന്നു അദ്ദേഹം. മറ്റൊന്ന് നല്ല പ്രാസംഗികനായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എല്ലാ രാഷ്ട്രീയക്കാർക്കും വാജ്പേയിനെ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. എന്നെക്കാളും വളരെ സീനിയറായിട്ട് ഡൽഹിയിൽ ഏതാണ്ട് 32 വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള ഡി വിജയമോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറുണ്ട്. ഇന്ത്യയിൽ അന്ന് അറിയപ്പെടുന്നൊരു വളരെ സീനിയറായിട്ടുള്ള റിപ്പോർട്ടറാണ്. അദ്ദേഹത്തിന് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ കെയർ ഓഫിലാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു യാത്ര പോകുന്നത്. അത് 1991 ഡൽഹിയിലുള്ള സമയത്ത് വാജ്പേയിജി അന്ന് മത്സരിക്കുന്നത് മധ്യപ്രദേശിലെ വിദിഷ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആ സമയത്ത് ഒരു യാത്ര ചെയ്യുന്നുണ്ട് വാജ്പേയിൻ്റെ കൂടെ. അത് ഞാനും ഡി വിജയമോഹൻ്റെ കെയർ ഓഫിലാണ് പോകുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്നിട്ട് ഒരു ചെറിയ കുഞ്ഞു വിമാനം, ഏതാണ്ട് 10 ആൾക്ക് കയറാവുന്ന ഒരു കുഞ്ഞു വിമാനം. ആ യാത്രയിലുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനും ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു ഒരു പെൺകുട്ടിയുണ്ട് ഈ റിപ്പോർട്ടറായിട്ട്. ഡി വിജയമോഹനും വാജ്പേയിജിയാണ് പ്രധാനമായിട്ടുള്ളത് ആ യാത്രയിൽ. പിന്നെ ഒന്ന് 2 പൈലറ്റുമാർ, ഒരു ഗൺമാൻ, വാജ്പേയിജിൻ്റെ കൂടെ സെക്യൂരിറ്റിക്കായിട്ടുള്ള ഒരു ഗൺമാൻ, അങ്ങനെ ഇത്രയും പേരേ ഉള്ളൂ. ഞങ്ങൾ 5-6 പേരുണ്ടാവും യാത്രയിൽ. വിമാനം അങ്ങ് പൊങ്ങി. അപ്പോഴാണ് പിന്നെ പൈലറ്റ് വന്ന് പറഞ്ഞത്, നിങ്ങൾ വലിയ ഭാഗ്യവന്മാരാണ്, ഇത് 2nd ലോകമഹായുദ്ധകാലത്ത് പങ്കെടുത്തിട്ടുള്ള വിമാനമാണ്, നമ്മളുടെയും ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ മിക്കവാറും എല്ലാ ആൾക്കാരും ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പോലെ തന്നെ വിജയമോഹനും ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പെൺകുട്ടിക്കും അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് വാജ്പേയിനെ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് പത്രങ്ങളൊക്കെ വായിച്ചു. ഞാനെപ്പോഴും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തെല്ലാം ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ള, അതൊരു ഫോട്ടോഗ്രാഫറാണെന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് വാജ്പേയിജി ആണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യൻ, ഫോട്ടോ എടുക്കുന്നതിലൊന്നും വളരെ താല്പര്യമുള്ള ഒരാളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആ മേശപ്പുറത്തേക്ക് കാല് നീട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അവസരമല്ലേ, കാരണം ഒരു കുഞ്ഞു വിമാനത്തിൽ വാജ്പേയിജി ഉറങ്ങുന്നൊരു പടം കിട്ടുക എന്നുള്ളത്. ഞാൻ മെല്ലെ എൻ്റെ സീറ്റ് നേടിയിട്ട് ബാഗ് തുറന്ന് ക്യാമറ എടുത്തപ്പോൾ ഗൺമാൻ എൻ്റെ അടുത്ത് വന്നിട്ട്, സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറയുന്നു എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊരു ബസ്സിൻ്റെ വലിപ്പേ ഉണ്ടാവുള്ളൂ ഉള്ളു ശരിക്കും. അപ്പോൾ അദ്ദേഹം എണീക്കുകയും ചെയ്യരുത്, ഫോട്ടോ എടുക്കുകയും വേണം, ഇങ്ങനോട് സംസാരിക്കുകയും വേണം, ഇങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയും. നോ നോ നോ എന്ന് വളരെ പതുക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അല്ല, ഈ ഒരു അവസരം എനിക്ക് പിന്നീട് കിട്ടില്ല എന്ന്, എനിക്ക് അറിയാവുന്ന ഭാഷയിൽ, എനിക്ക് ഹിന്ദിയൊന്നും അത്ര അധികം അറിയില്ലെങ്കിലും പറഞ്ഞൊക്കെ ഒപ്പിച്ചു ഇയാൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവസരം ഞാൻ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത് പബ്ലിഷ് ചെയ്യാനൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു അവസരം കിട്ടില്ല എന്നൊക്കെ പറയുള്ള കാല് പിടിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഫോട്ടോഗ്രാഫർമാർ അങ്ങനെ വേണം എന്നാണ്, കാരണം നമുക്കൊരു പടം കിട്ടാത്തതാണെങ്കിൽ അതെങ്ങനെ ഒപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ചീത്തകൾക്ക് ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അവസാനം ഒരു ഗതിയില്ലാതായപ്പോൾ അദ്ദേഹം സമ്മതിച്ചാണ്, അങ്ങനെയാണ് ആ പടം എടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ വാജ്പേയി നല്ല തമാശയൊക്കെ പറയുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഞാൻ ഒന്നും കൂടെ ഉറങ്ങിത്തരാം എന്ന് പറയുന്നൊരു ടൈപ്പ് ക്യാരക്ടറാണ് വാജ്പേയി. ഇത് കഴിഞ്ഞ് വിമാനം ഇറങ്ങി നമ്മളെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു കാറ് വാജ്പേയിജിക്കും വന്നു ഒന്ന് ഞങ്ങളെ കൊണ്ടുപോകാനും. അങ്ങനെയാണ് അതിൻ്റെ രീതി. നേതാവിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊട്ട് പിന്നിലുള്ള കാറിൽ നമ്മളായിരിക്കും, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടണം. ഇതൊക്കെ ഒരു ഒരു ഫോട്ടോഗ്രാഫർമാരുടെ ഒരു വലിയ ജോലിയാണ്. ഈ ഭോപ്പാലിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് വിദേശയിലേക്ക് കാറിൽ യാത്ര ചെയ്യാണ്. കുറച്ച് നല്ല റോഡ് കഴിഞ്ഞിട്ട് പിന്നൊക്കെ കട്ട് റോഡുകളാണ്, പൊടിങ്ങനെ പറക്കും, വല്ലാത്തൊരു അവസ്ഥയാണ്. ആ കാറിൽ അംബാസഡർ കാറാണ് അന്നൊക്കെ, അതേ ഉള്ളത്, 1991. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാവും ഈ യാത്രക്കിടക്ക്, അതെല്ലാ നേതാക്കന്മാർക്കും അങ്ങനെ ഉണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് എന്തായാലും വണ്ടി നിർത്തും, കാരണം ഇലക്ഷൻ ആണല്ലോ, വോട്ട് കിട്ടണമല്ലോ. നിർത്തി അവരോടൊക്കെ 1-2 മിനിറ്റൊക്കെ സംസാരിച്ചിട്ട് പോവുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജയ്വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ തൊപ്പിക്കാർ മുസ്ലിംസ് പയ്യന്മാർ മാത്രമാണ്. ആ ഒരു വാജ്പേയിനെ സിന്ദാബ വിളിച്ച്, സിന്ദാബ എന്നാണ് അവർ പറയുക, വന്ന് അടുത്ത് അവരോട് വർത്തമാനം പറഞ്ഞ് പിന്നെ പോകുന്നത്. കുറച്ചുകൂടെ വലിയൊരു ക്രൗഡാണ്, 100 ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ ചെറുപ്പക്കാർ, കുറച്ച് ചെറുപ്പക്കാർ അടുത്തേക്ക് വന്നിട്ട് അവർ വിളിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹിന്ദി എന്നാണ് വിളിക്കുന്നത്, അങ്ങനെയാണ് മുദ്രാവാക്യം. അപ്പോൾ വാജ്പേയിജി പറഞ്ഞു നോ, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്, ഹിന്ദു ഹിന്ദി അങ്ങനെയൊന്നും ഇല്ല, കാരണം ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത്

0: അറിയാലോ, സൗത്ത് ഇന്ത്യയിൽ പിന്നെ ആന്ധ്രയുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, കേരളമുണ്ട്. പക്ഷേ നാല് സ്റ്റേറ്റിൽ നാല് ഭാഷയാണ്. ഇത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, തമിഴാണ്, മലയാളമാണ്, തെലുങ്കാണ്, കന്നഡയാണെന്നൊക്കെ കൃത്യമായിട്ട് പറയും. അതിൻ്റെ അടുക്ക് അദ്ദേഹം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഏ മുസ്തഫ സാഹിബേ, ഞാൻ മാത്രമേ ഉള്ളൂ കാർന്ന് ഇറങ്ങിയിട്ട് ഇവരെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് ആളെ ഇടയിൽ നിന്ന് പേര് വിളിക്കാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതും വാജ്പേയിജിനൊപ്പം പോലെ ഒരാൾ വിളിക്കാന്ന് പറയുമ്പോൾ. അപ്പോൾ അത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു അവിടെ ഖണ്ഡിക്കപ്പെട്ടു, ഹിന്ദി എന്നുള്ളത് പോയി. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പിന്നെ കാർഗിഡി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ഇദ്ദേഹത്തോട്. അത് കഴിഞ്ഞ് ഓരോ മീറ്റിംഗ് കഴിയുമോറും അദ്ദേഹം ക്ഷീണിച്ച് ക്ഷീണിച്ച് രാത്രി ഏതാണ്ട് 11:12 അടുത്തയക്കണം. അപ്പോഴേക്കും നമ്മളൊക്കെ അവശരായി ശരിക്കും. ഈ നേതാവിൻ്റെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ്. അത് ഈ പൊടിയും ക്രൗഡും, ഫോട്ടോഗ്രാഫർമാർക്ക് പ്രത്യേകിച്ച് പോയി ഈ ആൾക്കാരൊക്കെ ഇടിച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളതും വലിയ പ്രയാസം. ഒരു 11:30 അവിടെ ഈ വിദിശയിലുള്ള ഒരു ഒരു ഗസ്റ്റ് ഹൗസിലെത്തി. ചെറിയൊരു ഗസ്റ്റ് ഹൗസാണ്, സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണമുണ്ട്. അത് നിലത്തിരുന്നിട്ട് ആണ് അത് കഴിക്കുന്നത്. മണ്ണൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഷീറ്റ് വെച്ചിട്ട്. അപ്പോൾ വാജ്പേയിജി അതിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഞങ്ങളും അതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ഈ കൂടെ ഈ ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് കയറിയപ്പോൾ ഞങ്ങളടുത്ത് വന്നു. ഞാനും വിജയ മോഹനും കൂടെയുള്ള റൂം വന്ന് സൗകര്യമൊക്കെ അല്ലേ, ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ. അദ്ദേഹം പറയാണ് ഇങ്ങനെയുള്ള ചെറിയ സ്ഥലത്ത് ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. അതിരാവിലെ ഞാൻ പോകും നിങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഇതിൽ ഇനി കാണില്ല, ഇനി നമുക്ക് ഡൽഹിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അദ്ദേഹം നമ്മളോട് പിരിയുന്നത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന് നോക്കി നോക്കി നോക്കി. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ ഒരുപാട് ആൾക്കാരുടെ യാത്രയുണ്ട്, നമ്മളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. വാജ്പേയിജി അതിൽ നിന്നൊക്കെ വേറിട്ടുള്ള സംഭവമാണ്. ഇനി ഇതിനോട് കണക്ട് ചെയ്തിട്ട് വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കെ എം രാഗേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു റിപ്പോർട്ടറുണ്ട്, മനോരമയ്ക്ക് ദ വീക്കിനും വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് വീക്കിലുണ്ട് മനോരമൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് വീക്കിലേക്ക് വേണ്ടി, ദ വീക്കിന് വേണ്ടിയിട്ട് നേതാക്കന്മാരുടെ ഹോബി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോവുകയാണ്, അവരുടെ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോഴേക്കും ഞാൻ വാജ്പേയിക്ക് എന്നെ അറിയാൻ തുടങ്ങി, ശരിക്കും കണ്ടുള്ള ഒരു പരിചയം തുടങ്ങി. എവിടുന്ന് കണ്ടാലും ചിരിക്കും. അന്ന് ഉള്ള യാത്രയോ അതിനുശേഷം പലതവണ ഡൽഹിയിൽ നിന്ന് കാണുന്നതുകൊണ്ടുള്ളത് ആണ്. പിന്നെ എല്ലാ പരിപാടിക്കും മനോരമയിൽ പോകും, അപ്പോൾ അതുകൊണ്ടാണ് ആ പരിചയം, മുഖപരിചയം ഉള്ളത്. അപ്പോൾ കണ്ടാൽ ചിരിക്കും. അങ്ങനെ ഞാനും രാഗേഷും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അന്ന് പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു, 96. അപ്പോൾ ഞങ്ങൾ ഈ ഹോബിയെക്കുറിച്ചൊക്കെ സംസാരിച്ച്, അപ്പോൾ അവസാനം പറഞ്ഞ എൻ്റെ ഏറ്റവും ഹോബി എന്ന് പറഞ്ഞാൽ വായനയാണ്, കവിത എഴുതും. അതിൻ്റെ അടുക്ക് കിട്ടാവുന്ന സമയത്താണെങ്കിൽ പുസ്തകങ്ങൾ ധാരാളം വായിക്കും. പിന്നെ ഈ പരിപാടിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നൊരു സമയം എനിക്കിഷ്ടമുള്ളതൊന്ന് കിച്ചണിൽ, അടുക്കളയിൽ പാചകം ചെയ്യുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. ഇടയ്ക്ക് ഞാനാണ് പോയിട്ട്, ഞാൻ തന്നെ കൂടെയുള്ള ആൾക്കാർ സഹായിക്കുമെങ്കിലും ഞാനും കൂടെ കൂടെ കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വാജ്പേയിനോട് ചോദിച്ച്, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ സമയത്ത്, സാർ ഒരു പടം, സാർ ഒന്ന് അടുക്കളയിൽ കിച്ചണിൽ വന്നിട്ട് ഒരു പടം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എനിക്കെന്ന് പറഞ്ഞു. വേണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു വേണം സാറേ എന്ന് പറഞ്ഞു. എന്നാ വാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഈ കിച്ചണിലുള്ള കുക്ക് അതിൻ്റെ കൂടെ വന്നു. ഞാൻ പറഞ്ഞു കുക്കൊന്നും വേണ്ട. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ കുറച്ച് ബാക്കോട്ട് നിന്നു, ഞാൻ തന്നെ പാചകം ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചായ ഉണ്ടാക്കി തരികയാണ്. അദ്ദേഹം ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യുന്നു, വെള്ളം തിളപ്പിക്കുന്നു, അതിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം പാലൊഴിക്കുന്നു, പഞ്ചസാര ഇട്ടിട്ട് കലക്കിയിട്ട് പോരേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ നോക്കേ വേണ്ട സാർ, അത് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരു പടം എടുത്ത്, ആ പടത്തിന് വേറൊരു ഗുണമുണ്ടായി. 1996 മെയ്യിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് മത്സരിച്ചു, പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. അന്ന് ഈ ജനതാ പാർട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുമന്ത്രിസഭയിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പക്ഷേ ആ പ്രധാനമന്ത്രി സ്ഥാനം എന്നുള്ളത് 13 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. തൂക്കുമന്ത്രിസഭ ആയിരുന്നു ആദ്യം പ്രധാനമന്ത്രി ആവാം എം പി ആയിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പക്ഷേ വോട്ടിംഗ് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലാതായിട്ട് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദ വീക്കിൽ വന്നിട്ടുള്ള ഒരു കവർ പേജിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വാജ്പേയിജി ചായ ഉണ്ടാക്കുന്ന പടമാണ്. ഈ പടം മുമ്പ് വേറെ കൊടുത്തു, അതുകൂടാതെ ഈ അവസരത്തിൽ ഈ പടം കൊടുക്കുക ചെയ്തത്.
1: മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചില അപൂർവ ചിത്രങ്ങൾ പകർത്താൻ തനിക്ക് ലഭിച്ച അവസരങ്ങൾ ഓർത്തെടുത്ത് ഈ പരിപാടിയിൽ സംസാരിച്ചത് ഫോട്ടോഗ്രാഫർ പി മുസ്തഫ.
2: സ്മൃതി സാക്ഷ്യം.

ആരോഗ്യം അമൂല്യം. കുട്ടികൾ

0: ശിശുവിന്റെ കരച്ചിലും അപകട സൂചകങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ശിശുരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബാബു ഫ്രാൻസിസ്.
1: ഒന്നര മാസം മുതൽ രണ്ട് മാസം വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കരയുന്നത്. 2 മുതൽ 3 മണിക്കൂർ വരെ ഒരു ദിവസം കരയാം. സാധാരണ 3-4 മാസം ആകുമ്പോഴേക്കും കരച്ചിലിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് വരുന്നതായി കാണാം. എന്നാൽ കരച്ചിലുള്ള അപകട സൂചകങ്ങൾ ഏവയെന്ന് നോക്കാം. പ്രത്യക്ഷമായ കാരണങ്ങളില്ലാതെ പെട്ടെന്ന് തുടങ്ങുന്ന കരച്ചിലും വാശിയും. കരച്ചിലിനോടൊപ്പം കുട്ടി വിളറിയോ അല്ലെങ്കിൽ നീലച്ചോ കാണപ്പെടുക, മയങ്ങിപ്പോവുക, കൈകാലുകൾ തണുത്തുപോവുക. കരച്ചിലിനോടൊപ്പം ഇനി പറയുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുക: ദൂരേക്ക് തെറിച്ചു വരുന്ന ഛർദി, പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് എന്ന് പറയും, ശ്വാസംമുട്ടൽ, ബോധം മറയൽ, അപസ്മാരം, വയറു സ്തംഭനം, വയറ്റിൽ നിന്ന് ചോര പോവുക, ആൺകുട്ടികളിൽ വൃഷണവീക്കം, ചെവിയുടെ അകത്തെ രോഗാണുബാധ മൂലം നീർക്കെട്ട്, മെനിഞ്ചൈറ്റിസ് പോലെ തലയ്ക്കകത്തെ ഫ്ലൂയിഡ് പ്രഷർ കൂടുന്ന സാഹചര്യങ്ങൾ, മൂത്രത്തിൽ പഴുപ്പ്, ഇൻഡുസസെപ്ഷൻ എന്ന കുടൽ തടസ്സം, കൃഷ്ണമണിയിലെ കരട് മുറിവ്, ഹൃദയമിടിപ്പിലെ വ്യതിയാനം, വൃഷണം പിരിഞ്ഞു പോകുന്ന ടോർഷൻ എന്ന അവസ്ഥ, ഫുഡ് അലർജി, ഇത് മുലപ്പാലിലൂടെയും ആവാം എന്നു തുടങ്ങി പലതരം കാരണങ്ങൾ കരച്ചിലിന് കാരണങ്ങളാകാറുണ്ട്. അതിനാൽ തന്നെ കരച്ചിലിനോടുകൂടി അപകട സൂചകങ്ങൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കരച്ചിലിനോടൊപ്പം കൂടെ പരിഗണിക്കേണ്ട വിഷയമാണ് ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന പ്രശ്നം. വാശി പിടിച്ച് കരഞ്ഞ് ഉച്ഛ്വാസത്തിൻ്റെ അവസാനം ശ്വാസം നിർത്തിവെക്കുന്ന അവസ്ഥയാണിത്. താമസം വിന കുട്ടി നീലനിറത്തിലാവുകയും തളർന്നു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ അപസ്മാരം വരെ വരാവുന്നതുമാണ്. 6 മാസം മുതൽ പരമാവധി 5 വയസ്സുവരെ ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ ശാന്തത കൈവെടിയാതെ കുഞ്ഞിനെ ഒരു വശം ചിരിച്ച് കിടത്തുകയാണ് വേണ്ടത്. കുത്തനെ എടുക്കരുത്. വാശി ഉണ്ടാവാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതോടൊപ്പം കുട്ടിയുടെ വാശിക്ക് വഴങ്ങുകയും അരുത്. അസ്വീകാര്യമായ പെരുമാറ്റം കുഞ്ഞിൽ കാണുമ്പോൾ ശിക്ഷയായി ടൈം ഔട്ട് കൊടുക്കാറുണ്ട്. 1 വർഷത്തിന് 1 മിനിറ്റ് എന്ന തോതിലാണ് ടൈം ഔട്ട് നിശ്ചയിക്കേണ്ടത്. ഉദാഹരണത്തിന്, 2 വയസ്സായ കുട്ടിക്ക് 2 മിനിറ്റ്. രക്ഷിതാക്കളുടെ പക്വതയില്ലാത്ത പ്രതികരണങ്ങൾ കുഞ്ഞുങ്ങൾ ഒപ്പിയെടുത്ത് ഇതുപോലുള്ള സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കാറുണ്ട്. അപൂർവമായി അപസ്മാരം, ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ താളപ്പിഴകൾ എന്നിവ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ലുകളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനാൽ തന്നെ ഡോക്ടറെ കാണിച്ച് നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. നവജാത ശിശുക്കളിൽ കൈപ്പത്തിയും പാദങ്ങളും മഞ്ഞയായി കാണുക, കൈകാലുകൾ തണുത്തു പോവുക, മുലപ്പാൽ കുടിക്കാനും വൈമുഖ്യം കാണിക്കുക, ശരീരം കുഴഞ്ഞു പോവുക, ശരീരം വിളറിയോ നീലനിറമാവുകയോ ചെയ്യുക, ശരീരത്തിൽ ചോരക്കുത്തുകൾ കാണുക, പച്ചനിറത്തിൽ ഛർദ്ദിക്കുക, നെഞ്ച് കുഴിഞ്ഞ് വേഗത്തിൽ ശ്വാസം കഴിക്കുക എന്നീ രോഗലക്ഷണങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടവയാണ്.
0: കുട്ടികളിലെ കരച്ചിലും അപകട സൂചകങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബാബു ഫ്രാൻസിസ്.

0: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാണ്. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ കുസാറ്റ് സർവകലാശാലകളിലെ വിവിധ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 29 ഒഴിവുകളുണ്ട്, കരാർ നിയമനമാണ്. കണ്ണൂർ തസ്തിക അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 23. ക്യാമ്പസുകളും വിഷയവും ഒഴിവും: മാങ്ങോട്ടുപറമ്പ് MBA 5, നീലേശ്വരം MBA 5, പാലയാട് FIIMG MCA 7, മഞ്ചേശ്വരം LLB LLM 6. അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ച ശേഷം ഹാർഡ് കോപ്പി തപാൽ മുഖേന അയക്കണം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി June 25. കുസാറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 3, മാനേജ്മെന്റ് 1, ഡാറ്റ അനലിറ്റിക്സ് 1, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 1. യോഗ്യത MBA PG DM PG കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ച ശേഷം

0: ഹാർഡ് കോപ്പി തപാൽ മുഖേന അയക്കണം. അവസാന തീയതി June 29. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.cusat.ac.in എന്ന വെബ്സൈറ്റ് കാണുക. ശ്രീചിത്രയിൽ 11 ഒഴിവ്. തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊജക്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. തിരുവനന്തപുരം പട്ടത്തെ ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗത്തിൽ വിവിധ ഗവേഷണ പദ്ധതികളിലായാണ് നിയമനം. പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ടർ ഒഴിവ് 1, പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ടർ ഗ്രേഡ് 1 ഒഴിവ് 1, പ്രൊജക്ട് അസിസ്റ്റന്റ് 1, പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ടർ 1, പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ടർ ഗ്രേഡ് 2 ഒഴിവ് 1, പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ടർ ഗ്രേഡ് 1 ഒഴിവ് 1, സ്റ്റാഫ് ഫിസീഷ്യൻ ഒഴിവ് 1. എല്ലാ തസ്തികകൾക്കും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി June 29. യോഗ്യത സ്റ്റൈപ്പൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം കാണുക. വിശദ വിവരങ്ങൾക്ക് www.sctimst.ac.in എന്ന വെബ്സൈറ്റ് കാണുക. വ്യോമസേനയിൽ അഗ്നിവീർ അവസരം. എയർഫോഴ്സിൽ അഗ്നിവീർ റിക്രൂട്ട്മെന്റിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. സെലക്ഷൻ ടെസ്റ്റ് 2026 September 22-23 തീയതികളിൽ നടക്കും. പ്രായം അപേക്ഷകർ 2005 July 1 2010 January 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത +2 തത്തുല്യം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. രജിസ്ട്രേഷൻ സൈനപ്പ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. July 6 രാവിലെ 11 മുതൽ അപേക്ഷിക്കാം. അവസാന തീയതി July 26. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ https://iafrecruitment.edcil.co.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിനു കീഴിലെ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ ഇനി പറയുന്ന നമ്പറുകളിൽ അറിയിക്കാവുന്നതാണ്. നമ്പർ 0495 2762 0500.
1: അമീബിക് മസ്തിഷ്ക ജ്വരം മൃഗങ്ങൾക്കും ബാധിക്കുന്ന അസുഖമാണ്. മൃഗങ്ങളിൽ രോഗം കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമല്ല. മനുഷ്യരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് പോലെയാണ് മൃഗങ്ങളിലും രോഗം പടരുന്നത്. പ്രധാനമായും വെള്ളത്തിലൂടെയാണ് രോഗബാധയുണ്ടാകുന്നത്. പായലുള്ള ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കുകയോ നീന്താൻ വിടുകയോ ചെയ്യരുത്. മൃഗങ്ങളുടെ മൂക്കുവഴി അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കും. വന്യമൃഗങ്ങളിലും രോഗം കണ്ടെത്തിയിട്ടുണ്ട്. നായകൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: നല്ലൂർ നാട് ഗവൺമെൻറ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ആദ്യത്തെ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം 4 July രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ 8281212702. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ. ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇൻ്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ 04936240023. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. 1 July പുതിയ ബാച്ചിൻ്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC ആണ് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി, വിധവ അല്ലെങ്കിൽ വിവാഹമോചിതർ ആണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം പ്രിൻസിപ്പൽ കോച്ചിംഗ് സെൻ്റർ ഫോർ മൈനോറിറ്റി യൂത്ത് പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ ഇന്ന് വൈകിട്ട് 5 മണിക്കകം ഓഫീസിലെത്തിക്കണം. ഫോൺ 04936202228. ഒരിക്കൽ കൂടി പറയാം, 04936202228.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായ

നായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആയിരാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ

0: ത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും, ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: कि नाफेड जो 2014 में बंद होने की कगार पर आ गया था, आज नाफेड इस सारी पहल कर 500 करोड़ के मुनाफे के साथ, 30,000 करोड़ के टर्नओवर के साथ देश के 74 लाख किसानों की सेवा कर रहा है.
0: प्रधानमंत्री नरेंद्र मोदी खतर अमीर शेख तमीम बिन हमद अल तानियुमाई टेलीफोन संभाषण നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ തുടങ്ങിയ 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎന്നിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും US ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11-നാണ് എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.

0: അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ രണ്ടാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
1: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്ക് എത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. രണ്ടാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവ നേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: മലയാളത്തിൽ എഴുതുന്നത് പോലെ തന്നെയാണ് ഉച്ചരിക്കുക. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ആൽഫബെറ്റ് അഥവാ അക്ഷരം മാറിയാൽ തന്നെ ഉച്ചാരണവും മാറാം. ഈ വാക്കുകളുടെ ഉച്ചാരണം ശ്രദ്ധിക്കൂ. SO, SO, SOW, സോ. ഇനി SAW ആയാലോ? സോ അല്ല, സോ. SAW, സോ. SEE, SEE അഥവാ കാണുക എന്ന ക്രിയയുടെ ഭൂതകാലമാണ് SAW, സോ. സോ ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വേർബ് സീ. ഐ സോ ഹിം യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അവനെ കണ്ടു.

0: ഐ സോ ഹിം യെസ്റ്റർഡേ. കുറേ കാലം മുൻപ് കണ്ടതാണ് അവളെ, അതുകൊണ്ട് മുഖം തീരെ ഓർമ്മ വരുന്നില്ല. ഈ പ്രശ്നം എങ്ങനെ അവതരിപ്പിക്കും? ഐ സോ ഹർ മെനി ഇയേഴ്സ് അഗോ, ദെർഫോർ ഐ കനോട്ട് റെക്കലക്ട് ഹർ ഫേസ്. ഐ സോ ഹർ മെനി ഇയേഴ്സ് അഗോ, ദെർഫോർ ഐ കനോട്ട് റെക്കലക്ട് ഹർ ഫേസ്. ക്രിയാരൂപത്തിൽ സോ എന്ന പദത്തിന്റെ മറ്റൊരു അർത്ഥമാണ് അറുക്കുക, മുറിക്കുക. അനദർ മീനിങ് ഓഫ് സോ ഇൻ ദ വേർബ് ഫോം ഇസ് ടു കട്ട്. ഉദാഹരണത്തിന് സോ ടിംബ, മരത്തടി മുറിക്കുക. ഇരുമ്പ് അഴികൾക്കിടയിൽ കുടുങ്ങിയ മൃഗങ്ങളെ അഴികൾ അറുത്ത് മാറ്റി രക്ഷിക്കുന്ന വീഡിയോസ് കാണാറില്ലേ? ദ ഹാഡ് ടു സോ ദി അയൺ ബാർസ് ഇൻ ഓർഡർ ടു റിലീസ് ദി എലിഫന്റ്. ആനയെ മോചിപ്പിക്കാൻ അവർക്ക് ഇരുമ്പ് പട്ടകൾ അറുക്കേണ്ടി വന്നു. ദേ ഹാഡ് ടു സോ ദി അയൺ ബാർസ് ഇൻ ഓർഡർ ടു റിലീസ് ദി എലിഫന്റ്. സോ എന്ന ക്രിയയുടെ ഭൂതകാലമാണ് സോഡ്. പാസ്റ്റ് ടെൻസ് ഓഫ് സോ ഇസ് സോഡ്, എസ് എ ഡബ്ല്യു ഇ ഡി, സോഡ്. ദേ സോഡ് ദി അയൺ ബാർസ് ഇൻ ഓർഡർ ടു റിലീസ് ദി എലിഫന്റ്. ആനയെ മോചിപ്പിക്കാൻ അവർ ഇരുമ്പ് പട്ടകൾ അറുത്തു. സോ ഒരു നാമവാക്യം കൂടിയാണ്. എല്ല്, മരം, ലോഹം തുടങ്ങിയ കട്ടിയേറിയ വസ്തുക്കൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ പല്ലുകളുള്ള നീണ്ട വാൾ പോലത്തെ ഉപകരണം, അതായത് ഈർച്ചവാൾ, അറക്കവാൾ തുടങ്ങിയവ. സോ ഇസ് ഓൾസോ എ നൗൺ. ആസ് എ നൗൺ, സോ മീൻസ് ലോങ് ബ്ലേഡ് വിത്ത് ഷാർപ് ടീത്ത് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഹാർഡ് സബ്സ്റ്റൻസസ് സച്ച് ആസ് വുഡ്, മെറ്റൽ ഓർ ബോൺ. കട്ട് യൂസിംഗ് എ സോ, ഈർച്ചവാൾ ഉപയോഗിച്ച് മുറിക്കുക. ഇനി പറയാൻ പോകുന്ന വാചകം നന്നായി ശ്രദ്ധിക്കുക. ഇതിൽ ഇന്ന് കേട്ട മൂന്ന് സോ ശബ്ദങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി സോ ഹിം സോ ടിംബർ യൂസിംഗ് എ സോ, അയാൾ ഈർച്ചവാൾ ഉപയോഗിച്ച് മരത്തടി മുറിക്കുന്നത് ഞങ്ങൾ കണ്ടു. മംഗ്ലീഷിൽ പറഞ്ഞാൽ അയാൾ സോ ഉപയോഗിച്ച് മരത്തടി സോ ചെയ്യുന്നത് ഞങ്ങൾ സോ ചെയ്തു. വി സോ ഹിം സോ ടിംബർ യൂസിംഗ് എ സോ, അയാൾ ഈർച്ചവാൾ ഉപയോഗിച്ച് മരത്തടി മുറിക്കുന്നത് ഞങ്ങൾ കണ്ടു. അർത്ഥം വിശദീകരിച്ചപ്പോ പ്രൊനൗൺസിയേഷൻ മറക്കല്ലേ. എസ് ഒ സോ, എസ് ഒ ഡബ്ല്യു സോ, എസ് എ ഡബ്ല്യു സോ. ലെറ്റ്സ് കൺക്ലൂഡ് വിത്ത് ദിസ് ലാസ്റ്റ് സെന്റൻസ്. ഐ സോ എ ഗ്രൂപ്പ് ഓഫ് വിമൻ സോ സീഡ്സ് സോ എക്സ്പെർട്ട്ലി. ഒരു കൂട്ടം സ്ത്രീകൾ വളരെ വിദഗ്ധമായി വിത്തുകൾ പാകുന്നത് ഞാൻ കണ്ടു. ഐ സോ എ ഗ്രൂപ്പ് ഓഫ് വിമൻ സോ സീഡ്സ് സോ എക്സ്പെർട്ട്ലി.
1: English Matters, presented by Smita Manikot.
2: ആകാശവാണി കോഴിക്കോട്.
3: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
4: വായനശാലയിൽ പുസ്തകം എടുക്കാൻ നിന്നിരുന്ന കുട്ടപ്പ കണക്കിന്റെ മകൻ വേലുക്കുട്ടി പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിറങ്ങി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടത്. അവിടെ ചെന്നപ്പാ സായുമാര് പന്ത് കളിക്കണ പറമ്പില് അതേപോലെ രണ്ട് ടീമായിട്ടങ്ങനെ നിൽക്കുകയാണ്. ഒരു വശത്ത് വാരിക്കുന്തവും മുളവടിയും പുല്ലരിവാളും ഒക്കെ പിടിച്ച കഷ്ടി ഒറ്റക്കോണകമെടുത്ത കറമ്പന്മാര്, മറുവശത്ത് പളപളാ മിന്നണ പട്ടുടുത്ത കുതിരപ്പുറത്തിരിക്കണ വെളുത്ത തമ്പുരാക്കളും സായുമാരും ഓണാനൊടുത്ത പടനായന്മാരും. ആ നേരത്താണ് ഒരു വെള്ളക്കുതിരപ്പുറത്ത് പോർച്ചുഗീസ് ഗവർണറോട് ഡാം മാർട്ടിയും അവിടേക്ക് പയ്യെ പയ്യെ കടന്നു വന്നത്. ഡോംജോവൻ രാജാവിൻ്റെ വലത്തേ കൈയും ചെകുത്താന്റെ മനസ്സുമുള്ള അയാള് കൊച്ചിയിൽ കാലുകൂത്തിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. മുമ്പിലെ നിരയിലേക്ക് വന്നിട്ട് പിന്നാലെ കുതിരയെ നടത്തിച്ചുകൊണ്ടുവന്ന ഒരു ഇരുനിറക്കാരൻ നായരോട് വേഗം അടുത്തേക്ക് വരാൻ അയാൾ കയ്യാങ്ക്യം കാണിച്ചു. ക്രിസ്ത്യാനിയായി മതം മാറിയ അന്തോണിയോ ഡി ചെയ്ലി

0: എന്ന പേര് നെറ്റിയേലൊട്ടിച്ച് നടക്കണ നായരായിരുന്നു കുതിരയെ നടത്തിച്ചു കൊണ്ടുവന്ന ഇരുനറക്കാരൻ. ഒരുപാട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് പോർച്ചുഗീസ് പടത്തലവനായി വന്നിരിക്കുന്ന ക്രൂര മനുഷ്യനാണയാൾ. യുദ്ധക്കളമാണെങ്കിൽ ഞാണു വലിച്ചു കെട്ടി മുറുക്കിയ വില്ലുപോലെ അങ്ങനെ വീർപ്പുമുട്ടി നിൽക്കേണ്. പന്തുകളിയിലെ പോലെ ഒരു ചൂളം വിളി കേട്ടാ മതി, രണ്ട് സംഘവും കേറി അടിക്കും. ഗവർണദോർ ഡാം മാറ്റി നമ്മുടെ മതം മാറിയ നായർ അന്തോണിയുടെ ഈ ചെയിലിയുടെ കാതിലെന്തോ സ്വകാര്യം പറഞ്ഞിട്ട് പുച്ഛത്തിൽ അടിമപ്പടയെ ഒന്ന് നോക്കിയിട്ട് കാർക്കിച്ച് രണ്ട് തുപ്പും തുപ്പി കുതിരയോടിച്ച് യുദ്ധക്കളത്തിന് പുറത്തേക്ക് പോയി. അവിടെ നിന്ന് ആറു കുതിരക്കാരുടെ അകമ്പടിയോടെ അയാള് സാന്താക്രൂസ് പള്ളിയിലേക്കും പോയി. ഗവർണദോർ പോയതും കലിയോട് അടുത്തു നിൽക്കുന്ന ജനറൽ റെജിനാൾഡ് ആയിരുന്ന സായുനോട് അന്തോണിയോട് ഈ ചെയിലി എന്തോ സ്വകാര്യം പറഞ്ഞു. ഇത് കേട്ടതും പഠിച്ച പാഠം വീണ്ടും ചൊല്ലണ പോലെ ഡയർ നായര് പടയാളികളുടെ മുമ്പിൽ കയറി വന്നിട്ട് പറഞ്ഞു, വെക്കടാ വെടി. അത് കേട്ടതും വെടിവെക്കാനറിയുന്ന നായന്മാര് തോക്കെടുത്ത് ചറപറാന്നങ്ങാട്ട് വെടിവെച്ചു. വെടികൊണ്ടതും മുൻനിരയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുമാക്കോതയും കുഞ്ഞിട്ടിയും കുട്ടപ്പക്കണക്കിനും സൂപ്പറനരയനുമെല്ലാം പാടപാടവോ ഒന്ന് നിലത്തേക്ക് വീണ്. കുഞ്ഞുമാക്കോതയുടെ തല മടിയിൽ വെച്ച് ചീര കരയണ കരച്ചിൽ കണ്ട ചങ്കു പൊടിഞ്ഞു പോവുമായിരുന്നു. ഞാൻ പെറ്റ മകനെ, ചെക്കാ ഓടിവാടാ, നമ്മുടെ അപ്പൻ കിടക്കണ കിടപ്പ് കണ്ടാടാ, നോക്കി നിൽക്കാതെ എല്ലാത്തിനെയും കൊന്ന് തവിടുപൊടിയാക്കടാ മകനെ എന്നൊക്കെ കണ്ണാക്കിട്ട് ചീരപ്പെണ്ണ് കാറിക്കരഞ്ഞു. പക്ഷെങ്കി കറുത്തപട വരണ്ട് പേടിച്ചങ്ങാട്ട് നിന്നുപോയിരുന്നു. ആ നേരത്ത് നമ്മുടെ ചീരയുടെ കരച്ചിൽ കേട്ട മകൻ അയാക്കടെ യന്ത്രക്കുതിരയുടെ സുച്ചിട്ടതും ചിറകുമുളച്ചത് ആകാശത്തേക്ക് പൊങ്ങിയതും ഒപ്പം. ഈ കാഴ്ച കണ്ട സായിപ്പന്മാര് വരെ അന്തം വിട്ടങ്ങനെ നിൽക്കുമ്പോ വെള്ളപ്പട്ടാളത്തിന്റെ തലക്കുമൂളിൽ പറന്നു നടന്നിട്ട് രണ്ടു കൈയിലും തുരിതുരാ പൊട്ടണ നെടുനീള യന്ത്രത്തോക്ക് പിടിച്ച് ഒന്നാം തരം പടയാളി നായകന് യോജിക്കണ മട്ടിൽ വെടിപൊട്ടിക്കാൻ തുടങ്ങിയത്. ചുരുക്കി പറഞ്ഞ കോണാനുടുത്ത നായര് പടയാളികളെല്ലാം പേടിച്ചു ഓടിക്കളഞ്ഞു. അന്തോണിയോട് ഈ ചെയിലി പ്രതീക്ഷയോടെ പിന്നിൽ നിൽക്കണ വെള്ളപ്പട്ടാളത്ത് നോക്കിയപ്പോ ആട് കിടക്കണടുത്ത് പൂട പോലുമില്ല. തടി കേടാവെന്ന് കണ്ട ഓടി രക്ഷപ്പെടാൻ അവന്മാരെ ഒരാളും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ.
1: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
2: ആകാശവാണി കോഴിക്കോട്.

ഇന്ന് ജൂൺ 24 സംഗീത സംവിധായകൻ MS വിശ്വനാഥന്റെ ജന്മദിനം. ദക്ഷിണേന്ത്യൻ സിനിമയിലെ അധികായനായ മലയാളമുൾപ്പെടെ മറ്റ് ഇതര ഭാഷാ സിനിമകൾക്കും സംഗീതം നൽകിയ സംഗീത സംവിധായകനും നടനുമായിരുന്ന ഇസൈമന്നൻ എന്നറിയപ്പെടുന്ന MSV എന്ന MS വിശ്വനാഥൻ. മലയാളത്തിൽ സോളോ സംഗീത സംവിധായകനായി അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയ ചിത്രമാണ് ലങ്കാദഹനം. ചിത്രത്തിൽ നിന്നൊരു ഗാനം. ശശികുമാർ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ മലയാള ചിത്രമായ ലങ്കാദഹനം എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൂടെ പ്രശസ്തമാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, പാടിയത് LR ഈശ്വരി.

ഇത് ഹരികാംബോജി രാഗത്തിന്റെ ജന്യമായ ശ്യാമ എന്ന രാഗമാണ്. പലരും ഇതിനെ തെറ്റിദ്ധരിച്ച് ശ്യാമ എന്ന് പറയാറുണ്ട്. പക്ഷേ യാ ചേർക്കാതെ ശ്യാമ എന്നാണ് പറയേണ്ടത്. ശ്യാമയോട് വളരെ അടുത്ത് കിടക്കുന്ന രാഗങ്ങളാണ് ദേവഗാന്ധാരിയും ആരഭിയും. എന്നാൽ ഇതൊക്കെ തമ്മിൽ അതിൻ്റെ ഭാവത്തിന് വളരെ സ്പഷ്ടമായ വ്യത്യാസങ്ങളുണ്ട്. ശ്യാമ അടിസ്ഥാനപരമായി വളരെ കരുണരസപ്രദമായിട്ടുള്ള ഒരു രാഗമാണ്. കരുണരസം തുള്ളുമുന്ന ഒരുപാട് പാട്ടുകൾ ശ്യാമയിൽ ഉണ്ടായിട്ടുണ്ട്. കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്.
4: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
5: മലയാളത്തെ ഉൾക്കൊണ്ട ഒരു മനസ്സ് ഇളയരാജയുടെ മലയാള ഗാനങ്ങളിൽ നിന്നും നമുക്ക് വായിക്കാം. മലയാള തനിമയിലേക്ക് പാട്ടുകളെ കൊണ്ടുവരാതെ തമിഴ് മനം നെഞ്ചേറ്റിയ രാജാശൈലിയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയായിരുന്നു അദ്ദേഹം. സംഗീതത്തെയും നാട്ടുസംഗീതധാരയെയും ഒരുമിച്ച് ചേർത്ത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പദവിന്യാസങ്ങളിൽ തുടിച്ചു നിൽക്കുന്ന ഈ ഗാനം പ്രണയം തുളുമ്പുന്ന ഒന്നാണ്.

0: ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽഎഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാര പ്രഭാതം, തുടർന്ന് മോർണിംഗ് ന്യൂസ്.

0: 3 days. Assam, Meghalaya, interior Karnataka, Madhya Maharashtra, Odisha, sub-Himalayan West Bengal, Sikkim and Telangana are expected to witness heavy rainfall today. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Anuja. Center tightening norms for foreign contributions has been widely covered by all the dailies today. Hindustan Times writes, government issues new rules for Foreign Contribution Regulation Act to boost the fundraising ability of religious bodies registered as NGOs and to bar religious conversion. BRICS national security advisors and heads call for joint action against terrorism, cyber threats, states the Tribune. An editorial in the Pioneer writes on how e-governance is transforming Grameen Bharat. With nearly 900 million people living in rural India, the effectiveness of our Panchayati Raj institutions will shape the trajectory of the nation's development, as it is the bedrock upon which a Viksit Bharat will be built. India and US rework trade deal amid tariff changes as fresh talks begin after Modi-Trump G7 meet, notes the Asian Age. The Statesman reports about a record surge in Vaishno Devi pilgrims as the number crosses the 50 lakh mark well before the year reaches its halfway point. International Maritime Organization announces plan to evacuate vessels stuck in Persian Gulf due to the war in West Asia, writes the Hindu. And finally, The Economic Times writes about Gujarat government focusing on Ranshala to educate children of salt pan workers by converting unusable buses into classrooms equipped with smart TVs and TV connectivity dedicated to educational channels. And with that, it's back to you, Anuja.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. BRICS nations call for stronger cooperation to address widening range of global security challenges, including terrorism and cyber threats. Prime Minister Narendra Modi gets condolence call from Qatar's Emir after 12 Indians killed in Ras Laffan gas plant blast. India strongly criticizes Pakistan's remarks over situation in POK, says Islamabad deflects attention away from its human rights abuses. India and United States open high-level trade talks in New Delhi to recalibrate proposed bilateral trade agreement. And in FIFA World Cup, Portugal thrash Uzbekistan 5-0 match. Stories and more, log on to our website www.newsonair.gov.in and News on EIR app. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട്. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. പ്രശസ്ത സംഗീത നാടക കലാകാരൻ യശശരീരനായ പാപ്പുക്കുട്ടി ഭാഗവതരുടെ കലാജീവിതത്തെക്കുറിച്ച് ഒരു പരിപാടി. തൻ്റെ 107 വയസ്സിൽ 2020 ജൂൺ 22 കേരള സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന പാപ്പുക്കുട്ടി ഭാഗവതർ നിര്യാതനായത്.
3: വൈപ്പിൻകരയിൽ ഓച്ചുന്നൊരുത്തുന്ന സ്ഥലത്ത് ചക്കാലക്കൽ മൈക്കണ്ടിയും അന്നയുടെയും മൂന്നാമത്തെ പുത്രനായിട്ടാണ് എൻ്റെ ജനനം. അങ്ങനെ രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്നെനിക്ക് 7 വയസ്സാണ്, കൊടുങ്ങല്ലൂക്കാരൻ ഒരു കുമാരപ്പണിക്കർ സംവിധാനം ചെയ്ത വേദമണി എന്ന ഒരു നാടകത്തിൽ ബാലനായകനായി പാടി അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ രംഗപ്രവേശം ചെയ്തത്. നാടകമെല്ലാം കഴിഞ്ഞു കാണികളായിട്ടുള്ള പലരും വന്നിട്ട് പറഞ്ഞു, മോനെ, മോൻ്റെ അഭിനയവും പാട്ടും വളരെ വളരെ നന്നായിരുന്നു. എല്ലാവരും അത് തന്നെയാണ് സംസാരിക്കുന്നത്. മോൻ ഒരു വലിയ കലാകാരനാകണം, കലാകാരനാകും. അതുകൊണ്ട് മോൻ സംഗീതമൊക്കെ പഠിച്ച് കുറച്ചുകൂടി മെടുക്കാനായിട്ട് വിദ്യാഭ്യാസമൊക്കെ കുറച്ചാലും വേണ്ടിയില്ല, കലാരംഗത്ത് നിങ്ങൾ വലിയൊരു ഉയർന്ന നിലയിൽ എത്തിച്ചേരണം അതുകൊണ്ട് എന്നൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഏതാണ്ട് 7th standard എന്തോ 12th വയസ്സാണ്. ആ സമയത്ത് ഞാൻ അപ്പോൾ എൻ്റെ അച്ഛൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു. പണ്ട് ഈ ചവിട്ട് നാടകം എന്നും പറഞ്ഞിട്ടൊരു നാടകമുണ്ട്. ആ നാടകത്തിൽ കാറസ്മാൻ എന്നൊരു നാടകത്തിൽ പ്രധാന വേഷം അഭിനയിച്ച് നല്ല

പല സ്ഥലത്തും അഭിനയിച്ചാലും പേരും പെരുമയൊക്കെ ശ്രദ്ധിച്ചുള്ള ആളാണ്. അപ്പോൾ ആ പാരമ്പര്യമാണ് എനിക്കിപ്പോൾ ലഭിച്ചതെന്നാണ് പറയാനുള്ളത്. അങ്ങനെ 12-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് കർണാടക സംഗീതം പഠിക്കണം. അതിന് അപ്പച്ചൻ തടസ്സമൊന്നും പറയരുത്. യാതൊരു വിഷമവും കൂടാതെ എന്നോട് പറഞ്ഞത്, മോനെ വൈപ്പിൻകരയിൽ സംഗീത വിദ്വാൻമാരായിട്ട് ആരുമില്ല, പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് കൊച്ചിയിലാണ്. ഒരു കൃഷ്ണൻകുട്ടി ഭാഗവതർ, രംഗനാഥ കമ്മത്ത് വാസ, ഇങ്ങനെ രണ്ട് വിദ്വാൻമാരുണ്ട്, അവിടെ പോയി പഠിക്കണം. തന്നെയുമല്ല ഈ വൈപ്പിൻ ഫോർട്ട് കൊച്ചി അന്ന് ബോട്ട് സർവീസൊന്നുമില്ല, വള്ളമാണ്, വള്ളത്തിൽ കയറി വേണം പോയാൽ. എന്ത് ത്യാഗം സഹിച്ചാലും എനിക്ക് കർണാടക സംഗീതം പഠിക്കാം, അതെല്ലാം കഷ്ടപ്പാട് വന്നാലും ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അപ്പച്ചൻ അതിനെ കൊണ്ട് ഏർപ്പെടുത്തി തരണം. അങ്ങനെ എന്നെ ആയിട്ട് കൃഷ്ണൻകുട്ടി ഭാഗം എടുത്ത് ചെന്നു. അങ്ങനെ ഞാൻ 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. അത് കഴിഞ്ഞ് 2 വർഷക്കാലം രംഗനാഥ കമ്മത്ത് മാഷിൻ്റെ അടുത്തും പോയി സംഗീതം അഭ്യസിച്ചു. അങ്ങനെ 5 വർഷക്കാലം സംഗീതം, ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. അന്ന് എനിക്ക് ഏതാണ്ട് 17 വയസ്സാണ്. ആ സമയത്ത് ഞാറക്കൽ ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ്റെ മിശിയാ ചരിത്രം എന്ന നാടകം തുടങ്ങുന്നതിനുള്ള സംരംഭത്തിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാഷ് പറഞ്ഞിങ്ങനെ, പാപ്പുക്കുട്ടി ഒന്നിട്ട് പയ്യെന്നുണ്ടല്ലോ, അവനെ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യമൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അവിടെ കൊണ്ടിരുന്നു. അപ്പം മാഷു ഇവിടെ ഞാൻ ചോദിച്ചു, ആ പാപ്പുക്കുട്ടിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലേ? ഉണ്ട്. ആ അപ്പോൾ അതുകൊണ്ട് ഈ നാടകത്തിൽ നിങ്ങളും കൂടി അഭിനയിക്കണം. അപ്പോൾ എന്ത് റോളാണ് എനിക്ക് തരുന്നത് സാറേ? അപ്പോൾ എന്നോട് പറഞ്ഞത്, അതിൽ മേരി മഗ്ദലനായിട്ട് അഭിനയിക്കണം, കാരണം സ്ത്രീകൾ ആരും ഈ ആ രംഗത്ത് വരാത്തൊരു കാലഘട്ടമായിരുന്നു. തന്നെയുമല്ല പാപ്പുക്കുട്ടിക്ക് ഒരു നല്ല ഗ്ലാമറുമുണ്ട്. അത് തന്നെയല്ല, മറ്റുള്ള സ്ത്രീകളെപ്പോലെ സാരിയും മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അന്നത്തെ ഈ യഹൂദന്മാരുടെ വേഷമാണ്, അതുകൊണ്ട് അത് വലിയ വിഷമമില്ല, നന്നായിരിക്കും. ആദ്യം എനിക്ക് സ്ത്രീ വേഷം കിട്ടുന്നതിലൊരു വൈമനസ്യമൊക്കെ ഉണ്ടായി, എങ്കിലും ആദ്യം കിട്ടിയ ഒരു അവസരം പാഴാക്കരുതല്ലോ എന്ന് കരുതി. എൻ്റെ വാശിയോടല്ല, എനിക്ക് കലാകാരനായിട്ട് ഉയരണം എന്നുള്ള ആ ഒരു വാശിയോടുകൂടി ഞാൻ പറഞ്ഞ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ 2 വർഷക്കാലം മേരി മഗ്ദലനയായിട്ട് അഭിനയിച്ചു. അന്ന് കേരളമല്ല, തിരുക്കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലും തിരുവാങ്കൂരിലും ഇങ്ങനെ നാടകങ്ങൾ നല്ല ബുക്കിങ്. അങ്ങനെ ഇരിക്കെ ആലപ്പുഴ വാടിമിലാസൻ തിയേറ്ററിൽ ഞങ്ങളുടെ മിഷയർത്തടം നാടകം ബുക്ക് ചെയ്തു. അപ്പോൾ അക്കാലത്ത് ഈ മധുര രാജമാണിക്യം പിള്ളയുടെ തമിഴ് സ്ഥിരം നാടകവേദി തമ്പടിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞങ്ങളുടെ ഈ നാടകത്തിൻ്റെ ദിവസം അവർ അന്നത്തെ നാടകം മാറ്റി വെച്ച് ഈ നാടകം കാണാൻ പാർട്ടി എല്ലാവരും അവിടെ വന്നിരുന്നു. അങ്ങനെ നാടകം തീരുന്നതിന് അവസാനിക്കുന്നതിന് ഒരു സീനിന് മുമ്പ് രാജമാണിക്യമുള്ള സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞത്, ഇത്രയും ഒരു മലയാള നാടകം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല, അത്രയ്ക്ക് സുന്ദരമായിരിക്കുന്നു. തന്നെയുമില്ല അതിലെ അഭിനേതാക്കളും എല്ലാവരും അപാരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. കൂടാതെ ക്രിസ്തുവിൻ്റെ വേഷം കെട്ടിയ പി ജെ ചെറിയാനെ ആദ്യം ഞാൻ കണ്ടപ്പോൾ ശരിയായ ക്രിസ്തുദേവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി, അത്രയ്ക്ക് മനോഹരമായിരുന്നു. അതുപോലെ തന്നെ മേരി മഗ്ദലനയായിട്ട് അഭിനയിച്ച പാപ്പുക്കുട്ടി ഭാഗവതർ പശ്ചാത്തപിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദത്തിൽ വന്ന് വീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഗന്ധ ദ്രവ്യങ്ങൾ പാദത്തിൽ ഒഴിച്ച് മുടി തലമുടി കൊണ്ട് തലോടിക്കൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന ഒരു സീൻ എന്നെ എന്നല്ല ഇവിടെ കാടുകളായിട്ട് എല്ലാവരെയും അതിശയിപ്പിച്ചു. ഞങ്ങൾ പോലും കരഞ്ഞുപോയി. അങ്ങനെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവർക്ക് ഞാനൊരു എളിയ സംഭാവന നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഓരോ വെള്ളിക്കപ്പ് ചെറിയ മാസ്റ്റർക്കും മേരിമഗ്ദലനയായിട്ട് അഭിനയിച്ച് എനിക്ക് തന്നു. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു, കാരണം എൻ്റെ ആ പ്രസിദ്ധിയിലേക്കുള്ള ഒരു കാൽവയ്പ്പാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നാടകങ്ങൾ തുടർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചങ്ങനാശ്ശേരി നാടകം ബുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ അവിടെ സുഹൃത്തെന്ന് പറഞ്ഞൊരു നാടകത്തിന് വേണ്ട സംവിധാനമൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊഡ്യൂസർ അവിടെ നാടകം കാണാൻ വന്നിട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് നായകന്മാരാണ് ആ നാടകത്തിൽ. അപ്പോൾ ഒന്ന് തന്നെ, ഒന്ന് വേറെ ഒരു എസ് ഡി സുബയ്യ ഭാവർ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ എഗ്രിമെൻ്റ് ചെയ്യിപ്പിച്ചു. 1 കൊല്ലത്തേക്ക് ഞാൻ എഗ്രിമെൻ്റ് ചെയ്തു, സുഹൃത്തെന്ന നാടകം അഭിനയിക്കാൻ തുടങ്ങി. എസ് ഡി സുബയ്യ ഭാവർ എന്ന് പറഞ്ഞാൽ ഭക്തഗൗരി, ആനന്ദാശ്രമം, സതീസുകന്യ എന്നീ തമിഴ് പടങ്ങൾ പാടി അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് അപാരമായ പാട്ടുമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ എനിക്ക് പാടാൻ സാധിക്കും എന്നുള്ള ഒരു ഭയവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഈ കർട്ടൻ, പണ്ട് കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. മഹിതമേ സ്നേഹാധീന സ്വഭാവം സ്നേഹമേ

സ്നേഹമേ എന്ന് പല്ലവി പാടി കഴിഞ്ഞിട്ട് ഈ അനുപല്ലവി രണ്ടുപേരുടെയും സംഗീതത്തിൻ്റെ കഴിവ് കാണിക്കുന്നതിനുണ്ട് പാടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആദ്യത്തെ ചാൻസ് എസ് ജി സുബയ്യ പാടുകയാണ്. അദ്ദേഹം വൈകൃതമാക്കിയിടും അഖികമോഹം ഇങ്ങനെ രാഗം പാടും. ആ രാഗം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇയാളോടൊപ്പം എനിക്ക് പാടാൻ സാധിക്കണമെന്ന്. അങ്ങനെ ഇയാളും അത് ഭംഗിയായിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് ഭയങ്കരമായി കയ്യേറി. പിന്നത്തെ ടേൺ എൻ്റെയാണ്. അങ്ങനെ ആ പാട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് സ്ട്രെയിൻ എടുത്ത് ഞാൻ ആ പാട്ട് പാടി. രാഗം പാടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കയ്യടിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് തമിഴനെ മലയാളത്തുകാരൻ പാപ്പുക്കുട്ടി പാടി ഇരുത്തിക്കളഞ്ഞടാന്നാണ്. അപ്പോഴും എനിക്കുണ്ടായ ആനന്ദത്തിന് അതിരില്ല. ഏതായാലും ആ നാടകം കഴിഞ്ഞപ്പോൾ നാടകം കഴിഞ്ഞ് കട്ടൻ വീണ് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ സുബ്രിയ ഭാര എന്നോട് പറഞ്ഞു, സാർ നീങ്ക പ്രമാദമായി പാടിയിരിക്കേ, ഇവളും പാടുമെന്ന് ഞാൻ നനച്ചതേയില്ലേ, നിങ്ങൾ എനിക്ക് ചേർന്നതാണെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിപ്പിടിച്ചാണ് അദ്ദേഹം. പിന്നീട് പ്രേമഗാനം എന്നൊരു നാടകത്തിന്, അത് വേറൊരു കമ്പനിയായിരുന്നു, അതും ഒട്ടനവധി നാടകങ്ങൾ കഴിച്ചു. അങ്ങനെ പ്രേമഗാനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തിക്കുറിശിയുടെ മായ എന്നുള്ള നാടകത്തിൽ അഭിനയിക്കാൻ അവർ ചെങ്ങന്നൂർ നാടക തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ ക്ഷണിച്ചിട്ട് പറഞ്ഞ് പാപ്പുക്കുട്ടി ഭാര്യ ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ നാടകത്തിൽ, അതിൽ നായകനായിട്ട് അഭിനയിക്കണമെന്ന് തിക്കുറിശി പറഞ്ഞു. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു എഗ്രിമെൻറ്റൊക്കെ എഴുതി വന്ന് 50 രൂപയാണ് ഒരു നാടകത്തിന് 500 രൂപ അഡ്വാൻസ് തന്ന്. അങ്ങനെ ആ മായ നാടകം ഒരു കോളികൾക്ക് സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു. അപ്പോൾ ഈ നാടകം കളിക്കുന്ന സ്ഥലത്തെല്ലാം ഏതെങ്കിലും ഒരു ത്യാഗരാജ കീർത്തനം പാടണം എന്ന് നിർബന്ധമായിരുന്നു ജനങ്ങൾക്ക്. കാരണം അന്ന് കർണാടക സംഗീതത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ കരഹരപ്രിയ രാഗത്തിൽ എൻ്റെ ഒരു മാസ്റ്റർ പീസാണ് പക്കാല എന്നുള്ള ഒരു കീർത്തനം ഞാനത് പാടി. പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കയ്യടിച്ചു. അങ്ങനെ പിന്നീട് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുന്നു, ഏതെല്ലാം സ്റ്റേജുകൾ ചെല്ലുന്നുവോ അവിടെയെല്ലാം പക്കാല എന്നുള്ള പാട്ട് പാടണം, പാവർസാർ പക്കാല പാടണം, എന്നിട്ട് നാടകം നടത്തിയാൽ മതിയെന്ന് വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആറ്റിങ്ങൽ ഞങ്ങളുടെ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 സീനായപ്പോൾ പറഞ്ഞു പാവർസാർ പക്കാല പാടണം, പറഞ്ഞാൽ പക്കാല പാടി. പാടിയൊന്ന് അതുപോലെ തന്നെ അവർ കയ്യടിച്ചു, അത് അംഗീകരിച്ചു. അങ്ങനെ എനിക്ക് ഒരാൾ വിളിച്ചു പറഞ്ഞു ബാബു സാർ ഒരു ഹിന്ദി ഗാനം പാടണം. അപ്പോൾ ഞാൻ സൈഗാൾ പാടിയ സിന്ദഗി എന്ന സിനിമയിൽ പാടി അഭിനയിച്ച സോജ രാജകുമാരി എന്നൊരു ഗാനം പഠിച്ചു വെച്ചിരുന്നു, റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നെ പങ്കജ മല്ലിക്കിൻ്റെ ചലേ ഭവന ഗീത എന്നുള്ള ഹിന്ദി ഗാനം, അതും റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു. പിന്നെ കെ സിയുടെയും കാനംപാലം പാടിയ ദൂരദേശക്കാർ ഹനേവാല എന്നുള്ള ഗാനം, അതും റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു. പിന്നീട് മുഹമ്മദ് റാഫി പിന്നെ ബൈജു ബാബരെ പാടിയ ദുനിയാ കേ രഘുവാലി, ഈ പാട്ടെല്ലാം അന്ന് ഞാൻ പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പാടിയ പാട്ട് സോജ രാജകുമാരിയാണ്.

0: राजकुमारी सोजा मई बलखारी सोजा मई
1: പാടിക്കഴിഞ്ഞപ്പോ നിറഞ്ഞ കയ്യൊഴി കിട്ടിയിട്ട് വൺസുമോർ എന്ന് പറയാൻ തുടങ്ങി. വീണ്ടും ഞാൻ ആ ഗാനം പാടി. അപ്പോഴും ഇതുപോലെ തന്നെ കയ്യടിച്ചിട്ട് വീണ്ടും വൺസുമോർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ വൺസുമോർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഞങ്ങൾക്ക് ഈ നാടകം കൂടി അവസാനിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ പറഞ്ഞു സോജ ഹിന്ദി ഗാനം പാടണമെന്ന് പാടി, വീണ്ടും മൺസൂർ എന്ന് പാടി. ഇനി പാടാൻ ബുദ്ധിമുട്ടാണ്, കാരണം നാളെ ഞങ്ങൾക്ക് തൃശ്ശൂരാണ് നാടകം, അവിടെ എത്തണ്ടേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി വരുമ്പോൾ ഞാനത് പാടിക്കോളാം. അങ്ങനെ

രാജ്യാന്തരം ചിരിക്കുന്ന ജഗ്താൻ, കമ്മ്യൂണിസ്റ്റല്ല സ്വാതന്ത്ര്യം, തെരുവ് തണ്ടി, ഇങ്ങനെ ഒട്ടനവധി നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകങ്ങൾ കളിക്കുന്ന സ്ഥലത്തെല്ലാം പക്കാല എന്ന കീർത്തനവും സോജാ രാജകുമാരിയും പാടാതെ നാടകം അവസാനിപ്പിക്കുകയും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ 55 വർഷക്കാലം ഞാൻ ഈ കേരള സംസ്ഥാനത്തും അതുകൂടാതെ കൽക്കട്ട, മുംബൈ, ബാംഗ്ലൂർ, പൂനെ, മദ്രാസ് ഇവിടങ്ങളിലെല്ലാം എൻ്റെ നാടകങ്ങൾ ധാരാളം ബുക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്. നാടകം തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 10 മണിയൊക്കെ ആകുമ്പോഴാണ് നാടകം തുടങ്ങുന്നത്. കാരണം വൈദ്യുതിയില്ല, മൈക്കില്ല. ആ സമയത്ത് ചൂട്ടും കത്തിച്ച് പിടിച്ചാണ് ഓരോരുത്തർ നാടകം കാണാൻ വരുന്നത്. 2 പെട്രോൾ മാക്സ് മാത്രമാണ് വെളിച്ചമായിട്ടുള്ളത്. അതിൻ്റെ മുന്നിൽ ഈ വിളിച്ച് ഇങ്ങേ അറ്റത്ത് ഇരിക്കുന്നവർ അങ്ങേ അറ്റത്ത് വരെയും വിളിച്ച് പാടി അവരുടെ ചെവി തുളയ്ക്കുമാറും വിളിച്ച് പാടുകയും സംസാരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കയ്യടി കിട്ടാറുള്ളൂ. അങ്ങനെ വളരെ വളരെ കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. പരദേശി എന്നൊരു നാടകം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷിരാജ സ്റ്റുഡിയോയിൽ ശ്രീരാമലു നായിഡു സംവിധാനം ചെയ്ത പ്രസന്ന എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത്. അന്ന് 1100 രൂപയാണ് എനിക്ക് പ്രതിഫലമായിട്ട് വന്നത്. പിന്നെ എല്ലാ എക്സ്പെൻസും അവർ കമ്പനി തന്നെ വഹിക്കും. അങ്ങനെ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നണി പാടുന്നതിന് ഒരു അവസരം ലഭിച്ചു.

0: ഇതിനുശേഷം പാടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനം കറുത്ത കയ്യിലുള്ള യേശുദാസിന്റെ കൂടെ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. അതിന്റെ അനുഭവങ്ങളൊന്ന് പറയാമോ?
1: കള്ളനെ വഴിയിൽ മുട്ടും കണ്ടാൽ

0: അഭിനയം എനിക്ക് വലിയ പ്രാധാന്യമില്ല. സംഗീതത്തിന് തന്നെ ഇന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് മദ്യം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പുകവലിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കച്ചേരി നടത്തുന്നു, ഒരു അസുഖമില്ല. എൻ്റെ ദിനചര്യ വളരെ കറക്റ്റാണ്. അതിലാണ് എൻ്റെ ഏറ്റവും ലൈഫിൽ ഉള്ള ഒരു സന്തോഷം.
1: നിങ്ങൾ കേട്ടത് പ്രശസ്ത സംഗീത നാടക കലാകാരൻ യശശരീരനായ പാപ്പുക്കുട്ടി ഭാഗവതരുടെ കലാജീവിതത്തെക്കുറിച്ച് തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ഇനി ലളിതഗാനങ്ങൾ. ആദ്യ ഗാനം എസ് ജയ പാടിയത്, രചന കെ വി ശബരിമണി, സംഗീതം വിജയൻ കോവൂർ.

ഇനി കെ എസ് ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. രചന പി പി ശ്രീധരൻ ഉണ്ണി, സംഗീതം നെടുമങ്ങാട് എസ് ശശിധരൻ നായർ.

0: ലളിതഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറിയ ശേഷം നടത്തിയ ആദ്യ ബജറ്റ് അവതരണമാണ് പോയ വാരത്തിലെ പ്രധാന വാർത്ത. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ചിലതും ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം പ്രഖ്യാപിച്ച പല വൻകിട പദ്ധതികൾക്കും ആവശ്യമായ നീക്കിയിരിപ്പില്ലെന്നും പ്രവാസികളെ പരിഗണിച്ചില്ലെന്നും വിവിധ കോണുകളിൽ നിന്ന് ആരോപണമുയർന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു. കോഴിക്കോട് ഫറോക്കിൽ റിപ്പോർട്ട് ചെയ്ത നിപ്പ നിയന്ത്രണ വിധേയമായെങ്കിലും ഷിഗലയും അമീബിക് മസ്തിഷ്ക ജ്വരവുമടക്കം രോഗങ്ങളിൽ പുതിയ കേസുകളും മരണവും റിപ്പോർട്ട് ചെയ്തത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. മഴക്കാലത്തെ പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ ആരോഗ്യവകുപ്പ് ഊർജിത നടപടികൾ തുടങ്ങി. ആഴ്ചയിൽ 3 ദിവസം ഡ്രൈഡേ ആചരിക്കാനും നിർദ്ദേശമുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനം രാജ്യത്തിനകത്തും പുറത്തും വിപുലമായി ആഘോഷിച്ചതാണ് ദേശീയതലത്തിലെ പ്രധാന വാർത്ത. കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകിയ യോഗാ ദിനാചരണ പരിപാടിയിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. കൂടാതെ നിരവധി പേർ ഓൺലൈനിലും പരിപാടിയിൽ പങ്കുചേർന്നു. യോഗ ജീവിതചര്യയാക്കണമെന്നും പ്രായം കൂടുന്തോറും കൂടുതൽ ഊർജ്ജസ്വലമാകുകയെന്ന ലക്ഷ്യമാണ് യോഗയിലൂടെ നാം പിന്തുടരേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.

2025 ലോകത്തെ ഏറ്റവും മികച്ച കപ്പൽ പുനരുപയോഗ രാജ്യമെന്ന പദവി സ്വന്തമാക്കി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാര വികസന സമ്മേളനത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോള കപ്പൽ പുനരുപയോഗ വിപണിയിലെ ഇന്ത്യയുടെ വിഹിതം 2024 30.1% നിന്ന് കഴിഞ്ഞ വർഷം 35.4% ഉയർന്നു. കപ്പൽ പുനരുപയോഗത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 60% വളർച്ചയാണ് 2025 രേഖപ്പെടുത്തിയത്. സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളെ തുടർന്ന് യുകെ പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചതാണ് പ്രധാന അന്തർദേശീയ വാർത്ത. ഔദ്യോഗിക വസതിയായ 10 ഡൌണിംഗ് സ്ട്രീറ്റിന് മുന്നിൽ ഭാര്യയോടൊപ്പമെത്തിയാണ് അദ്ദേഹം ഔദ്യോഗികമായി രാജി അറിയിച്ചത്. സെപ്റ്റംബറിൽ പാർലമെന്റ് സമ്മേളനം പുനരാരംഭിക്കുന്നതിനു മുമ്പ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം പദവിയിൽ തുടരും. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കാനൊരുങ്ങി നോർവേ. കുട്ടികളുടെ പഠനത്തെ AI ടൂളുകൾ ദോഷകരമായി ബാധിക്കുന്നത് തടയാനും മുതിർന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്താനുമാണ് നടപടി. ഓഗസ്റ്റ് അവസാനത്തോടെ പുതിയ അധ്യയന വർഷം നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. 2024 നോർവേ സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിച്ചിരുന്നു.

വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറിയ ശേഷം അവതരിപ്പിച്ച പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചാണ്. ഇന്ന് നമുക്കൊപ്പം പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്.

0: 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ ഗവൺമെന്റ് അവതരിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ പുതുക്കിയ ബജറ്റാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ചത്. കേന്ദ്രവിഹിതങ്ങളുടെ കൃത്യമായ വിനിയോഗവും വരുമാന സമാഹരണവും ബജറ്റ് മുന്നിൽ കാണുന്നു. അതേസമയം പ്രഖ്യാപിത പദ്ധതികൾക്ക് ആനുപാതികമായ നീക്കിയിരിപ്പ് ബജറ്റിലില്ലെന്ന ആരോപണവും ശക്തമാണ്.
1: ധനപ്രതിസന്ധി നിലവിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബജറ്റ് കൊണ്ടുവരുമ്പോൾ വരാൻ സാധ്യതയുള്ള സങ്കീർണതകൾ അതിജീവിക്കത്തക്ക രീതിയിലുള്ള കരുതലോടെയാണ് ബജറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബജറ്റിന്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞാല് കേന്ദ്രവും സംസ്ഥാനവും തോളോട് തോൾ ചേർന്ന് പോകണം. ഒരു സംസ്ഥാന ഗവൺമെന്റിലേക്കുള്ള ബജറ്റിന്റെ വിഹിതം എന്ന് പറഞ്ഞാല് ആ സംസ്ഥാനത്ത് തന്നെ പിരിച്ചെടുക്കുന്ന നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്, പിന്നെ മൂന്നാമത്തെ ഏകദേശം 30-32% റവന്യൂ വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളില് കൃത്യമായിട്ട് എഫിഷ്യൻസിയോടുകൂടി ഫണ്ട് വാങ്ങിക്കുക, അതായത് ലഭ്യമായ റവന്യൂ എങ്ങനെ നല്ലവണ്ണം സമാഹരിക്കാം. ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളർച്ചയുണ്ടായാൽ മാത്രം പോരാ, സർവ്വജനങ്ങളിലേക്കും പങ്കിട്ടെത്തുക, അതാണ് സാമൂഹ്യ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വളർച്ച വിഭാവന ചെയ്തിട്ടുള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.
0: പുതിയുഗ കേരളം എന്ന ലക്ഷ്യത്തോടെ മിഷൻ സമുദ്ര, ദക്ഷിണ സാമ്പത്തിക ഇടനാഴി, ഏവിയേഷൻ ഹബ്ബ് തുടങ്ങി വൻകിട പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമുദ്ര വിഭവങ്ങളുടെ ഫലപ്രദ വിനിയോഗത്തിലൂടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര സംസ്ഥാനത്തിന്റെ സമുദ്ര സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യ നീതി ഉറപ്പാക്കി സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊതുമേഖലാ വ്യവസായങ്ങളും സംരംഭങ്ങളും ലാഭകരമാക്കാനും ബജറ്റ് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ.
1: ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നത് നമുക്ക് 590-ലധികം കിലോമീറ്റർ സമുദ്ര തീരമുണ്ട്. ആ തീരവും അതിനോട് ചേർന്ന് കിടക്കുന്ന സമുദ്രവും, അതായത് ബ്ലൂ ഇക്കോണമി എന്ന് വെച്ചാല് സമുദ്രത്തിൽ നമുക്ക് എടുക്കാനുള്ള റിസോഴ്സസിൽ നിന്ന് ഈ ഫിഷ് അല്ലാതെ വലിയ കാര്യമായതിലുള്ള ഖനനം നടക്കുന്നില്ല. നമ്മുടെ കടലിൽ നിന്ന് ലഭ്യമാകുന്ന മാരിടൈം റിസോഴ്സസ്, ആ റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ ഇനി ബഹു ദൂരം യാത്ര ചെയ്താൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന മിഷൻ സമുദ്ര പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ മിഷൻ സമുദ്ര പൂർത്തിയാക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ കൂടെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാരിടൈം സമ്പദ് വ്യവസ്ഥ, അതിലേക്കാണ് ബജറ്റ് വിരൽ ചൂണ്ടുന്നത്.

0: ബജറ്റിൽ പ്രവാസികളെ അവഗണിച്ചെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതേസമയം പ്രവാസി സമ്പദ് വ്യവസ്ഥ ആധാരമാക്കി കേരളത്തെ നിക്ഷേപ സമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ ഇൻവെസ്റ്റ് കേരളം, പ്രവാസി പാർട്ണർഷിപ്പ് എന്നീ ആശയങ്ങൾ ബജറ്റിലുണ്ട്. പുതിയ നിക്ഷേപ പദ്ധതികൾ വ്യാവസായിക സംരംഭങ്ങൾക്കടക്കം വലിയ നേട്ടമുണ്ടാക്കും എന്നാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ. എന്നാൽ കേരളത്തിലെ വ്യാവസായിക സൗഹൃദാന്തരീക്ഷം മെച്ചപ്പെടുത്തുക വെല്ലുവിളിയേറിയ ദൗത്യമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.
1: പ്രവാസികളുടെ നിക്ഷേപം നമ്മുടെ GSDP 32% വരെ വളർന്നിരുന്നു. അവരെ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ട് കാണുന്ന ഒരു ബജറ്റാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രവാസി ക്ഷേമത്തോടൊപ്പം കേരളത്തിന്റെ വികസനം, അല്ലെങ്കിൽ കേരളത്തിൽ പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ട് സേവന മേഖല വളർന്നിരുന്നു, പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയും, അതല്ലാതെ വ്യാവസായികമായി യാതൊരു ഉന്നമനവും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോ വ്യാവസായിക മേഖലയിലേക്ക് കൂടി ആ പണം വരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് പ്രവാസി ട്രസ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവാസികൾക്ക് വേണ്ടി ബോണ്ട് ഇഷ്യൂ ചെയ്യുക. ആ ബോണ്ടിലേക്ക് പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് വഴി സമാഹരിക്കുന്ന പണം മൂലധന ഉപയോഗത്തിന് പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാകാം തീരുമാനം. പിന്നെ നമുക്ക് ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ, അത്രേ പറയാനുള്ളൂ.
0: യുവജനങ്ങളെ ലക്ഷ്യമിട്ട് വിവിധ സംരംഭങ്ങളും ബജറ്റിലുണ്ട്. വിദ്യാർത്ഥികളും യുവജനങ്ങളും വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത് തടയാൻ നോളജ് വാലി, ഗ്ലോബൽ വാച്ച് ടവർ തുടങ്ങിയ കാഴ്ചപ്പാടുകൾ ബജറ്റ് മുന്നോട്ട് വെക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകൾക്കും റാഗിംഗ് ഉൾപ്പെടെ പ്രവണതകൾക്കും പരിഹാരമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. യുവജനങ്ങളുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ പ്രഖ്യാപിച്ച പലിശരഹിത വായ്പകൾ തൊഴിലില്ലായ്മ പരിഹരിക്കാനും ലക്ഷ്യമിടുന്നു. അതേസമയം പ്രാരംഭഘട്ട ബജറ്റ് വിഹിതത്തിനപ്പുറം പദ്ധതി നിർവഹണത്തിന്റെ സാമ്പത്തിക ബാധ്യതയിൽ പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്.
1: 56 രാജ്യങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്ന് കുട്ടികൾ തൊഴിലും വിദ്യാഭ്യാസവും തേടി പോകുന്നത്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മോശമാണ്. ക്യാമ്പസുകളിൽ ശാന്തത വരണം. റാഗിംഗ് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്പ് ഈ ബജറ്റിൽ കണ്ടു കാണുമല്ലോ. അത് ഈസ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് ബ്രെയിൻ ഡ്രെയിൻ അവോയ്ഡ് ചെയ്യാൻ തന്നെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, കേരള നോളജ് വാലി സ്ഥാപിക്കും. അതുപോലെ തന്നെ ക്യാമ്പസിൽ നിന്നോ അല്ലെങ്കിൽ ക്യാമ്പസിന് വെളിയിലോ ഒക്കെ സ്വന്തം സംരംഭം തുടങ്ങണമെങ്കിൽ 500,000 രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടും. ഇവിടെ റിസർച്ചോ പഠനമോ ഒക്കെ തടുന്നവർക്ക് അവരുടെ കോഴ്സിന്റെ ഒരു ഭാഗം ഇവിടെ ചെയ്യത്തക്ക രീതിയിൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയും അതിന്റെ ഹയർ ലെവൽസിലേക്കുള്ള വളർച്ചയും ഒക്കെ അപ്പോഴപ്പോൾ വിദ്യാഭ്യാസവുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തന ക്ഷമമാക്കുകയാണെങ്കിൽ അത് കുട്ടികളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് തന്നെ ആകർഷിക്കും. അപ്പോൾ ഈ ടെക്നോളജി അപ്ഗ്രഡേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നന്നായി നടത്തുമെന്നാണ് ബജറ്റ് പ്രോമിസ് ചെയ്യുന്നത്.
0: സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കാനും നികുതി ചോർച്ച തടയാനും മികച്ച നടപടികളും ബജറ്റിലുണ്ട്. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നു. സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം, കർശന പരിശോധനകൾ, GST ഇന്റലിജൻസ് ശക്തിപ്പെടുത്തൽ എന്നിവയിലൂടെ നികുതി വെട്ടിപ്പ് കർശനമായി നേരിടുകയെന്ന സമീപനമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ബജറ്റിലെ പ്രഖ്യാപനത്തിലുപരി ഇവയുടെ പ്രായോഗിക നടത്തിപ്പ് എത്രത്തോളം കാര്യക്ഷമമാകുമെന്നതും കാണേണ്ടതുണ്ട്.
1: സംസ്ഥാനത്ത് തന്നെ നികുതി സമാഹരണം, അതിന് ഒരുപാട് സോഴ്സസ് ഉണ്ട്. വെച്ചിരിക്കുന്ന നികുതികൾ തന്നെ ശരിക്ക് പിരിച്ചെടുത്താൽ നമുക്ക് റവന്യൂ അപര്യാപ്തത ഉണ്ടാവില്ല. നമുക്കറിയാം GST എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ നികുതിയാണ്. ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2020 സ്റ്റഡി അനുസരിച്ച് സ്വർണ വ്യാപാരത്തിൽ നിന്ന് നമ്മുടെ ഖജനാവിലേക്ക് ഒരു 30,000 കോടിക്കടുത്ത് രൂപ വരേണ്ടതാണ്. പക്ഷേ 1,000 കോടിയിൽ താഴെയാണ് നമുക്ക് കിട്ടുന്ന GST. ഇവിടെ ഇപ്പൊ കിട്ടുന്ന റവന്യൂ വരുമാനത്തിന്റെ ഒരു 10 ഇരട്ടി വർധന ഉണ്ടാക്കാൻ പറ്റും. നികുതിയേതര വരുമാനത്തിന്റെ കാര്യക്ഷമമായ സമാഹരണം നടക്കുകയാണെങ്കിൽ, പക്ഷെ അത് എത്ര കണ്ട് നടക്കും എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ സംഗതി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നികുതി കൂട്ടാതെ തന്നെ വരുമാന സമാഹരണം സാധ്യമാണ് എന്ന രീതിയിൽ ബജറ്റ് മുമ്പോട്ട് പോകുന്നത്.
0: കാലോചിതവും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കുന്നതുമായ നിരവധി ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് പുതുക്കിയ സംസ്ഥാന ബജറ്റ്. എങ്കിലും പല പ്രഖ്യാപനങ്ങളുടെയും ബജറ്റ് വിഹിതം തീരെ കുറവാണ്. പ്രായോഗിക പദ്ധതി നിർവഹണത്തിനും സംസ്ഥാന വികസനത്തിനും സാമൂഹ്യ ഉന്നമനത്തിനും സാമ്പത്തിക മൂലധനം കണ്ടെത്തുക അനിവാര്യമായതിനാൽ പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതായി വരും. സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ കാര്യങ്ങളിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് സംസ്ഥാന ഭാവി സംബന്ധിച്ച് നിർണായകമാണ്.

0: ഈ ബജറ്റ് സത്യം പറഞ്ഞാൽ ഇസ് ഓൺലി ബിഗിനിങ്. ഒരുപാട് പ്രധാനപ്പെട്ട ആശയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആദ്യ ബജറ്റാണ്. അപ്പൊ നാച്ചുറലി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും. പിന്നെ നമുക്കറിയാം ഖജനാവില് കാര്യമായിട്ടൊന്നുമില്ല, ഇനി എല്ലാം കണ്ടെത്തണം. ഇപ്പൊ അഞ്ചാറ് മാസം കൊണ്ട് ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ നേടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ 5 വർഷക്കാലം കൊണ്ട് ഒരു വലിയ പരിധി വരെ കേരളത്തിൽ മാറ്റമുണ്ടാകും. സ്വകാര്യ മേഖലയെ എല്ലാവിധത്തിലും ചേർത്ത് പിടിക്കുന്ന പ്രവാസി ഫണ്ടിന്റെ ഉപയോഗം തൊട്ട് വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം തൊട്ട് വ്യവസായ മേഖല, അതുപോലെ ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടത്, ഇതൊക്കെ അങ്ങനെ എല്ലാ വിധത്തിലും സ്വകാര്യ മേഖല എന്ന് വെച്ചാൽ പൊതുജനത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ്. അതിന് വിഭവ സമാഹരണത്തിന് പ്രതിസന്ധികളൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പിന്നെ വിഭാവന ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുകയാണ് എങ്കിൽ കേരളം ഉറച്ച ചുവടുവയ്പ്പുകളോടെ മുന്നോട്ട് തന്നെ കുതിക്കും നവയുഗത്തിലേക്ക്.
1: കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ വികസന ദിശാസൂചികയായാണ് പുതിയ ബജറ്റിനെ വിദഗ്ധർ വിലയിരുത്തുന്നത്. മുൻകാല സാമ്പത്തിക കണക്കുകൂട്ടലുകളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി വാർഷിക പദ്ധതി നീക്കിയിരിപ്പ് തുകയിൽ വലിയ കുറവ് വരുത്തിയ ബജറ്റ് സംസ്ഥാന വികസനത്തെ അനുകൂലമായാണോ പ്രതികൂലമായാണോ ബാധിക്കുകയെന്നത് വരാനിരിക്കുന്ന നയസമീപനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തേണ്ടതാണ്. പ്രഖ്യാപിത സാമൂഹ്യ സുരക്ഷാ സംരംഭങ്ങളെ ബാധിക്കാതെ വികസനം സാധ്യമാക്കുന്നതിൽ ധനനിർവഹണം ഫലപ്രദമായാൽ മാത്രമേ കേരളത്തിന്റെ സാമ്പത്തിക വികസന ഭാവി സുരക്ഷിതമാവൂ.

വാർത്താജാലകത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം വി കെ സുരേഷ്, ഫസ്ന ഫാത്തിമ, എഡിറ്റർ വി കെ സുരേഷ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.

0: സുവർണ മലരുകൾ.
1: പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഈ പരിപാടിയിൽ ഇന്നാദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം സരിത. രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ చేయാനുള്ള మెసేజ్ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചിത്രം രണ്ടു ലോകം, മാതൃപാഠ്യഗാനം രചന യൂസഫലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

കാവാലം നാരായണ പണിക്കർ എഴുതി, എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ഗാനം ഇനി കേൾക്കാം. ഗായകൻ യേശുദാസ്, ചിത്രം 2 ജന്മം.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. ലളിതഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് വിജയൻ കോവൂർ, രചന ലുലു കിഷോർ, സംഗീതം കെ കുഞ്ഞിരാമൻ.

ഇനി വി ടി മുരളിയും എം ലീലയും പാടിയ ഗാനം. രചന പി എസ് നമ്പീശൻ, സംഗീതം കെ കുഞ്ഞിരാമൻ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പോൾ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാൽ നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെ പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളിമരുന്നുകളുടെ ക്രമങ്ങളും ഒക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല

ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൻ്റെ നേരത്ത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിലോട്ട് നീങ്ങുന്നു. ഇങ്ങനത്തെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം 100 വർഷമായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു തരം വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മലത്തിനകത്ത് ഉള്ള ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില വൈറലൊക്കെ രോഗങ്ങൾ ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവെ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് നീങ്ങി അത് കുടൽ നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു 1% കുട്ടികൾക്ക് അതിൻ്റെ ഈ രീതിയിലുള്ളൊരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പോൾ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ 2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം അല്ലെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും, അത് പ്രാബല്യത്തിൽ വന്നു. അത് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമെ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് 100 കേസുകളെ ഒരു നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ്
കണ്ടുപിടിച്ചത്. കേരളത്തിലാണെങ്കിൽ 2000 തൊട്ടേ നമ്മൾക്ക് പോളിയോ കേസ്

ഇല്ല. അത് ഭാഗ്യം കൊണ്ടൊന്നും ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമെ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. അനേകായിരം JPHന്മാര്, പബ്ലിക് ഹെൽത്ത് നഴ്സുമാര്, HIമാര്, JHIമാര്, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചതിന്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിന്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിലും 2011 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന രണ്ട് അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാലും അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണോ ലോകത്തിലെവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ അത് എത്താം. അപ്പോൾ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന് പറയുന്നതിലെല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു, പക്ഷേ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധ നിര നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമെ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു ഒരു അപ്രോച്ചാണ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉള്ള സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം, ആ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടിയിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി June 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിൻ്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി വെച്ചിടരുത്. ചെറിയതായിട്ടുള്ള ഏത് തരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. 2 ഡ്രോപ്പ് മരുന്ന് വായിൽ ഒഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റിയുള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം. അത് നേരിട്ട് ഡോക്ടറെ പരിചയമുള്ളവർക്കോ അവരവരുടെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും. നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. ദിശ എന്നുള്ള പേരിൽ 10 56 ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 0471 255 2056, മൂന്നാമതൊരു നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട് 104. അപ്പോൾ ഈ 3 നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തുതരം സംശയ നിവാരണത്തിനും എല്ലാം നിങ്ങൾക്ക് വിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം അതിൽ കൂടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസം അടുത്ത് വരികയാണ് ഈ പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്ന എല്ലാ അംഗൻവാടികൾ, മറ്റ് വാക്സിനേഷൻ പോയിന്റുകൾ, സമൂഹത്തിൽ പല പല സ്ഥലങ്ങളിലും ഈ പോയിന്റുകൾ ഉണ്ടാവും. യാത്ര ചെയ്യുന്ന ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും നോക്കണം. നമ്മുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ HIനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 ദിവസം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിൻ്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്.

0: കാരണം ഈ ബൂത്തിൽ വെച്ച് എടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്ത് നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് ആളുകളെ മുക്തമാക്കാനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുകയും മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. അന്തർ സംസ്ഥാന അന്തർദേശീയ മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം സംഘങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭിപ്രായപ്പെട്ടു. പിഎം ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. CPIയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വനം വകുപ്പ് വിഷൻ 2031 തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ പറഞ്ഞു. സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനങ്ങളുടെ വാഹകശേഷി കണക്കാക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാനും ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സംസ്ഥാന വനം വകുപ്പ് ആശയവിനിമയം നടത്തിയതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി KA തുളസി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കാലാനുസൃതമായി കോഴ്സുകൾ പരിഷ്കരിക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുമെന്നും KA തുളസി വ്യക്തമാക്കി. പിഎംശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഉപസമിതി അംഗങ്ങളായ ഇൻഷ

ഹംസുദ്ദീൻ, റോജി എം ജോൺ, പി സി വിഷ്ണുനാഥ്, എം ലിജു എന്നിവർ പങ്കെടുക്കും. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിസഭ ഉപസമിതിക്ക് നൽകിയ നിർദ്ദേശം. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്നു മുതൽ. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. രാവിലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചത്. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ബിശ്വനാഥ് സിൻഹ നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ജമ്മുകശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണെന്നും അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ഹരീഷ് പറഞ്ഞു. പാക് സ്ഥിരം പ്രതിനിധി അസിം ഇസ്തിക്കർ അഹമ്മദ് കശ്മീർ വിഷയം ഉന്നയിച്ചപ്പോഴാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും സുരക്ഷിത സാഹചര്യങ്ങളാണെന്നും IMO സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗ്വസ് പറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ടോളില്ലാതെ ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്ക് പൂർണ്ണമായും തുറന്നിട്ടുണ്ടെന്നും ജനീവയിലെ ഐക്യരാഷ്ട്രസഭാ ഓഫീസിലെ ഇറാനിയൻ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമായ അലി ബഹ്റൈനി പ്രഖ്യാപിച്ചു. ഇറാനും US തമ്മിലെ ചർച്ചകളെ ആശ്രയിച്ച് 60 ദിവസത്തിനു ശേഷം സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമെന്നും ബഹ്റൈനി പറഞ്ഞു. UN സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 150-ലധികം രാജ്യങ്ങൾ പിന്തുണച്ച ഈ പ്രമേയത്തിൽ ആക്രമണത്തിന് ഇരയാകുന്ന സൈനികരുടെ മാതൃരാജ്യങ്ങൾക്ക് അന്വേഷണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീരുമായും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇന്ത്യയിലെ വ്യാപാര പങ്കാളികൾക്ക് വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ 10% താരിഫ് അവസാനിക്കാനിരിക്കെ അടുത്ത മാസം 24 മുൻപ് ഇടക്കാല വ്യാപാര കരാർ അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും ലക്ഷ്യമിടുന്നു. ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച കരാർ പരിഷ്കരിക്കുന്നതിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലായ ശ്യാം ജഗന്നാഥന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി തീരുമാനിച്ചു. 1997 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ശ്യാം ജഗന്നാഥൻ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ വന്ദേമാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രന്ഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവ നേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 15 മുതൽ 29 വരെ പ്രായക്കാരായ 150 യുവാക്കൾ പങ്കെടുക്കും. എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ, ഓട്ടോമൊബൈൽ നിർമ്മാതാക്കൾ, ഇന്ധന പരിശോധന ഏജൻസികൾ, മറ്റ് പങ്കാളികൾ എന്നിവരുമായി കൂടിയാലോചിച്ച് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന്റെ നടത്തിപ്പ് കേന്ദ്ര ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. E20 പെട്രോൾ അവതരിപ്പിച്ച ശേഷം എത്തനോൾ ബ്ലെൻഡിംഗ് കൊണ്ടുണ്ടാകുന്ന എഞ്ചിൻ തകരാറുകളോ വാഹന തകരാറുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഗവൺമെന്റ് വ്യക്തമാക്കി. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലെ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി പരിപാലനം, സുരക്ഷാ സജ്ജീകരണങ്ങൾ, അതിർത്തി മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സമിതി ചർച്ച ചെയ്തു. ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനെത്തിയ 13-അംഗ സമിതിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. മലയാളി പ്രവാസികൾക്ക് പരാതി പരിഹാരത്തിന് 1 മാസത്തിനകം ഓൺലൈൻ സംവിധാനം ഒരുങ്ങുമെന്ന് കേരള

പ്രവാസികാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. പത്തനംതിട്ട കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ പുതിയ വെബ്സൈറ്റ് തുറക്കും. പരാതിയിൽ കൈക്കൊണ്ട നടപടികളും സ്ഥിതിയും വെബ്സൈറ്റിലൂടെ അറിയാനാകും. ഭാവിയിൽ ലോകത്ത് എവിടെ നിന്നും പ്രവാസികൾക്ക് ഓൺലൈനിൽ ഹാജരാകാൻ കഴിയുന്ന സംവിധാനമാകും ഒരുങ്ങുക എന്നും അവർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ ജയം. ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു. രാവിലെ കൊളംബിയ കോംഗോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരവും സിയറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹേദിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും. 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ സംഘടിപ്പിച്ചു. ഈ വർഷം 19 മുതൽ ഒക്ടോബർ 4 ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടത്തുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000+ ആളുകൾ പങ്കെടുത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000 വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 താഴെ സമയത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുകയാണ്. ഖത്തറിൽ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വെള്ളൂർ സ്വദേശി കരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്തിയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുന്നതിന് ശ്രമം തുടരുന്നതായി KM അഭിജിത്ത് MLA അറിയിച്ചു. ഖത്തർ ഇൻകാസ് KMCC പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ MP മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:30. 438.6 മീറ്ററിൽ ഇന്നത്തെ 1-ാമത്തെ പ്രക്ഷേപണം ഇതോടെ സമാപിക്കുന്നു. മധ്യാഹ്ന പരിപാടി 12 മണിക്ക് തുടങ്ങും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലെ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
7: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
8: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: എവർഗ്രീൻ ഡ്യുവറ്റ്സ് ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിപിഐയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി രജു കോലിയക്കോട്.
1: പിഎം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീന് പറയാൻ കഴിയാത്തത് അപമാനകരമാണെന്നും പദ്ധതിയുടെ MOU നിന്ന് നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പിന്മാറാൻ കഴിയുമെന്നും പി പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. പിഎം ശ്രീയിൽ ഈ സർക്കാർ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമാകും ഒരു തീരുമാനം ഉണ്ടാവുകയെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ വ്യക്തമാക്കി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തിൽ ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്രം നടപ്പാക്കുന്ന പിഎം ശ്രീ പദ്ധതി ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ റദ്ദാക്കാനല്ല, മരവിപ്പിക്കാനാണ് LDF ഗവൺമെന്റ് തീരുമാനിച്ചതെന്നും പുതിയ ഗവൺമെന്റ് തീരുമാനം എടുത്താലേ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കൂ എന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റ് ഫണ്ടൊന്നും വാങ്ങിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് ആളുകളെ മുക്തമാക്കാനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുകയും മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യകൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. അന്തർസംസ്ഥാന അന്തർദേശീയ മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം സംഘങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭിപ്രായപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ പറഞ്ഞു. സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനങ്ങളുടെ വാഹകശേഷി കണക്കാക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാനും ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി വനംവകുപ്പ് ആശയവിനിമയം നടത്തിയതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ എ തുളസി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കോഴ്സുകൾ പരിഷ്കരിക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുമെന്നും കെ എ തുളസി വ്യക്തമാക്കി. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് പരിശോധിച്ചു വരുന്നതായി മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുതിയ ജലനയം രൂപീകരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കുടിവെള്ള പദ്ധതികൾക്കും മറ്റും റോഡുകളിൽ ചാലെടുക്കുമ്പോൾ അവ സമയബന്ധിതമായി നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി വിധിച്ചു. കൌൺസിലർമാർ വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ

0: പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പേരിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത്. നാലാഴ്ചയ്ക്കകം കൌൺസിലർമാരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. കൌൺസിലർ എസ് പി ദീപക് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിധി. ദൈവനാമത്തിലോ സഗൌരവമോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ ഹൈക്കോടതി വിധി പ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. ഹൈക്കോടതി വിധി പാലിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. നികുതി കുറച്ച് കേരളത്തെ മദ്യ ഇടനാഴിയാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രമമെന്ന് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ എം എൽ എ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരളവും കർണാടകവും തമ്മിലെ ഡീലാണെന്നും ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയും മറുവശത്ത് മദ്യവിപണിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറത്തും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. തൃശൂരിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. രാവിലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. ബോസ്നിയ ഖത്തർ മത്സരം സിയാറ്റിലാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറാക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും. സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ ഏലയ്ക്ക വില വീണ്ടും ഉയരുന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായാണ് വർദ്ധിച്ചത്. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിലെ മുന്നേറ്റം. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
1: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽമഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. അന്ന് പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഈ ലേലത്തിൽ കിലോയ്ക്ക് 7000 രൂപ വരെയും കട്ടപ്പന കമ്പോളത്തിൽ 6000 രൂപ വരെയും വില ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. തൃക്കലശാട്ടോടെയാണ് സമാപനം. ചോതി വിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരി വാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഇന്ന് നടത്തും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആശംസ നേർന്നു. സുരക്ഷിത് പാസ്പോർട്ട്, സുഗം സേവ, സശക്ത് നാഗരിക് എന്ന കാഴ്ചപ്പാടോടെ പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കാശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും സുരക്ഷിത സാഹചര്യങ്ങളാണെന്നും ഐഎംഒ സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗസ് പറഞ്ഞു. യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎംശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം

ഫെഡറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്ത.

0: കഥകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 trillion dollars ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
2: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഇ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായി പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് യു എൻ വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
2: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3 അന്താരാഷ്ട്ര കപ്പൽചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷത യും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു.

0: അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: FM പ്രധാന വാർത്തകൾ. 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ആശംസ നേർന്നു. പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നികുതി കുറച്ച് കേരളത്തെ മദ്യ ഇടനാഴിയാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രമമെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ MLA. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരളവും കർണാടകവും തമ്മിലെ ഡീലാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി DYFI പ്രതിഷേധം. കൊച്ചിയിലും കോഴിക്കോട്ടും മലപ്പുറത്തും പത്തനംതിട്ടയിലും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. തൃശൂരിൽ പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് സെഷൻസ് കോടതി ഈ മാസം 27 മാറ്റി. ഇന്നലെ വടകര 1st മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ജിതിൻ ജില്ലാ കോടതിയെ സമീപിച്ചത്. സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ ഏലക്ക വില വീണ്ടും ഉയരുന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചത്. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിലെ മുന്നേറ്റം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSE കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചു. DSEയിലെ മിലൻ ഹാളിൽ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിഷിഹാപ്പള്ളി സെമിത്തേരിയിലെ കല്ലറ പോലീസിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ തുറന്നു. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് 2 മൃതദേഹങ്ങൾ. July 5 to 14 UKയിൽ പരിശീലന ടൂറിന് 24 ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീമിനെ ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു. ടീമിലെ ഖൈദേം ഷിലൈമ ചാനു നയിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. വൈകാതെ നമുക്ക് വിളിച്ചു തുടങ്ങാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024444. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഹായ് ടവർ വീണ്ടും ഇടേണ്ടതില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരുപാട് പുതിയ ആൾക്കാർ കാത്തിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. വാട്സപ്പ് നമ്പർ 9400224440. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയത്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ധാരാളം സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400224440. ഹലോ, നമസ്കാരം നിസാർ. മലപ്പുറത്ത് എവിടെയാ നിസാറ്?
1: ഞാൻ മലപ്പുറം വലിയങ്ങാടി.
0: വലിയങ്ങാടിയിലാണ്. എന്തൊക്കെയാണ് നിസാറെ വിശേഷം? കുറച്ച് ഹായികളൊക്കെ ഹായ് ഇട്ട് കാത്തിരിക്കുകയാണ്. ഹായ് ഹായ് ഹായ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: ആ സാറേ, അങ്ങനെ കിട്ടലൊന്നുമില്ല.
0: ഇങ്ങനെ എന്തായാലും സൗകര്യമായല്ലോ ഇപ്പോ.
1: ആ അതെ,
0: വിശേഷം.
1: എനിക്കൊരു നമ്മളൊരു പാട്ടിൻ്റെ സാറേ.
0: പാട്ടുകാരനാണ്?
1: ആ പാട്ടുകാരനാ, കുഴപ്പമില്ല. അങ്ങനെ
0: പാട്ടിന്റെ ആളാണ്. ഓക്കെ.
1: ഞാൻ ഹാർമോണിയൊക്കെ വായിക്കും കുറച്ച്.
0: ആണോ? ആ, അപ്പൊ ഇതുപോലുള്ള മെഹഫിലുകളിലൊക്കെ കൂടെ കൂടി കൊടുക്കില്ലേ?
1: അങ്ങനല്ല, ജസ്റ്റ് നമ്മള് വീട്ടിൽ തന്നെയുള്ള പരിപാടിയാണ്.
0: നമുക്ക് സ്വന്തം നിലക്ക് നമ്മൾ സന്തോഷിക്കുന്നു.
1: അതെ, മോള് പാടും, മോള് ഒപ്പം ഇരുന്ന് പാടും, ഫേസ്ബുക്കിലൊക്കെ.
0: ആ ശരി, അപ്പൊ എന്തായാലും സാറിന്റെ സപ്പോർട്ട് മോൾക്ക് വലിയ കുട്ടിയാണോ?
1: ആ, ഓള് പ്ലസ് ടു ആയി.
0: ആ അതെ അതെ. അപ്പൊ ഈ ഒരു സംഗീത അനുഭവം തന്നെയാണല്ലോ മോളെയൊക്കെ കൂടുതൽ ഇങ്ങനെ പാടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക.
1: അതെ.
0: നല്ല കാര്യം. എന്താ മോളുടെ പേര്?
1: ഫാത്തിമ നിൻസി. നിൻസി.
0: ഓക്കെ. ഒരാളെ ഉള്ളോ?
1: അല്ല, ഒരു മോനും ഉണ്ട്.
0: ചെറിയ കുട്ടിയാ?
1: പത്തിലാ.
0: ഓക്കെ ഓക്കെ. അപ്പോ എല്ലാ മോള് ഫാത്തിമ അവിടെ ഉണ്ടോ? പ്ലസ് ടു കഴിഞ്ഞോ അതോ പ്ലസ് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കാണോ?
1: പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പൊ
0: എന്താ അടുത്ത?
1: CUT എഴുതാണ്.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. വീട്ടിലുണ്ടോ? നിങ്ങൾ വീട്ടിലുണ്ടോ?
1: ഇല്ല, ഞാൻ ഓഫീസിലാ സാറേ.
0: ആ, അപ്പൊ ചെലപ്പോ ഒരു പക്ഷേ വീട്ടിൽ കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: ആ, വീട്ടിലുണ്ടാവും.
0: ആ ഓക്കെ. അപ്പോ ഞങ്ങളുടെ സ്നേഹാശംസകൾ മക്കളോടൊക്കെ പറയൂ, വൈഫിനോടും പറയൂ കേട്ടോ. നമുക്ക് രാക്കുലിൻ രാഗസദസ്സിലെ പൂമുഖ വാതിൽക്കൽ അതല്ലേ ഉദ്ദേശിച്ചേ?
1: അകലെയാണ് ആദ്യം ആവശ്യപ്പെട്ടത്.
0: ആ, ഇതിപ്പോ രാക്കുലിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കേൾക്കാം, അകലെ അടുത്ത തവണ കേൾക്കാം. ഓക്കെ. രമേശൻ നായർ എഴുതിയ, MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ. ആ പറഞ്ഞോളൂ.
1: നാസർ സാറ് നമ്മളെ വേണ്ടപ്പെട്ട ഒരാളാ.
0: അതല്ലേ?
1: മോങ്ങം.
0: ആ, അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇതുപോലെ പൂമുഖ വാതിൽക്കൽ ആരാണ് വീട്ടിൽ ചെല്ലുമ്പോ ഉണ്ടാവുക?
1: പൂമുഖവാതിക്ക് നമ്മളെ ഭാര്യ.
0: അവരുടെ പേരെന്താ?
1: നാസർ സാറിന്റെ ഭാര്യ.
0: അല്ലല്ല, നാസർ സാറിന്റെ ഭാര്യ ഇവിടെ. ഇത് നിസാറിന്റെ വൈഫിന്റെ പേരെന്താ?
1: എന്റെ വൈഫിന്റെ പേര് സെറീന.
0: അപ്പൊ സെറീനക്ക് വേണ്ടി ഈ പാട്ട്. ഓക്കെ
1: ഓക്കെ ഓക്കെ സാറേ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം, ഇതാരാ? റീനയല്ലേ? എവിടെയാ സ്ഥലം? എന്തൊക്കെയാണ് റീന?
1: മോന്റെ കുട്ടിക്ക് വേണ്ടിട്ടാ.
0: പേരക്കുട്ടിക്ക് വേണ്ടിട്ടാണോ?
1: സംസാരിക്കുന്നില്ല, 8 വയസ്സായി.
0: അപ്പൊ എന്താ മോന്റെ പേരെന്താ?
1: മോന്റെ പേര് ധ്യാൻ.
0: ധ്യാൻ അല്ലേ? അപ്പൊ ധ്യാനിന് നമ്മള് തെറപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നോ?
1: ചെയ്യുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഒരു ധ്യാൻ ഒരു കുട്ടിയുള്ളോ? പേരക്കുട്ടി?
1: പിന്നെ ചെറിയ മോനെ ഒരു കുട്ടിയും കൂടി ഉണ്ട്, അത് പെൺകുട്ടിയാണ്.
0: ഇത് മൂത്താളാ അല്ലേ?
1: മോന്റെ കുട്ടിയാ.
0: ഓക്കെ. അപ്പോ റീനക്ക് ആ മോന് വേണ്ടിയാണ് പാട്ട് ആഗ്രഹിക്കുന്നത് അല്ലേ? റീന പറഞ്ഞത് എന്റെ മാമാട്ടി കുട്ടിയമ്മേലെ കണ്ണോട് കണ്ണോരല്ലേ?

0: അല്ലേ വേണം പറഞ്ഞേ. ഓക്കേ, അപ്പോ ധ്യാന അവിടെ വീട്ടിലുണ്ടോ?
1: ഇല്ല, ധ്യാന ഇപ്പൊ വേങ്ങര ഒരു സ്കൂളിലാണ്, സ്കൂളിൽ ചേർക്കണം എന്നിട്ട് അവിടെയാണ്. വരും.
0: ആ, നമ്മള് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയാറുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മള് സാധാരണ സ്കൂളിലെ കുട്ടികളുടെ കൂടെ തന്നെ പഠിക്കാനാണ് എല്ലാരും പറയാറ്. കാരണം അപ്പോഴാണ് അവർക്ക് ശരിയായ രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഒരു സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ അതിലാണല്ലോ അല്ലേ.
1: ഇപ്പറൊക്കെ
0: തന്നെ പ്രായമാവുന്നതിനനുസരിച്ച് കുറഞ്ഞോളും. അതൊന്നും അതൊരു വലിയൊരു ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമുക്കറിയാം, പക്ഷെ പിന്നീട് അത് പതുക്കെ പതുക്കെ അത് സ്വാഭാവികമായി ഉള്ള ഒരു പെരുമാറ്റ രീതികളിലേക്ക് മാറിക്കോളുമല്ലോ. പക്ഷെ നിങ്ങളത് ചെറുപ്പത്തിലെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും നല്ല കാര്യം കേട്ടോ. അപ്പൊ നമ്മളാ പരിശ്രമം അവിടെ ഉണ്ടായാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ശരിയായി വരും. ഓക്കെ റീന. അപ്പൊ ധ്യാനൊക്കെ വരുമ്പോ
1: അറിയുമ്പോ പരിപാടി.
0: അതെ അതെ, എന്തായാലും ഇപ്പൊ ഒന്നും കൂടി നമ്മളെ പരിചയം പുതുക്കാൻ പറ്റിയല്ലോ. അപ്പൊ നമ്മളെ കൊച്ചുമോനോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ, കൊച്ചുമോളോടും പറയൂട്ടോ. ഓക്കെ, എന്നാ പാട്ട് കേൾക്കാം. ഓക്കെ.

0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം, ഞാൻ ദീപ്തിയാണ് സർ.
0: ആ
1: പിന്നെ
0: എന്താ വിശേഷം?
1: അതല്ലെങ്കിൽ പഴയ പാടവില്ലേ മരം, മരം എന്നുള്ള പറഞ്ഞത്
0: മരത്തിലെ പാട്ടാണോ വേണ്ടത്?
1: കൺമണി നീ എൻ കൈ കരം പിടിച്ചാൽ എന്നുള്ള ഗാനമില്ലേ?
0: അത് മരത്തിലുള്ള കദീജയല്ലേ? പേരെന്താ പറഞ്ഞു പരിചയപ്പെട്ട് നമ്മള് സംസാരിച്ചു?
1: പേര് ചന്ദ്രൻ ആണ്.
0: എവിടെയാണ്?
1: മൂലയിൽ ചന്ദ്രൻ.
0: നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ടല്ലേ?
1: ഇത് സംസാരിച്ചിരുന്നു ഞാൻ. ഒരു അത് സാറിനെ സംസാരിച്ചിട്ടില്ലല്ലോ.
0: ഇല്ല
1: സാറിന്റെ സൗണ്ട് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ അത് എന്റെ ഭാര്യയും കൂടി എപ്പോഴും പറയുന്നത് പിന്നെ പേരുണ്ടായിരുന്നു ഷിബു അല്ല.
0: എന്റെ പേര് ബോബി.
1: ബോബി സാറിന്റെ കൂട്ടി കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഞാനൊരു സർവീസ് മെൻഷൻമാർ ആളാണ്.
0: അതെയോ?
1: റിട്ടയർമെന്റ് ചെയ്തിട്ട് 16 വർഷമായി.
0: ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
1: പഞ്ചായത്ത് വകുപ്പിലായിരുന്നു.
0: ആണോ?
1: അതെ അതെ. പിന്നെ സാറ് ഇവിടെ കോഴിക്കോട് തന്നെയാണോ വീട്?
0: അതെ അതെ, കോഴിക്കോട് തന്നെയാ. എവിടെ കുറെ കാലമായോ? വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നോ? ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെന്തെങ്കിലും റിട്ടയർ ചെയ്തതിനു ശേഷം.
1: സൈഡ് ആയിട്ടും ചെയ്തില്ല, റിട്ടയർഡായ ഉടനെ ഒരു 2-3 വർഷം പയ്യോളി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ഡെയിലി ബേസിൽ വർക്ക് ചെയ്തിരുന്നു.
0: ഓക്കെ.
1: പിന്നെ പുതിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഇപ്പം ഫുൾ റെസ്റ്റ് ആണ്. വീട്ടിലുണ്ട്, ചെറിയ ചെറിയ വർക്ക് ചെയ്യും.
0: അങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിച്ച നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ഖദീജ എന്ന് പറഞ്ഞ നിങ്ങളെ തെറ്റിച്ചളഞ്ഞു. കുപ്പിവളയിലെ കാര്യമാണ്, പാട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും. എം രാജ, പി സുശീല അല്ലേ? പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്. കൊടുക്കാം.
1: സൗണ്ട് കേൾക്കാത്ത പല ആൾക്കാരും പറയുന്നുണ്ട്.
0: അല്ല അങ്ങനല്ല, തത്സമയ പരിപാടി കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരുന്നില്ലോ, നമ്മുടെ ഇലക്ഷൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ കാരണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാലം വിട്ടുപോയി. അതുകൊണ്ടാ. എന്തായാലും സന്തോഷം, നമുക്ക് ഒന്നും കൂടി പരിചയം പുതുക്കാനും സംസാരിക്കാനൊക്കെ കഴിഞ്ഞല്ലോ. ഈ കുപ്പിവളയിലെ പാട്ട് കൊടുക്കാം
1: കേട്ടോ.
0: അതുകൊണ്ടല്ലേ വിളിച്ചേ, ഇങ്ങനെ ഒരാൾ ഇട്ട് മടുത്തിരിക്കുന്നു എന്ന് ആ ഹായി കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഒരു മടുപ്പുണ്ട് ആ ഹായില്. ഓക്കെ ശരി കേട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സർ.
0: പത്മനാഭൻ കൂത്താളി.
1: അതെ അതെ അതെ.
0: എന്തൊക്കെയാണ് സർ വിശേഷങ്ങൾ?
1: വിശേഷമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. മഴ കുറവാണ്.
0: അതെ, നമ്മുടെ കാലാവസ്ഥയിൽ ചൂടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസഹ്യത കൂടുന്നുണ്ട് അല്ലേ? മുമ്പ് ഈ ഫോണിൻ പരിപാടി മുമ്പുണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ നമ്മൾ സംസാരിച്ചില്ലേ? എനിക്ക് പേര് പറഞ്ഞപ്പോ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ച ഒരു ഓർമ്മ. അതെ, അപ്പൊ എല്ലാരും ഉച്ച നേരത്തെ വീട്ടിലുണ്ടാവും, പരിപാടികൾ റേഡിയോ കേട്ടോണ്ടിരിക്കുന്നവരാണ് അല്ലേ? വൈകിട്ട്? അതെ, അന്ന് എനിക്ക് പറഞ്ഞു തോന്നുന്നുണ്ട്, അന്ന് സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നല്ലോ അല്ലേ? ആ അതെ അതെ അതെ അതെ, അന്ന് പറഞ്ഞിരുന്നു. വൈകിട്ട് എന്താ, ഇങ്ങനെ നമ്മള് ഇങ്ങനെ ടേറിയത് അവിടെ ഉള്ള പഴയ ആൾക്കാരൊക്കെ തമ്മിൽ കാണാൻ പുറത്തിറങ്ങും, അങ്ങനെയൊക്കെ ഉണ്ടോ? എത്ര മെമ്പർമാരുണ്ട് അവിടെ ഇരിക്കും അല്ലേ? അത് എന്തെങ്കിലും യാത്രകളോ എന്തെങ്കിലും ഒക്കെ അതിന്റെ കൂട്ടുകാര് ചേർന്ന് പതിവുണ്ടോ?
1: യാത്രയൊക്കെ പോകും.
0: അതെ അല്ലേ? ആ ആ, ഞാൻ പറഞ്ഞ അങ്ങനല്ല, ഇപ്പൊ നിങ്ങൾ വൈകിട്ട് തമ്മിൽ കാണുന്നവര് തമ്മിലെ ഒരു ഇതുപോലെ ഒരു പിക്നിക്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലും ട്രിപ്പോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ? അതെ, ആ ഇത്തവണ വലിയ തിരക്ക് പോയിരുന്നോ? വലിയ തിരക്കായിരുന്നു എന്നൊക്കെ പൊതുവെ പറഞ്ഞു കേട്ടു. ആ, അല്ലാത്ത സമയം കഴിഞ്ഞ കൊല്ലത്തേക്കാളൊക്കെ വലിയ തിരക്കായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും വളരെ സജീവമായി കാര്യങ്ങളൊക്കെ പോകുന്നു അറിയുന്നതിൽ സന്തോഷം. താൻ തോന്നി എന്നുള്ള സിനിമയിലെ ഉദയഭാനു ചേട്ടൻ പാടിയ പാട്ടല്ലേ? കെ പി ഉദയഭാനു പാടിയ പാട്ടല്ലേ വേണ്ടേ? അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ മുതിർന്ന സ്റ്റാഫായിരുന്നു ആകാശവാണിയിലെ, കോഴിക്കോട് നിലയത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതെ അതെ, ഇവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് പോയി, അവിടുന്നാണ് അദ്ദേഹം വിരമിച്ചതൊക്കെ. ഓക്കെ, എന്നാ കേൾക്കാട്ടോ. അപ്പൊ വൈകിട്ട് കൂട്ടുകാരെ കാണുമ്പോ ഞങ്ങളുടെ സ്നേഹാന്വേഷം പറയണേ.
1: ഓ, പറയും പറയും.
0: ഓക്കെ ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ ഇതാണ്: 9400224440. ഹലോ, നമസ്കാരം സുജാത.
1: ഹലോ, നമസ്കാരം.
0: പാലത്താ?
1: പാലത്ത്.
0: സുജാത മടുക്കാതെ ഹായ് ഇട്ടോണ്ടിരിക്കാണ്.
1: കൊറേ ദിവസമായി ഇങ്ങനെ ഹായ് ഇടുന്നു.
0: ഇതേപോലെ കൊറേ പേര് കൊറേ ദിവസങ്ങളായിട്ടോണ്ടിരിക്കുന്നു. അപ്പൊ അതില് ആരെങ്കിലും ഒരാളെ അല്ലേ വിളിക്കാൻ പറ്റൂ? അതിന്റെ ഒരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. കൊറേ പേര്,
1: എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട്, 11 മാസമായ ആ കുട്ടീനെ വെച്ച് ഞാനിങ്ങനെ ഹായ് ഇടുകയാണ്.
0: കുട്ടീനെ വേണ്ട പോലെ നോക്കുന്നില്ലേ? ഹായ് ഇടേ കൂടെ.
1: കൺമണിയെ
0: വിട്ടിട്ടൊരു കളിയുമില്ല. എന്താ പേര് കുട്ടിയുടെ?
1: റേഡിയോ ഇല്ല.
0: മറ്റേ മൊബൈലാണോ കേൾക്കുന്നേ?
1: അല്ല,
0: അതെ അതെ, ഫോണിലല്ലേ കേൾക്കുന്നേ? നമ്മുടെ ചെറിയ ആളുടെ പേരെന്താ?
1: ശ്രീഹരി.
0: ശ്രീഹരി.
1: സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല.
0: ശരിക്കും എവിടെയാ സുജാതയുടെ സ്ഥലം? പാലത്തല്ലേ?
1: പാലത്ത്, നരിക്കുനി പാലത്ത്.
0: സ്വന്തം വീട് എവിടെയാണോ?
1: സ്വന്തം വീട് കണ്ണൂര്.
0: അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: കണ്ണൂര് പറശ്ശിനിക്കടവ്.
0: മനസ്സിലായി മനസ്സിലായി. അല്ലെ, പാലത്ത് നിന്നുള്ള ഒരാളെ പോലെ തോന്നിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ലേ? ചെറുതായി ചെറുതായിട്ട് അങ്ങനെ എന്തായാലും അതൊരു മോശം കാര്യമൊന്നും അല്ലട്ടോ. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന്റെ പേരിൽ ചോദിച്ചേ ഉള്ളൂ. ശ്രീഹരി എന്തൊക്കെയോ പറയണ്ടല്ലോ.
1: അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സ്കൂളിൽ പോയി.
0: ഇത് ചെറിയ ആളല്ലേ? പിന്നെ പകലൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട്?
1: പിന്നെ കാര്യം കഴിഞ്ഞിട്ട് വേണോ എനിക്ക് എന്റേതായ കാര്യങ്ങൾ നോക്കാൻ?
0: ചെറുതാവുമ്പോ പിന്നെ നമ്മൾ നന്നായി അറ്റൻഡ് ചെയ്യണല്ലോ അല്ലേ? എല്ലാ കാര്യങ്ങളും
1: റേഡിയോ എന്തായാലും കേൾക്കൂട്ടോ. 6:30 മുതൽ 8 മണി എല്ലാം നല്ല പരിപാടികളാണ്.
0: സന്തോഷം, അതങ്ങനെ തുടരാൻ കഴിയട്ടെ അല്ലേ?
1: നല്ല പരിപാടിയാണ്. ആരോഗ്യ അമൂല്യ പരിപാടിയൊക്കെ
0: എല്ലാ ദിവസം ഉണ്ടല്ലോ രാവിലെ. FM ആണോ AM ആണോ കേൾക്കുന്നത്?

ഏതാണ് സുജാത കേൾക്കുന്നത്? ഇപ്പൊ എഫ് എം ആണോ? എഫ് എമ്മില് 7:25 ആ എല്ലാ ദിവസവും ഉണ്ട്, 7:25. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രീഹരിയുടെ സമയം ഞങ്ങൾ അപഹരിക്കുന്നില്ല. ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ ദിവസവും നല്ല ദിവസങ്ങളായി തുടരട്ടെ. നമുക്ക് ആ പാട്ട് യാത്രയായി ആയിരപ്പറ സിനിമയിലെ പാട്ടല്ലേ, അത് കേൾപ്പിക്കാം. ആ യേശുദാസ് അരുന്ധതിയും പാടിയ പാട്ടാന്ന് തോന്നുന്നു അല്ലേ? അതെ. ആ കാവലം നാരായണ പണിക്കരുടെ രചന, സംഗീതം രവീന്ദ്രൻ. അപ്പൊ മോള് വരുമ്പോ പറയൂ കേട്ടോ. മോളോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ. എന്നാ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം രാജൻ.
1: നമസ്കാരം
0: രാജൻ. മാനന്തവാടിയിൽ നിന്ന് പുറപ്പെട്ട് വടകരക്കടുത്ത് കടമേരിയിലെത്തി. എന്താണ് കാര്യം? എന്താ വിശേഷം?
1: അത് അച്ഛനൊക്കെ, ഞാൻ ജനിച്ചതൊക്കെ മാനന്തവാടിയായിരുന്നു.
0: ഓ, അങ്ങനെ. ഓക്കെ.
1: അച്ഛനൊക്കെ, അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോകാം.
0: ഓ,
1: സ്വന്തം നാട് കൂടിയാണ്.
0: ആ, പണ്ട് മാനന്തവാടിയിൽ അച്ഛനൊക്കെ അങ്ങോട്ട് പോയി താമസാക്കിയതാണ് അല്ലേ?
1: താമസമാണ്.
0: അപ്പോ മാനന്തവാടിയിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ ഇല്ലേ നമ്മുടെ?
1: ഒരുപാടുണ്ട്.
0: ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ഇല്ലേ?
1: ഞാൻ പോകുന്നുണ്ട്. വള്ളിയൂർക്കോത്സവത്തിലൊക്കെ പോയി.
0: ആ അതെ, അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ?
1: ജനിച്ച നാട് മറക്കാൻ കഴിയില്ല.
0: അല്ല, ഒരിക്കലും എന്റെ ആവശ്യമില്ല. അത് നമ്മളോട് ചേർത്ത് നിൽക്കുന്ന ഒരു സ്വത്വം ആണല്ലോ നമ്മുടെ. രാജന് വേറെന്താ വിശേഷം? ഇവിടെയാണോ ഇപ്പൊ ജോലി?
1: ഞാനിപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ല.
0: ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ.
1: ഷുഗർ കാരണം മനസ്സിലായി, കാഴ്ച കുറവുണ്ട്.
0: അതെയോ? ഓ ഹോ ഹോ. അപ്പൊ പിന്നെ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ?
1: അതെ അതെ.
0: വീട്ടിലോ വേറെ സഹായ കൂടെ ഇല്ലേ?
1: വീട്ടില് ഭാര്യയുണ്ട്,
0: മക്കളൊക്കെ
1: ഉണ്ട്. മക്കള്, മോനൊരു മോളാണ്.
0: കല്യാണം
1: കഴിഞ്ഞു.
0: ഓ ഹോ.
1: കുട്ടിയെ മടിയിൽ വെച്ച് ഇങ്ങനെ താലോലിക്കാം.
0: അതെ അതെ. ഇപ്പൊ നേരത്തെ ഒരു കുഞ്ഞിന്റെ വിശേഷങ്ങൾ ഞങ്ങള് പറഞ്ഞു വെച്ചേ ഉള്ളൂ. എന്താ പേരക്കുട്ടിയുടെ പേരെന്താ? ധ്യാൻ ദേവ്. ആ, നേരത്തെ ഒരമ്മ ഒരു അതുപോലെ ഒരു മുത്തശ്ശി ധ്യാനിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം.
1: ഞാൻ ആകാശവാണിയിലൊക്കെ വന്നിട്ടുണ്ട്, ഒരു 92 അങ്ങനെ.
0: അതെയോ?
1: പിന്നെ
0: ഞങ്ങളുടെ നാടകത്തിന്റെ ഐക്കോണിക്
1: സൗണ്ട് ഇൻഡസ്ട്രി.
0: ആ, അതിന് വന്നിരുന്നോ? ഓ ഹോ ഹോ. ആ ശരി. അതെ അതെ. അപ്പൊ ആ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആഗ്രഹം കൊണ്ട് വന്നതാണ് അല്ലേ? ഇത്തവണ നമ്മുടെ റേഡിയോ നാടകോത്സവത്തിലെ നാടകങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചിരുന്നോ?
1: കേൾക്കാം, ഒന്ന് രണ്ട് നാടകം
0: കേട്ടുള്ളൂ അല്ലേ? നല്ല നാടകങ്ങളെ കുറെ ഉണ്ടായിരുന്നു.
1: എല്ലാ കൊല്ലവും ഉണ്ടായിരുന്നു.
0: അതെ അതെ. ഇപ്പൊ കുറെ വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തവണ തുടങ്ങിയത്. ഓക്കെ രാജൻ, എന്തായാലും നമുക്ക് പരിചയം പുതുക്കാൻ പറ്റിയല്ലോ. വന്ന് ഇവിടെ മുമ്പ് ആകാശവാണിയായിട്ട് അത്രയും സ്നേഹബന്ധമുള്ള ഒരാളല്ലേ. പാട്ട് തുമ്പോലാർച്ചയിലെ പാട്ടാ വേണ്ടേ അല്ലേ? പി സുശീല പാടിയ. അതെ, മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ അല്ലേ? അതല്ലേ? മാനന്തവാടി മലയിലൂടെ പുഴയിലൂടെ. ഓക്കെ, കൊടുക്കാം.
1: ആ,
0: അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയണേ.
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ഓ ആ ശരി.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ നമസ്കാരം ഭാസി.
1: അതെ അതെ, താങ്ക് യു സർ.
0: ഇതെവിടെയാ? കാരന്തൂര് അല്ലേ?
1: ഇതെ, കാരന്തൂരാണ്. ഇപ്പോ കാരന്തൂരാണ്.
0: ആ എന്തൊക്കെയാ?
1: നമ്മളിങ്ങനെ കേരളം കറങ്ങി ഇങ്ങനെ കാരന്തൂരെത്തി.
0: ആണോ? എന്താ ഇതിന്റെ കറക്കത്തിന്റെ ജോലിയാണോ?
1: ഞാൻ ജനിച്ചോളനൊക്കെ തിരുവനന്തപുരം ജില്ലയാണ്.
0: ഓഹോ.
1: അവിടുന്ന് നേരെ വയനാട് മാനന്തവാടി വന്നു.
0: ആ
1: മാനന്തവാടി നേരെ ഒമാൻ.
0: ആ
1: അങ്ങനെ ഒരു 20 വർഷം ഒമാനില്, അത് കഴിഞ്ഞ് എറണാകുളം.
0: ആ
1: 5 വർഷം കഴിഞ്ഞ് ഇപ്പൊ കാലിക്കറ്റ്.
0: ഓ ശരി, വളരെ വൈവിധ്യമാർന്ന
1: കേരളത്തിലെ എല്ലാ FM നിലയങ്ങളിലും പ്രോഗ്രാമും കേട്ടിട്ടുണ്ട്.
0: ഇപ്പൊ കാരന്തൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്.
1: കാരന്തൂർ ഇപ്പൊ സെറ്റിൽ ചെയ്തു.
0: ഓക്കേ.
1: കോവിഡ് മുതൽ.
0: അതെയോ?
1: അപ്പൊ അങ്ങനെ വന്നു, ഇവിടെ സെറ്റിലായി, അങ്ങനെ ഇരുന്നു, വർക്ക് ചെയ്യുന്നു.
0: എന്താ ബാസിയുടെ ഏരിയ? എന്താ?
1: ഞാൻ ചെയ്യുന്ന ടൈലറിംഗ് ആണ് സർ.
0: ലേഡീസ്
1: ടൈലറിംഗ്.
0: ഓക്കേ ഓക്കേ. ഫാമിലി ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ?
1: ഫാമിലി, ആ വൈഫുണ്ട്, ഒരു മോളും ഉണ്ട്. മോള് പിന്നെ ഇത് പിന്നെ CA ചെയ്തോണ്ടിരിക്കുന്നു.
0: ഓക്കേ ഓക്കേ.
1: വൈഫ് ബ്യൂട്ടീഷ്യൻ ആണ്. അങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ചെറിയ
0: നല്ല കാര്യം. ബാസി ഇടയ്ക്ക് കുറച്ചായി ഇങ്ങനെ ഓരോ ഇതിലെ അറ്റംപ്റ്റ് ചെയ്യുന്നു അല്ലേ? പക്ഷെ എപ്പോഴാണ് നമുക്കൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമായത്?
1: സാറിന്, ഞാൻ എനിക്ക് സാറിനോട് സംസാരിക്കാൻ വേറെ പറ്റിയില്ല. കൃഷ്ണമൂർ സാറിനോടൊക്കെ സംസാരിച്ചു
0: ആ മുമ്പ് ഫോണിൻ പ്രോഗ്രാം ഉള്ള സമയത്ത് അല്ലേ?
1: സാറിനോട് മാത്രം കിട്ടിയിട്ടില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സാറിനോട് സംസാരിക്കണം.
0: എന്തായാലും ഓടിച്ചിട്ട് പിടിക്കാൻ
1: മാത്രമല്ല, സാറിനോട് സംസാരിക്കുന്നത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് സാറിന്റെ ഒരു പാട്ട് കേട്ടാ കൊള്ളാം.
0: ഞാൻ
1: ആ സൗണ്ടിൽ രണ്ടുപേര് പാട്ട് കേട്ടാ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്.
0: ഞാൻ ഒന്നും കൂടി പരിശീലിക്കട്ടെ. കാരണം നമ്മളിപ്പോ എല്ലാം പാടുമ്പോ എല്ലാം നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ടേ, പെട്ടെന്ന് പാടിയാൽ അതൊരു നിരാശപ്പെട്ടരുതല്ലോ. അതെ, അല്ല അങ്ങനല്ല, നമുക്ക് പാടിയാൽ ഒന്നൊന്നര പാട്ട് പാടിയാൽ ഒരു ഒന്നൊന്നര പാട്ടായിരിക്കണല്ലോ. നമുക്ക്
1: ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലോ.
0: അതെ, സന്തോഷം.
1: അങ്ങനെ
0: ഭാസിയുടെ ആഗ്രഹം എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്നുണ്ട് പാടാൻ. എന്തായാലും ഇപ്പൊ ഞാൻ സ്വയം നിയന്ത്രിച്ച് നിർത്തുകയാണ്. നമുക്ക് യവനികയിലെ ചമ്പക പുഷ്പം സുവാസിതയാമം അല്ലേ? അതാ അവിടേക്ക് പോവാ ആദ്യം. അതെ അതെ, ONV കുറുപ്പിന്റെ രചന, MD ശ്രീനിവാസന്റെ വളരെ മനോഹരമായ ഒരു ഗാനം. അപ്പോ എന്തായാലും ഭാസി പരിചയപ്പെടാൻ ഒന്നും കൂടി സംസാരിക്കാനിടയായാലും സന്തോഷം. മക്കളോ മോളോടും വൈഫിനോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറഞ്ഞേ.
1: താങ്ക് യു.
0: എന്നാ പാട്ട് കൊടുക്കാം. ഓക്കെ.

0: ഹലോ, നമസ്കാരം ശ്രീജ.
1: ഹാ ഹലോ.
0: ആഹാ, നമസ്കാരം. എവിടെയാ ശ്രീജയുടെ സ്ഥലം? എവിടെയാ?
1: ഞാൻ കൊയിലാണ്ടി പിഷാരികാവ് അമ്പലത്തിന്റെ അടുത്ത് വീട്. ശ്രീജാന്നാ പേര്.
0: ശ്രീജ വിളിക്കുന്നു, പ്രതീക്ഷിച്ചില്ല.
1: ഇല്ല ഇല്ല, തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൊറേന്ന് മുൻപ് കൊറേ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്നേരം ഒന്നും കിട്ടിയില്ല. എപ്പഴാ എനിക്ക് കിട്ടുന്നത്?
0: എന്തായാലും അങ്ങനെ ആകസ്മികമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ അവസരം വന്നത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അതിലൊരു അതിലുള്ള താങ്കളുടെ സന്തോഷം ശബ്ദത്തിലുണ്ട്.
1: അതെ, വളരെ സന്തോഷമുണ്ട്.
0: വേറെന്താ വിശേഷം?
1: എനിക്കൊരു മോളുണ്ട് സാർ, സുഖം ഇല്ലാത്ത കുട്ടിയാണ്. പിന്നെ സെലിബ്രേറ്റ് കളിച്ചാണ്, അപ്പൊ ഇവക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ റേഡിയോ എപ്പോഴും വിട്ടു.
0: ഓഹോ,
1: പാട്ട് കേൾക്കാന്നുള്ളതാണ് അവളെ.
0: ശരി,
1: ഭയങ്കരമായിട്ട് പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാൻ പാടി കൊടുക്കലുണ്ട്, അതും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ റേഡിയോത്തിൽ കൂടെ കേൾക്കുകയും ചെയ്യും.
0: ശരി, മോളുടെ പേരെന്താ?
1: ശ്രീലക്ഷ്മി.
0: എത്ര വയസ്സായി?
1: 28 വയസ്സ് കഴിഞ്ഞു.
0: മുതിർന്ന കുട്ടിയാ അല്ലേ?
1: മുതിർന്ന കുട്ടിയാണെങ്കിലും കുട്ടി ചെറുതാണ്, ചെറിയ കുട്ടി പോലെയാണ്.
0: മനസ്സിലായി. CP. അപ്പോ ശ്രീലക്ഷ്മി എന്തെങ്കിലുമൊക്കെ സംസാരിക്കോ?
1: അങ്ങനെ സംസാരിക്കൊന്നുമില്ല, ചെറിയ നമ്മള് പറയുന്നൊക്കെ മനസ്സിലാവും. എല്ലോ പാട്ട് തെറ്റിച്ച് പാടിയാ പോലും ഒക്കെ മനസ്സിലാവും, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു പറയാനൊന്നും ആവൂല.
0: അങ്ങനെ
1: നല്ല ചിരിക്കും, വിളിച്ചുണ്ടെങ്കിൽ ചിരിക്കും, നമ്മള് പറയുന്നത് അറിയാ. പിന്നെ അവിടെ അനിയനുണ്ട്, അബുദാബിയിലാണ് അനിയൻ. അപ്പൊ അവിടെ നിന്ന് വിളിച്ചിന്റെ വീഡിയോ കോള് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫോണിലേക്ക് ഇങ്ങനെ എഴുതി നോക്കൂ.
0: മനസ്സിലായി. മൊബിലിറ്റി ഉണ്ടോ, അത്രത്തോളം ഉണ്ട്? നടക്കാനൊക്കെ പറ്റുമോ?
1: ഇല്ല, കിടന്ന കിടന്ന.
0: മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് ഓക്കെ. അപ്പൊ എന്തായാലും വളരെ കാര്യമായിട്ട് മകളോടൊപ്പം ആണ് താങ്കൾ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലേ? അതെ, നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പരിചരണം, ആ ഒരു സ്നേഹമൊക്കെ ആണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അല്ലേ? നമുക്ക് അവരെ വളരെ സന്തോഷത്തോടു കൂടി പരിചരിക്കുക, അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഹലോ ശ്രീലക്ഷ്മി, ഹായ് മോളെ.
1: ഞാൻ അടുത്തേക്ക് പോകാം, ഞാൻ റേഡിയോ വെച്ചതെ കൊണ്ട് അവിടെ അവളുടെ റൂമിലാണ് റേഡിയോ വെച്ചത്.
0: അടുത്തൊന്ന്
1: വിളിച്ചു കൊടുക്കാം.
0: ഓക്കെ. ഹലോ ശ്രീകുട്ടി, ഹായ്. ഹായ് മോളു, മാമൻ കേൾക്കുന്നുണ്ട് കേട്ടോ മോളുടെ വിശേഷങ്ങളൊക്കെ. മനസ്സിലായി മനസ്സിലായി. അതെ അതെ അതെ, നമുക്ക് ഫീഡ്ബാക്ക് വരുന്നതുകൊണ്ട് നമുക്ക് അധികം അവിടെ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് മോളോട് കുറച്ച് വിശേഷമൊക്കെ ചോദിക്കാം.

0: അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ, നമ്മള് മാഷ് ചെയ്ത് കൊടുക്കും, എങ്ങനെ അതായിട്ട് കൊടുക്കുമോ അതോ?
1: അല്ല, പിന്നെ ഇതിൽ കൂടെ റൈറ്റ്സ് ട്യൂബ് ഇടും.
0: റൈൽസ് ഇടും,
1: കുറച്ച് വെള്ളം ഒന്നും കുടിക്കില്ല. അപ്പൊ റൈറ്റ്സ് ട്യൂബ് ഇടും, മറ്റൊക്കെ അങ്ങനെ ഭക്ഷണം കൊടുക്കും.
0: അപ്പൊ റൈൽസ് സ്ഥിരമായിട്ട് ഇട്ട് വെക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ചോക്കിയും ഇതുപോലെ നമുക്ക് ഇങ്ങനെ മറ്റേ ആസ്പിരേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് റിസ്ക് ഉണ്ടല്ലോ അല്ലേ?
1: ഇല്ല, അതില്ല, പക്ഷേ വെള്ളം തീരെ കുടിക്കൂല.
0: അതുകൊണ്ടാണ് റൈൽ ട്യൂബ് ഉപയോഗിക്കുന്നത് അല്ലേ?
1: വെള്ളം തീരെ കുടിക്കൂല, പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കൂ.
0: അപ്പൊ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ശ്രീകുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് ജോലിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പക്ഷെ പോയിട്ടുണ്ടാവില്ല അല്ലേ? മനസ്സിലായി. ഇതിപ്പോ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രയോറിറ്റി ആയി മാറുമ്പോ സ്വാഭാവികമായിട്ടും നമ്മള് ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കല്ലോ. എന്തായാലും മോളെയും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പേര് ബോബി. എന്താ ഹസ്ബൻഡിന്റെ പേരെന്താ?
1: സേതുമാധവൻ.
0: അപ്പോ അദ്ദേഹത്തോടും ഞങ്ങളെ സ്നേഹ അവിടെ ഉണ്ടോ? വീട്ടിലുണ്ടോ? അദ്ദേഹത്തോട് പറയൂ കേട്ടോ, മോൻ വിളിക്കുമ്പോ അതുപോലെ മോനോടും പറയൂ. അപ്പൊ ശ്രീകുട്ടി ഹലോ, ഹായ്, നമുക്ക് പാട്ട് കേൾക്കാട്ടോ. ഇത്തിരി പൂയ ചുവന്ന പൂയ അതിലല്ലേ ആ പാട്ട്, ഓമന തിങ്കൾ കിടാവോ. ആ ഹാ ഹാ, നല്ലൊരു പാട്ടാ. ഒ എൻ വി രവീന്ദ്രൻ കൂട്ടുകെട്ടിലാണ് ജാനകി പാടിയ പാട്ടല്ലേ, കേൾപ്പിക്കാട്ടോ. അപ്പോ എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാല്. താങ്ക് യു,
1: താങ്ക് യു സർ.
0: ഓക്കെ, ബൈ.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, സാങ്കേതിക സഹായം ബിജു വി പി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. India lodges strong protest.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: രണ്ട് പ്രതിനായകർ കഥയിൽ അവസാനമായി കണ്ടുമുട്ടുകയാണിന്ന്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്ന സ്വിറ്റ്സർലൻഡ് ലോകം, നൈതിക ധർമ്മസങ്കടങ്ങൾ തീർക്കാൻ പലിശക്കാരി വൃദ്ധയെ കൊന്ന റസ്കോൾനിക്കോവ്. നിക്കോവ് ഏതാണ്ട് പിടിക്കപ്പെടാറായിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് ലോക് തൻ്റെ സുഖഭോഗതൃഷ്ണയിലെ 18-ാം അടവ് പയറ്റാനിറങ്ങുന്നു. നിക്കോവിൻ്റെ പെങ്ങൾ ഡോണിയെ സ്വന്തമാക്കുകയാണ് സ്വിറ്റ്സർലൻഡ് ലോകിൻ്റെ ഒടുക്കത്തെ ആഗ്രഹം. ഡോണിയയെ ഇരയിട്ടു പിടിക്കാനയച്ചൊരു കത്ത് എന്ന ചൂണ്ടയിലുടക്കി സ്വിറ്റ്സർലൻഡ് ലോകിൻ്റെ മുറിയിൽ അകപ്പെടുന്നു ഡോണിയ. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ.
3: റസ്കോൾനിക്കോവ്, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു.
4: ഞാനും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
3: വളരെ യാദൃശ്ചികം. അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും പറയാൻ കാര്യങ്ങളുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നവരാണ് നമ്മൾ രണ്ടുപേരും.
4: എന്നെ ആരെങ്കിലും പിന്തുടരുന്നതായി നിങ്ങൾക്കറിയാമോ?
3: ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ പിന്തുടരുന്നതോ?
4: കൊള്ളാം. നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ട്. സോണിയയുടെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?
3: അതിന് എനിക്ക് പലവിധ കാരണങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അത്.
4: അതുപോലെ എനിക്കും എൻ്റെതായ കാരണങ്ങളുണ്ട്.
3: എന്നെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനുമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അപകടകാരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ സ്വിറ്റ്സർലൻഡ് ഗെയ്ലോ എന്ന് ഉടനെ നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാക്കിത്തരാം.
4: നിങ്ങളോടൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ താമസ സ്ഥലത്ത് വരാൻ ഞാനിപ്പോൾ തിരക്ക് പിടിച്ചത്. എന്റെ സഹോദരിയുടെ നേരെ നിങ്ങൾ പഴയതുപോലെയുള്ള എന്തെങ്കിലും ആഗ്രഹം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ഈയിടെ എനിക്കെതിരായി നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും തെളിവുകൾ ഉപയോഗിച്ച് അവളെ മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും.
3: ഞാനെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചവരാണ്. നിങ്ങൾക്കറിയാമോ, ധോണിയ നിങ്ങളുടെ സഹോദരി, അവൾ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം പരിശുദ്ധയാണ്. ബുദ്ധിമതി.
4: അവളെ നിങ്ങൾ വിടുന്ന ലക്ഷണമില്ലല്ലോ.
3: എങ്ങനെ വിടാനാവും? നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഇവിടെ ഒരു കടക്കണിയിൽ അകപ്പെട്ടു പോയിരുന്നു. അതും വലിയ ഒരു തുക. അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. ആ കടക്കണിയിൽ നിന്നും ധോണിയെയാണ് എന്നെ രക്ഷിച്ചത്.
4: നിങ്ങൾ ഓരോ കഥകളും മെനയുക. വീണ്ടും നിങ്ങൾ അവളോടൊപ്പം കൂടാനാണ് ഭാവം.
3: ഒരു സ്ത്രീക്ക് എത്ര ഉന്മാദത്തോടെയാണ് ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്കറിയാമോ? എന്തായാലും നിങ്ങളുടെ സഹോദരിയെ എനിക്ക് മറക്കാനാവില്ല.
4: അപ്പോ വീണ്ടും വിടാനല്ല ഭാവം അല്ലേ?
3: റസ്കോൾനിക്കോവ്, ഞാൻ ഒടുവിലത്തെ ചവിട്ടുകല്ലിൽ നിൽക്കുകയാണ്. നിങ്ങൾ വീണ്ടും മുഖം ചുളിക്കുന്നു. എൻ്റെ

സ്വത്ത് മുഴുവൻ അവൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. 30,000 രൂബിൾ. അവൾ എന്നോടൊപ്പം പീറ്റേഴ്സ്ബർഗിലേക്ക് ഓടിപ്പോരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അനശ്വരപ്രണയവും ആനന്ദകരമായ ജീവിതവും അവൾ പറയുന്നത് എന്തുമനുസരിക്കാം. എന്ത് വില കൊടുത്തും അവളെ ഞാൻ നേടും.

0: ഡൊണിയ, നിന്നെ കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നീ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
1: ഞാൻ അധികം നേരം നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് സംസാരിക്കാം. ഈ തെരുവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്താ പറയാനുള്ളത്?
0: ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതീവ രഹസ്യമായ കാര്യമാണ്. ഈ തെരുവിൽ നിന്നുകൊണ്ട് അക്കാര്യം പറയാനാവില്ല. രണ്ടാമതായി സോണിയ പറയുന്നതും നിങ്ങൾ കേൾക്കണം. മൂന്നാമതായി ചില കടലാസുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്.
1: അതിന് ഞാനെന്ത് വേണം?
0: നിങ്ങൾ എന്നോടൊപ്പം വരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഉടനെ തന്നെ തിരിച്ചു പോകും. നിന്റെ സഹോദരന്റെ ഒരു രഹസ്യം, അതിന്റെ രേഖ എന്റെ പക്കലുണ്ട്.
1: രേഖയോ?
0: നീ എന്താണ് ഭയപ്പെടുന്നത്?
1: നിങ്ങൾ അന്തസ്സുള്ള മനുഷ്യനല്ലാന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെ ഞാനൊട്ടും ഭയപ്പെടുന്നില്ല. നടക്കൂ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരുന്നു.

0: ഇവിടെയാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. ഈ കെട്ടിടത്തിൽ തന്നെയാണ് സോണിയായി. അവളുടെ മുറി അടഞ്ഞുകിടന്നിരുന്നു. കണ്ടോളൂ, വിശാലമായ മുറി. ഞാൻ കതകിൻ്റെ കുറ്റിയിടട്ടെ. നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട.
1: നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഇഷ്ടം.
0: ഇങ്ങോട്ട് നോക്ക്, ഈ രണ്ടാമത്തെ വലിയ മുറി, ആ വാതിലിന് മുന്നിൽ ഒരു കസേര കിടക്കുന്ന കണ്ടോ? സൗകര്യത്തോടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അതെടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പുറത്തെ മുറിയാണ് സോണിയായുടേത്. ഒരു ചുവരിനപ്പുറം. ഓരോ ദിവസവും 2 മണിക്കൂർ വീതം അവരുടെ സംഭാഷണം ഞാൻ കേൾക്കും.
1: അപ്പോ നിങ്ങൾ അവിടെ പതുങ്ങി നിന്ന് അത് ശ്രദ്ധിക്കുകയായിരുന്നു അല്ലേ?
0: തീർച്ചയായും. ഞാൻ കാതോർത്തിരുന്നു അവർ പറയുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് തിരിച്ചു വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം.
1: നിങ്ങളുടെ എഴുത്ത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. നിങ്ങൾ ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്റെ സഹോദരൻ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് സത്യമാണോ? എന്നാ ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതിനു മുമ്പേ ഞാനിത് കേട്ടതാണ്. സത്യമാണോ?
0: സത്യമല്ലെങ്കിൽ, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ എന്റെ മുറിയിലേക്ക് വന്നത് എന്തിന്? അപകട സാധ്യത ഒട്ടും കണക്കിലെടുക്കാതെ നീ എന്തിനു വന്നു ഇവിടെ എന്റെ മുറിയിൽ?
1: നിങ്ങൾ എന്നെ ഇനിയും കബളിപ്പിക്കുന്നു.
0: നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ധൈര്യശാലി. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നീ തനിച്ചിങ്ങോട്ട് വരില്ല എന്നാണ്. രസ്മിഹിനോട് കൂടെ വരാൻ പറയുമെന്ന് വിചാരിച്ചു. എന്നാൽ അയാൾ നിന്നോടൊപ്പം ഇല്ല, ഈ പരിസരത്തെങ്ങുമില്ല.
1: നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? സമ്മർദ്ദത്തിലാകപ്പെടുത്തുകയാണോ?
0: നിനക്ക് നിക്കോവിനെ രക്ഷിക്കാൻ ആഗ്രഹമില്ലേ?

0: ഡോണിയ, നീ ഒരു മാലാഖയാണ്. നിന്റെ ചേട്ടനെ പറ്റി നിനക്കെന്ത് തോന്നുന്നു? രക്ഷിക്കാനാവുമോ?
1: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്,
0: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
1: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ കേൾക്കാം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4:44:12. 438.6 meters 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആദ്യ മത്സരത്തിൽ ഗോൾ വർഷം, തൊട്ടുപിന്നാലെ ഗോൾ രഹിത സമനില, തുടർന്ന് ഒറ്റ ഗോൾ ജയം കണ്ട രണ്ടു മത്സരങ്ങൾ. ലോകകപ്പിലെ മത്സര ദിനത്തെ അങ്ങനെ സംഗ്രഹിക്കാം. പോർച്ചുഗൽ 5 goals ഉസ്ബക്കിനെ തകർത്തപ്പോൾ ഇംഗ്ലണ്ടിന് ഗാനക്കെതിരെ സമനില. ക്രൊയേഷ്യയ്ക്കും കൊളംബിയയ്ക്കും ഒറ്റ ഗോൾ ജയം. പോർച്ചുഗൽ ഉസ്ബക്കിസ്ഥാൻ, ഒടുവിൽ റൊണാൾഡോയും പോർച്ചുഗലും തനി സ്വരൂപം കാണിച്ച കളിയിൽ ഉസ്ബക്കിസ്ഥാനെതിരെ പോർച്ചുഗലിന് മടക്കമില്ലാത്ത 5 goals ജയം. ക്രിസ്ത്യാനോ റൊണാൾഡോ 2 goals നേടി ഉജ്ജ്വലമായി കളിച്ച കളിയിൽ മെൻഡസും ലിയാവവും ഗോൾ നേടി. മത്സരത്തിന്റെ 6th minute തന്നെ പോർച്ചുഗൽ പ്രതീക്ഷിച്ച ഗോളെത്തി. വലതുവിങ്ങിൽ നിന്നും ജോ കാൻസലോ നൽകിയ പാസ് വരുതിയിലാക്കി റൊണാൾഡോയുടെ ക്ലിനിക്കൽ ഫിനിഷ്. 17th minute പോർച്ചുഗൽ ലീഡ് ഉയർത്തി. ബോക്സിന് തൊട്ടുപുറത്തു നിന്നും ഫ്രീ കിക്ക് ലഭിച്ചപ്പോൾ അത് റൊണാൾഡോ എടുക്കുമെന്നാണ് കരുതപ്പെട്ടത്. പക്ഷേ കിക്കെടുത്ത മെൻഡസ് ആയിരുന്നു. ഉൾത്തകിടിക്ക് തീപിടിപ്പിക്കുന്ന ഡ്രൈവിലൂടെ പന്ത് വലയിൽ. 2-0. 31st minute ഉസ്ബക്കിസ്ഥാൻ 1 goal മടക്കി എന്ന് തോന്നിച്ചുവെങ്കിലും വാർ നിർണയത്തിൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. 39th minute വീണ്ടും പോർച്ചുഗലിന്റെ ഗോൾ കണ്ടു. ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാസിൽ റൊണാൾഡോയുടെ ഉഗ്രൻ ഫിനിഷ്. 3-0 പോർച്ചുഗൽ മുമ്പിൽ. ഇടവേളയ്ക്ക് ശേഷവും പോർച്ചുഗീസ് ആധിപത്യം തന്നെയാണ് കണ്ടത്. 60th minute വീണ്ടും 1 goal കണ്ടു. ഇത്തവണ സെൽഫ് ഗോൾ. ഗോൾമുഖത്തെ കൂട്ടപ്പൊരിശിലിനിടെ മറ്റോവിന്റെ ശരീരത്തിൽ നിന്നും പന്ത് പതിച്ചത് സ്വന്തം വലയിൽ. പിന്നാലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെയും റൊണാൾഡോയുടെയും ഗോൾ ശ്രമങ്ങൾ വിഫലമായി. 87th minute ബോക്സിൽ നിന്നുള്ള തകർപ്പനടിയിലൂടെ ലിയാവോ പോർച്ചുഗലിന്റെ പട്ടിക തികച്ചു. പോർച്ചുഗൽ 5-0. ഇംഗ്ലണ്ട് ഗാന. ബസ് പാർട്ടി ഫുട്ബോളിലെ ഒരു പ്രയോഗമാണത്. എതിർ ടീമുകളുടെ വഴിമുടക്കാൻ നിരനിരയായി കളിക്കാരെ അണിനിരത്തുന്ന പ്രതിരോധ തന്ത്രം. ഇംഗ്ലണ്ടിനെതിരെ ഗാന 1-2 buses പാർക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. തങ്ങളുടെ തന്ത്രം വിജയകരമായി നടപ്പാക്കി ഇംഗ്ലണ്ടിനെ 0-0 സമനിലയിൽ കുനുക്കാനും ഗാനയ്ക്ക് സാധിച്ചു. 13th minute കളിയിൽ അപകടമുണ്ടായ ആദ്യ നിമിഷം പിറന്നത്. ബോക്സിൽ നിന്നും കുറച്ചകലെയായി ലഭിച്ച ഫ്രീ കിക്ക് റൈസ് തൊടുത്തത് ബാറിന് മീതെ കൂടെ മൂളിപ്പറന്നു. ആദ്യ 70th minute അത്യപൂർവമായാണ് ഗാന ഇംഗ്ലീഷ് ഹാഫ് സന്ദർശിച്ചത്. മുഴുവൻ സമയവും പ്രതിരോധ റൂട്ടിലായിരുന്നു ഗാനയുടെ മുഴുവൻ ടീമും. 36th minute മടുവക്കയുടെ ക്രോസിൽ റൈസിന്റെ ഹെഡർ ബാറിന് മീതെ കൂടെ പറന്നു. 1st pagudiയുടെ അവസാന ഘട്ടത്തിൽ ചെറിയൊരു സമ്മർദ്ദം ഗാനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. 48th minute റൈസ് കെയിൻ കൂട്ടുകെട്ടിൽ ഇംഗ്ലണ്ട് നടത്തിയ മുന്നേറ്റം അപകടമുണ്ടാക്കി എങ്കിലും ഗോൾ പിറന്നില്ല. ഗാന പൂർണ്ണമായും പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ഏറെക്കുറെ വിരസമായ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. 56th minute മടുവക്കയും ഗോർഡനും പോസ്റ്റിലേക്ക് തുടരെ അടികൾ പായിച്ചു എങ്കിലും ഗോൾ അകന്നു നിന്നു. 60th minute റൈസിന്റെ ഫ്രീ കിക്കിൽ ഹെൻഡേഴ്സിന്റെ ഫ്രീ ഹെഡറിൽ ഗാന പ്രതിരോധം കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. വൈകാതെ ഇംഗ്ലണ്ട് സാക്കയെയും ഒറേലിയെയും കളത്തിലിറക്കി.

ഗാന അടൂവിനെയും പത്താവിനെയും മാറ്റിയിറക്കി. പക്ഷേ ഗാനയുടെ പ്രതിരോധ കളിയിൽ മാത്രം മാറ്റമുണ്ടായില്ല. 86 മിനിറ്റിൽ സാക്കോയുടെ അടി ഗോളി സേവ് ചെയ്തു. തൊട്ടു പിന്നാലെ പകരക്കാരനായി ഇറങ്ങിയ ഒറേലിയുടെ ഹെഡർ ബാറിൽ തട്ടി മടങ്ങി. റീബൗണ്ട് ലഭിച്ച കെയ്ൻ പന്ത് ബാറിന് മീതെ കൂടെ പറത്തി. മത്സരം ജയിക്കാമായിരുന്ന സുവർണാവസരമാണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തുലച്ചുകളഞ്ഞത്. പരിക്കു സമയത്ത് ഇംഗ്ലണ്ട് തുടരെ കോർണറുകൾ നേടി എങ്കിലും ഗാന ഉറച്ചുനിന്ന് പ്രതിരോധിച്ചു. ഒടുവിൽ മത്സരം 0-0 എന്ന സമനിലയിൽ അവസാനിച്ചു. സമനില കരുത്തരായ എതിരാളികൾക്കെതിരെ ഗാനയ്ക്ക് മികച്ച ഫലമായപ്പോൾ ഇംഗ്ലീഷുകാർക്ക് നിരാശ സമ്മാനിച്ച ഫലമായി. ലോകകപ്പിൽ ഏറെ മുന്നേറുമെന്ന സ്വപ്നം കാണുന്ന ടീമിന്റെ ദൗർബല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഈ മത്സരം. ക്രൊയേഷ്യ പനാമ. പനാമയുടെ കടുത്ത വെല്ലുവിളി വിജയകരമായി അതിജീവിച്ച് യൂറോപ്യൻ ശക്തികളായ ക്രൊയേഷ്യക്ക് ലോകകപ്പിലെ ആദ്യത്തെ ജയം. 1-0 മുൻ ലോകകപ്പ് ഫൈനലിസ്റ്റുകളുടെ വിജയം. ആദ്യ കളിയിൽ ഗാനക്കെതിരെ എന്ന പോലെ മികച്ച പ്രകടനം പുറത്തെടുത്ത പനാമയാണ് ആദ്യ നല്ല ശ്രമം നടത്തിയത്. റോഡ്രിഗസിന്റെ അടി പക്ഷേ ഗോളി ലിവാക്കോവിച്ച് രക്ഷപ്പെടുത്തി. 1 ക്രൊയേഷ്യക്കും ചില അവസരങ്ങൾ ലഭിച്ചു. അതിലൊന്ന് വട്ടുറൈന പോസ്റ്റിലേക്ക് തൊടുത്തുവെങ്കിലും ഗോളി മൊസ്കിരീന രക്ഷപ്പെടുത്തി. 2 54 വിധി നിർണയിച്ച ഗോൾ പിറന്നു. ജോസിഫ് സ്റ്റാനിക്സിന്റെ അസിസ്റ്റിൽ ബുദിമീറിന്റെ അടി. ഗോൾ 1-0. പിന്നീട് സമനിലയ്ക്കായി പനാമ ആഞ്ഞു ശ്രമിക്കുന്നത് തുടർന്നുവെങ്കിലും ക്രൊയേഷ്യയുടെ ഗോളി ലിവാക്കോവിച്ച് തുടർച്ചയായ സേവുകൾ നടത്തി ടീമിന്റെ ലീഡ് സംരക്ഷിച്ചു. റോഡ്രിഗസിന്റെയും മാർട്ടിനസിന്റെയും എല്ലാ അടികൾ തടുത്തിട്ട ലിവാക്കോവിച്ചിന്റെ മെഡിക്കിൽ ക്രൊയേഷ്യ വിലപ്പെട്ട 3 സ്വന്തമാക്കി. കൊളംബിയ കോംഗോ. കോംഗോയുടെ കടുകടുത്ത വെല്ലുവിളി ഒറ്റ ഗോളിന് മറികടന്ന് ലാറ്റിനമേരിക്കൻ ശക്തികളായ കൊളംബിയയ്ക്ക് നോക്കൌട്ടിൽ സ്ഥാനം. ആവേശകരമായ തുടക്കമായിരുന്നു കൊളംബിയ കോംഗോ മത്സരത്തിന്. ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ജയത്തിന്റെ ആവേശത്തിൽ കൊളംബിയയും പോർച്ചുഗലിനെ തളച്ചിട്ട കളിയുടെ തനിയാവർത്തനം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയോടെ കോംഗോയും ഇറങ്ങിയതോടെ മത്സരം ആദ്യ നിമിഷം തൊട്ട് സജീവമായി. ആദ്യം അപകടഭീതി വിതച്ചത് കോംഗോയാണ്. കയാമ്പുവിന്റെ ബോക്സിന് പുറത്തുനിന്നുള്ള അടി പോസ്റ്റിനെ അകന്നുപോയി. ഒട്ടും വൈകാതെ കൊളംബിയ എതിർ ബോക്സിലേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. ആദ്യ 20 തന്നെ അവർ 8 പോസ്റ്റിലേക്ക് അടിവായിച്ചു. 5 ലൂയിസ് ഡയസിന്റെ അടി ഗോളി എംബാസി തടുത്തിട്ടപ്പോൾ പന്ത് കിട്ടിയ മുനീസിന്റെ അടി വലത് പോസ്റ്റിനെ കടന്ന് പുറത്തേക്ക് പോയി. 6 മുനീസ് ഗോളടിച്ചു എങ്കിലും കഷ്ടിച്ച് ഓഫ്സൈഡായി മാറിയതിനാൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. ശ്രമം തുടർന്ന കൊളംബിയയുടെ ഡയസിന്റെ മറ്റൊരടി ഗോൾ കീപ്പർ എംബാസി തടഞ്ഞിട്ടു. 20 ക്യുവാർട്ടയുടെ ശ്രമവും കോർണർ വഴങ്ങി കോംഗോ ഗോളി രക്ഷപ്പെട്ടു. ക്രമേണ കളി തടുത്തു. എങ്കിലും കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ ആധിപത്യം. ഇടതുവിങ്ങിലൂടെ അപൂർവമായി മുന്നേറിയ മസവാക്കു ബോക്സിലേക്ക് നൽകുന്ന ക്രോസുകളിൽ ഒതുങ്ങി കോംഗോയുടെ ഗോൾ നീക്കങ്ങൾ. ആദ്യപകുതി തീരുമ്പോൾ സ്കോർ 0-0. 1 തുടക്കത്തിൽ എന്ന പോലെ 2 ആരംഭത്തിലും കൊളംബിയയുടെ തള്ളിക്കയറ്റം കണ്ടു. 49 ലൂയിസ് ഡയസിന്റെ മിന്നലോട്ടവും കിടലിനടിയും കണ്ടു. പക്ഷേ ഒരിക്കൽ കൂടി കോംഗോ ഗോളി ടീമിന്റെ രക്ഷകനായി. 62 ഇടതുവിങ്ങിൽ നിന്നും വന്ന അപകടം പിടിച്ച ക്രോസ് കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി എംബാസി ടീമിനെ കളിയിൽ നിലനിർത്തി. പോർച്ചുഗലിനെതിരെ എന്ന പോലെ 5 അണിനിരത്തിയ പ്രതിരോധമായിരുന്നു കോംഗോയുടേത്. അത് 76 വരെ വിജയിച്ച തന്ത്രവുമായി. 76 സമനില പൂട്ടുപൊളിച്ച ഗോൾ കൊളംബിയ നേടി. ജുവാൻ കുന്തേറോയുടെ ഉജ്ജ്വലൻ പാസ് ഗോളിലേക്ക് തൊടുത്ത് മുനോസ് കൊളംബിയയുടെ വീരനായകനായി. മത്സരത്തിലുടനീളം എൻഡ് ടു എൻഡ് ഓടിക്കളിച്ച ഈ വിങ് ബാക്കിന്റെ പ്രകടനത്തിന് അർഹിച്ച പ്രതിഫലമായി ഈ വിജയഗോൾ. സമനില പിടിക്കാൻ കുറഞ്ഞൊരു സമ്മർദ്ദം അവസാന ഘട്ടത്തിൽ കോംഗോ നടത്തി നോക്കിയെങ്കിലും തികഞ്ഞ അച്ചടക്കത്തോടെ കളി നിയന്ത്രിച്ച കൊളംബിയ മത്സരം വരുതിയിലാക്കി. ജയത്തോടെ കൊളംബിയ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇനി ഇന്നും നാളെ പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. ഓരോ ടീമുകളും തങ്ങളുടെ അവസാന ഗ്രൂപ്പ് മത്സരങ്ങൾക്കായി ബൂട്ടുകെട്ടുന്ന ദിവസങ്ങളാണ് ഇനി അരങ്ങേറുന്നത്. ഇന്നു മുതൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനവട്ട മത്സരങ്ങൾ ആരംഭിക്കും. ഒരേ സമയത്ത് തന്നെ ഒരു ഗ്രൂപ്പിലെ 2 ടീമുകളും ഒന്നിച്ചു പോരിനിറങ്ങുന്ന വിധമാണ് ഇത്തവണയും അവസാനഘട്ട മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 സ്വിറ്റ്സർലാൻഡ് കാനഡയും തമ്മിലാണ് ആദ്യ മത്സരം. ബോസ്നിയക്കെതിരെ സമനിലയോടെയാണ് ആതിഥേയ രാജ്യങ്ങളിലൊന്നായി കാനഡയുടെ തുടക്കം. 2 കളിയിൽ പക്ഷേ ഖത്തറിനെ തകർത്തത് എതിരില്ലാത്ത അരഡസൺ ഗോളുകൾക്കാണ്. ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കാണ് കാനഡയ്ക്ക് ഉജ്ജ്വല ജയം സമ്മാനിക്കുന്നതിൽ നിർണായകമായത്. ഏറെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്ന കാനഡയോട് കൊമ്പുകോർക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ഖത്തറിനോട് സമനിലയിൽപ്പെട്ടു തുടങ്ങിയ സ്വിസ്സുകാർ അതിന്റെ ക്ഷീണം തീർത്തത് ബോസ്നിയെ 4-1 തകർത്തുകൊണ്ടാണ്. അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ 2 കൂട്ടർക്കും സമനില ധാരാളമാണ്. തോൽവി സംഭവിക്കുന്നത് നോക്കൌട്ട് പ്രവേശനത്തെ സംബന്ധിച്ച് ചെറിയ

0: ആശങ്ക ഉണർത്തും എന്നതിനാലും രണ്ടു ടീമുകളും ഗ്രൂപ്പിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യാൻ പൊരുതും എന്നുറപ്പാണ്. ഇതേ സമയം തന്നെ അരങ്ങേറുന്ന മത്സരത്തിനിറങ്ങുന്ന ബോസ്നിയയ്ക്കും ഖത്തറിനും ജയത്തിൽ കുറഞ്ഞൊന്നും മതിയാവുകയില്ല. ജയം തന്നെ ചിലപ്പോൾ പോരാതെ വരികയും ചെയ്തേക്കും. എട്ട് മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ ഒന്നായി നോക്കൌട്ട് പ്രവേശനത്തിന് സാധ്യത നിലനിർത്തണമെങ്കിൽ വമ്പൻ മാർജിനിലുള്ള ജയം വേണം എന്നതിനാൽ കൈമേയ് മറന്നുള്ള ആക്രമണ ഫുട്ബോൾ തന്നെ ഇന്ന് പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ നില ഇങ്ങനെ സങ്കീർണമായതിനാൽ ബി ഗ്രൂപ്പിലെ പ്രധാന പോരാട്ടം ബോസ്നിയ ഖത്തർ മത്സരമായാലും അതിശയിക്കാനില്ല. ഗ്രൂപ്പ് സിയിലെ രണ്ട് മത്സരങ്ങളും ജൂൺ 25 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 തുടങ്ങുന്നത്. മൊറോക്കോ ഹെയ്തിയെയും ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും നേരിടുന്നു. കളിച്ച രണ്ട് കളിയും ഒരൊറ്റ ഗോളും അടിക്കാതെ തോൽവി വഴങ്ങിയ ഹെയ്തിക്ക് ഈ അവസാന മത്സരം മൊറോക്കോക്കെതിരെ വലിയ മാർജിന് ജയിച്ചാലും പിന്നെയും അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കണം. ബ്രസീലിനെ സമനിലയിൽ പിടിച്ചു നിർത്തിയ തുടക്കത്തിന് ശേഷം സ്കോട്ട്ലാൻഡിനെതിരെ ജയം കുറിച്ച മൊറോക്കോ തങ്ങളുടെ ഒരുകാൽ അടുത്ത ഘട്ടത്തിലേക്ക് വച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൈബാരിയുടെ സ്കോറിംഗ് ബൂട്ടിലാണ് അവരുടെ പ്രതീക്ഷ. ഒപ്പം ഒനാഹിയും ബദൌദിയുമെല്ലാം നന്നായി കളിക്കുന്നുമുണ്ട്. ഒന്നാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് കടക്കാനും കടുത്ത എതിരാളികളെ നോക്കൌട്ടിൽ ഒഴിവാക്കാനും മികച്ച ജയം ലക്ഷ്യമിട്ടാവും മൊറോക്കോ ഇറങ്ങുക. അഭിമാനമുയർത്തുന്ന ഒരു ജയം ഹെയ്തിയുടെയും പ്രതീക്ഷയാണ്. ഏതായാലും മികച്ച ഒരു മത്സരം നമുക്ക് കാണാം. ബ്രസീൽ സ്കോട്ട്ലൻഡ് മത്സരമാണ് മറ്റൊന്ന്. മുൻ ലോക ചാമ്പ്യന്മാരുടെ അക്കൌണ്ടിൽ 4 ഉണ്ട്. മൊറോക്കോക്കെതിരെ മങ്ങിയ പ്രകടനമായിരുന്നുവെങ്കിലും ഹെയ്തിക്കെതിരെ ആ കടം വീട്ടി. 3 ആധികാരിക ജയം. വിനീഷ്യസ് ജൂനിയർ നന്നായി കളിക്കുന്നുണ്ട്. കാസിമറോയും പക്കറ്റയും ക്യൂനയും ഫോമിലുണ്ട്. നെയ്മർ പരിക്കിൽ നിന്ന് മോചിതനായി ബെഞ്ചിലെങ്കിലും എത്തുമെന്ന് മഞ്ഞപ്പട പ്രതീക്ഷിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ നല്ലയൊരു ജയത്തോടെ അടുത്ത റൌണ്ടിലേക്ക് കടക്കുക എന്നതിൽ തന്നെയാവും ബ്രസീലുകാരുടെ ഊന്നൽ. ഹെയ്തിയെ തോൽപ്പിച്ച് 3 സ്വന്തമായുള്ള സ്കോട്ട്ലൻഡിനും അടുത്ത റൌണ്ട് അപ്രാപ്യമല്ല. സാധ്യത നിലനിർത്താൻ ചുരുങ്ങിയത് ഒരു സമനിലയെങ്കിലും നേടണം. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ ശക്തികൾ മുൻ ലോക ചാമ്പ്യന്മാർക്കെതിരെ പൊരുതി നോക്കുമെന്ന് ഉറപ്പാണ്. എ ഗ്രൂപ്പിലെ 2 പുലർച്ചെ 6:30 നടക്കുക. ഈ ലോകകപ്പിന്റെ ആവേശ ടീമായി മാറിക്കഴിഞ്ഞ കൊറിയക്കാർക്ക് എതിരാളികൾ സൌത്ത് ആഫ്രിക്കയാണ്. ചെക്കിനെ അട്ടിമറിക്കുകയും മെക്സിക്കോയോട് നിർഭാഗ്യ തോൽവി പിണയുകയും ചെയ്ത കൊറിയക്കാർക്ക് തന്നെയാണ് മുൻതൂക്കം. 2 മങ്ങിപ്പോയ സൌത്ത് ആഫ്രിക്കയ്ക്ക് ചെക്കിനോട് കഷ്ടിച്ചു നേടിയ പെനാൾട്ടി ഗോൾ സമനിലയുടെ പോയിന്റ് മാത്രമേ സ്വന്തമായുള്ളൂ. കൊറിയയെ വീഴ്ത്തിയാൽ അവർക്കുമുണ്ട് സാധ്യത എന്നതിനാൽ തുറന്ന മത്സരമായിരിക്കും ഇത് എന്ന് തീർച്ച. മെക്സിക്കോയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2 അടുത്ത റൌണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെക്സിക്കോ. പക്ഷേ ഒരു തോൽവി വഴിഞ്ഞാൽ അടുത്ത റൌണ്ടിൽ കടുത്ത എതിരാളികളെ നേരിടേണ്ടി വന്നേക്കുമോ എന്നതിനാൽ ആതിഥേയർ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാനിടയില്ല. ചെക്കിനാണ് ഈ മത്സരം ഏറ്റവും നിർണായകം. പ്രതീക്ഷക്കൊത്ത പ്രകടനം പുറത്തെടുക്കാനാവാതെ പോയ അവരുടെ കോളത്തിലുള്ളത് ഒരൊറ്റ പോയിന്റ് മാത്രമാണ്. കൊറിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ ലീഡ് നേടിയ കളികളിലും അവസാന ഫലം യഥാക്രമം തോൽവിയും സമനിലയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരം അവർ ജയിക്കാൻ വേണ്ടി തന്നെയാവും കളിക്കുക. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ആർക്കും ലളിതമല്ല അവസാന മത്സരങ്ങൾ. നോക്കൌട്ട് ഉറപ്പിച്ച ടീമിന് പോലും കടുത്ത എതിരാളികളെ ഒഴിവാക്കാൻ മികച്ച ഫലം കൂടിയേ തീരൂ എന്ന നിലയാണ്. ബാക്കിയുള്ള ടീമുകളുടെ കാര്യം വിശേഷവിദ്യ പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ അവസാനവട്ട ഗ്രൂപ്പ് മത്സരങ്ങൾ എല്ലാ ഗ്രൂപ്പിലും കടുത്തതാകും, അല്ല കടുകടുത്തതാകും എന്ന് തീർച്ച.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഫാലിമി എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു വിജയ് പാടിയത്, വിഷ്ണു വിജയുടെ സംഗീതം.

0: ഫാലിമി എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു വിജയ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മുറിയുടെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം നൽകിയത്. ചലച്ചിത്ര ഗാനങ്ങളിനി 5:25 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഷാജു വർണശാലയും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കേൾക്കാം.
1: കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതും മലബാറിലെ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമം. തെങ്ങുകളും വയലേലുകളും പുഴകളും മലകളും നിറഞ്ഞ സുന്ദരമായ ഒരു ഗ്രാമം.

ഇത്രയേറെ മനോഹരമായ ഈ ഗ്രാമത്തിൽ കുറെ നല്ലവരായ മനുഷ്യർ ജീവിക്കുന്നു. കളവും ചതിയും വഞ്ചനയും ഒന്നും അറിയാത്ത പാവം നല്ല മനസ്സുള്ള കുറെ മനുഷ്യർ. ഇവരിൽ ഒരാളാണ് അബ്ദുറഹിമാൻ എന്ന അബ്ദു. അധികം വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും സ്നേഹവും സാഹോദര്യ ബന്ധങ്ങളും കാത്തുസൂക്ഷിക്കുന്ന അബ്ദു ഒരു കാലത്ത് ആ നാടിനു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. കണ്ണിലുണ്ണിയായിരുന്നു. ആ നാടിൻ്റെ ഓമന പുത്രനായിരുന്നു.

എന്തിന് ഒരു മരണാനന്തര ചടങ്ങായാൽ പോലും ഒരു കാരണവരായി നമ്മുടെ അബ്ദു മുന്നിലുണ്ടാവും. ഒരിക്കൽ തുലാമാസത്തിലെ ഇടിയും മിന്നലും മഴയുമുള്ള ഒരു സമയത്ത് ആ ഗ്രാമത്തിലെ മൂന്ന് കുട്ടികൾ പുഴയിൽ കുളിക്കാനായിരുന്നു.

ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് എടുത്തുചാടി. മൂന്ന് കുട്ടികളെയും പിടിച്ച് കരയിലേക്ക് നീന്തി. ദൈവമേ, ആ മൂന്ന് കുട്ടികളും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അവിടെ ദൈവത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മറ്റാരുമല്ല, നമ്മുടെ അബ്ദു എന്ന അബ്ദുറഹിമാൻ. പിറ്റേന്ന് നാടും നാട്ടാരും ചേർന്ന് അബ്ദുവിന് നല്ലൊരു വരവേൽപ്പ് നൽകി. പിന്നീട് പഞ്ചായത്തിന്റെ വക സമ്മാനങ്ങൾ, ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ മെഡൽ എല്ലാം ആ നല്ല മനസ്സിന്റെ ഉടമയായ അബ്ദുവിന് സ്വന്തം. ദിവസങ്ങളിൽ കടന്നുപോയി. പല ചങ്ങാതിമാരുടെയും വിവാഹങ്ങൾ അബ്ദു കൊണ്ടാടി. പക്ഷേ അബ്ദുവിനും വേണ്ട ഒരു കല്യാണം, ഒരു കുടുംബം. അബ്ദുവിൻ്റെ വീട്ടുകാരുമായി സുഹൃത്തുക്കൾ സംസാരിച്ചു. ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹത്തിനൊത്ത് അബ്ദു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം പെണ്ണുകാണൽ, സുഹൃത്തുക്കളുമൊത്ത് പെണ്ണുകാണാനായി പുറപ്പെട്ടു. തൻ്റെ മോഹത്തിലുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെ വധുവായി സ്വീകരിക്കാൻ അബ്ദു തീരുമാനിച്ചു. സ്ത്രീധനവും മറ്റും ഒന്നും സ്വീകരിക്കാതെ പാവപ്പെട്ട ഒരു കുട്ടിയെ തൻ്റെ സഹധർമ്മിണിയായി അബ്ദു സ്വീകരിച്ചു.

അങ്ങനെ അബ്ദുവിന്റെ വിവാഹം അതിഗംഭീരമായി കഴിഞ്ഞു. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്ത ഇത്തരത്തിലൊരു കല്യാണം ഇതുവരെ ആ ഗ്രാമത്തിൽ നടന്നിട്ടില്ല. ഇത്രയേറെ നന്മ ചെയ്യുന്ന അബ്ദുവിന്, ആ നാടിന്റെ പൊന്നോമന പുത്രന്, ആ നാട്ടുകാരെല്ലാവരും വധുവിനും മണവാളനും സ്നേഹത്താൽ പൂച്ചെണ്ടുകൾ അർപ്പിച്ചു. വധുവിന്റെ പേര് ഹസീന, സുന്ദരിയും വിദ്യാസമ്പന്നയും. അബ്ദുവിന് ഉമ്മയും ബാപ്പയും മൂന്ന് പെങ്ങന്മാരും. എല്ലാവരും അബ്ദുവിന്റെ വരുമാനത്തിൽ ജീവിക്കുന്നു. ഉപ്പയ്ക്ക് സുഖമില്ലാത്തതിനാൽ കിടപ്പിലാണ്. തടിമില്ലിലെ ജോലിക്കിടയിൽ ചെറിയൊരു അപകടത്തിൽ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചതാണ്. ഈ വീട്ടിലേക്കാണ് ഹസീനയുടെ വരവ്. എല്ലാവരും സന്തോഷത്താൽ ജീവിച്ചു പോന്നു. അബ്ദുവിന് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എല്ലാ പണിക്കും പോകും. കിട്ടുന്ന കൂലി വീട്ടു ചെലവിനായി നൽകും. മറ്റ് ദുശീലങ്ങളൊന്നും തന്നെയില്ല. പുകവലിയും മദ്യപാനവും ശീലിച്ച യുവതലമുറയ്ക്ക് ഒരു പാഠമാണ് ഈ ചെറുപ്പക്കാരൻ. എങ്ങനെയെങ്കിലും പെങ്ങന്മാരെ കെട്ടിച്ചയക്കണം. കെട്ടാൻ പെണ്ണ് ചോദിച്ചു വരുന്നവർക്കൊക്കെ പെണ്ണിനേക്കാൾ സ്ത്രീധനത്തിനാണ് കാര്യം. അത്യാവശ്യം സമ്പാദ്യമൊക്കെ അബ്ദുവിനുണ്ട്. എന്നാലും ആവശ്യക്കാർ വലിയ തുകയാണ് സ്ത്രീധനമായി ചോദിക്കുന്നത്. ആ ഒരു ദുഃഖവും അബ്ദുവിനും കുടുംബത്തിനുമുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. അബ്ദുവിന്റെ ഒരു പഴയ ചങ്ങാതി ദുബായിൽ നിന്നും നാട്ടിലെത്തിയിരിക്കുന്നു. പേര് മുജീബ്. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന കളിക്കൂട്ടുകാർ. മുജീബ് അബ്ദുവിനെ കാണാനായി വീട്ടിൽ വന്നു. രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു. അബ്ദുവിന്റെ കഷ്ടപ്പാടുകൾ മുജീബിന് മനസ്സിലായി. എങ്ങനെയെങ്കിലും അബ്ദുവിനെ ഒന്ന് രക്ഷപ്പെടുത്തണം, മുജീബ് വിചാരിച്ചു. പിറ്റേന്ന് തന്നെ മുജീബ് തൻ്റെ സുഹൃത്തിനെയും തേടിപ്പോയി. റിയാസ് എന്ന ചെറുപ്പക്കാരൻ സ്വന്തമായി ട്രാവൽസ് നടത്തുന്നു. പട്ടണത്തിൽ സ്വന്തമായി ഒരു കെട്ടിടം. നിരവധി ആളുകളെ ഗൾഫ് നാടുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോഴും പല ജോലിക്കായി ആളുകളെ വിദേശത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. റിയാസിനെ കാണാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നല്ല തിരക്കുള്ള വ്യക്തിയാണ്. എന്നാലും തൻ്റെ പഴയ ചങ്ങാതിയെ കാണാൻ മുജീബിന് കാത്തിരിക്കേണ്ടി വന്നില്ല. കണ്ടു, നമ്മുടെ അബ്ദുവിൻ്റെ കാര്യം സംസാരിച്ചു. റിയാസ് വാക്കുകൊടുത്തു അബ്ദുവിന് ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ. ഈ വിവരം മുജീബ് അബ്ദുവിനെ അറിയിച്ചു. പെട്ടെന്ന് കേട്ട

ഒരു ഞെട്ടലായിരുന്നു. കാരണം വിദേശത്ത് പോകണമെങ്കിൽ തൻ്റെ കയ്യിൽ അല്പം പണമെങ്കിലും വേണം, പിന്നെ കുടുംബത്തിൻ്റെ കാര്യം. എന്നാലും വിദേശത്ത് പോയാൽ മാത്രമേ തൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ എന്ന മുജീബിൻ്റെ അഭിപ്രായം കൂടി കേട്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി. നാട്ടിലാകുമ്പോൾ കിട്ടുന്ന കൂലി അന്നന്ന് തന്നെ ചിലവായി പോകും. അബ്ദു ഹസീനയുമായി ഒന്ന് ആലോചിച്ചു. ഈ വിവരം അബ്ദു അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഹസീന മറ്റൊരു സന്തോഷ വാർത്തയാണ് അബ്ദുവിനെ അറിയിച്ചത്. ഇക്കാക്ക ഒരു ഉപ്പയാകാൻ പോകുന്നു. സന്തോഷം കൊണ്ട് അബ്ദു ഹസീനയെ വാരിപ്പുണർന്ന് വട്ടം ചുറ്റി. സന്തോഷം കൊണ്ടവർ രണ്ടുപേരും മതിമറന്ന് ആഹ്ലാദിച്ചു.

ആ യുവമിഥുനങ്ങൾ സന്തോഷം കൊണ്ടെല്ലാം മറന്ന് അവരൊന്നായി ആനന്ദ നൃത്തം വെച്ചു. അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നെത്തുകയായി. അതിൻ്റെ സന്തോഷവും പിന്നെ ഗൾഫിലേക്ക് പോകാനുള്ള മറ്റൊരു സന്തോഷ വാർത്തയും ആ വീട് സന്തോഷത്താൽ പുളകിതമായി. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും പെങ്ങന്മാർക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനായി. ആ വീട്ടിലെ ഏകമകൻ ഗൾഫിലേക്ക് പോവുകയാണ്. എല്ലാത്തിനും ഞങ്ങൾക്കൊരാളായി, ഇനി ആരാണെന്ന ദുഃഖവും ആ വൃദ്ധ ദമ്പതികളുടെ മനസ്സിൽ അലതല്ലി. എന്നാലും അവൻ്റെ നല്ലൊരു ഭാവിക്ക് അല്പം സാമ്പത്തിക ഭദ്രത ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ഒരു 2 വർഷം വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിൽ ആ മാതാപിതാക്കൾക്ക് സന്തോഷമേയുള്ളൂ. പിറ്റേന്ന് തന്നെ അബ്ദു മുജീബിൻ്റെ വീട്ടിലേക്ക് പോയി. മുജീബിനെ കണ്ടു, സംസാരിച്ചു, ഉടനെ റിയാസിൻ്റെ ട്രാവൽസിലെത്തി. രണ്ടുപേരും നല്ല സമയത്താണ് വന്നത്. നമ്മുടെ അബ്ദുവിന് ഒരു വിസ ശരിയായിട്ടുണ്ട്. സൗദി അറേബ്യയിലാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് മാനേജരായിട്ടാണ് ജോലി. നല്ല ശമ്പളം, താമസം, ഭക്ഷണം എന്നിവ കമ്പനി നൽകും. മാസത്തിൽ നല്ലൊരു തുക നാട്ടിലേക്ക് അയക്കാം. ഈ ആഴ്ച തന്നെ സൗദിയിലേക്ക് പറക്കാൻ തയ്യാറായിക്കോളൂ. അബ്ദുവിൻ്റെ മനസ്സ് പിടയ്ക്കുന്നു. ഒരു കൊള്ളിയാൻ മിന്നിയതുപോലെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല.

ഒരായിരം സ്വപ്നങ്ങളുമായി അബ്ദു വീട്ടിലേക്ക് പാഞ്ഞു. ഹസീനയോടും ഉമ്മയോടും ഉപ്പയോടും വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചയക്കണം, ഉപ്പയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകണം, വീടൊന്ന് പുതുക്കി പണിയണം, പിറക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം നൽകണം, ഹസീനയുടെ വീട്ടുകാരെയും സഹായിക്കണം. ഇങ്ങനെ ഒരായിരം സ്വപ്നങ്ങളുമായി അബ്ദു ഉറക്കമില്ലാതെ കിടന്നു. ദിവസങ്ങൾ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി. അബ്ദുവിന് പോകാനുള്ള ദിവസം വന്നെത്തി. എല്ലാവരെയും വിട്ട്, ഈ നാടും നാട്ടുകാരെയും വിട്ട്, വീടും വീട്ടുകാരെയും വിട്ട്, തൻ്റെ എല്ലാമായ ഹസീനയെയും കുഞ്ഞിനെയും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പറക്കുകയാണ്. കടൽ കടന്ന് സൗദി അറേബ്യയിലേക്ക്. തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ തീർക്കാനായി രാവും പകലും ജോലി ചെയ്യാനുള്ള മനസ്സുമായി അബ്ദു യാത്ര ചോദിക്കുകയാണ്. എല്ലാവരും കരയുന്നു. ഹസീന പൊട്ടി പൊട്ടി കരയുന്നു. വിവാഹം കഴിഞ്ഞൊരു വർഷം പോലും തികഞ്ഞിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും മറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും വേർപിരിയാനാണ് വിധി. സാരമില്ല, എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ സമാധാനിക്കാം. അബ്ദു യാത്രയാവുകയാണ്.

ടാക്സിയിലേക്ക് സാധനങ്ങൾ അടങ്ങിയ ബാഗ് മുജീബും മറ്റും കയറ്റിവെച്ചു. കുടുംബങ്ങളെല്ലാവരും കണ്ണീരോടെ യാത്ര പറഞ്ഞു. ഹസീനയുടെ തിരുനെറ്റിയിൽ ഒരു സ്നേഹചുംബനം നൽകി അബ്ദു വണ്ടിയിൽ കയറി. താൻ ജനിച്ചു വളർന്ന തൻ്റെ വീട്, ഉപ്പ, ഉമ്മ, പെങ്ങന്മാർ, ഭാര്യ എല്ലാവരെയും വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോവുകയാണ്. മടങ്ങി വരും വരെ ഉള്ളിൽ ആധിയാണ്. എന്തെല്ലാം പ്രതീക്ഷകളാണ് മനസ്സിൽ. സൗദി അറേബ്യയിൽ നിന്ന് 2 വർഷം കൂടുമ്പോൾ ലീവിന് വരാമെന്നാണ് മുജീബ് പറഞ്ഞിരിക്കുന്നത്. വലിയ സൂപ്പർ മാർക്കറ്റാണ്, ധാരാളം ജോലിക്കാരുണ്ടാവും, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ചെറിയ രീതിയിൽ ഒരു ഗൾഫുകാരനായി മാറിക്കഴിഞ്ഞു അബ്ദു. എയർപോർട്ടിൻ്റെ മുറ്റത്ത് ടാക്സി നിർത്തി. മുജീബ് ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം റിയാസ് പറഞ്ഞതുപോലെ ശരിയാക്കിയിട്ടുണ്ട്. മുജീബ് അബ്ദുവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, പോയി വാടാ, നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകും, അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണം. വിമാനം പറന്നുയർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്നായ സൗദി അറേബ്യയിലെ ദമാം എയർപോർട്ടിൽ വിമാനം പറന്നിറങ്ങി. ആദ്യമായാണ് അബ്ദു ആകാശയാത്ര നടത്തിയത്. അതിൻ്റെ പരിഭ്രമവും അതി ഉത്സാഹവും എല്ലാം ആ മുഖത്ത് കാണാം. കടുത്ത വെയിൽ കത്തുന്ന സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ. കേരളത്തിലെ കാലാവസ്ഥ ഇത്ര മനോഹരമാണ്, ഇത്രയേറെ ചൂട് സഹിക്കേണ്ടി വരുമോ എന്ന ചിന്ത മനസ്സിനെ വല്ലാതെ അലട്ടി. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ ഓരോരോ വിദേശ നിർമ്മിത ആഡംബര കാറുകളിൽ കയറി എങ്ങോട്ടോ പോകുന്നു. അവരുടെ മുതലാളിമാർ, കഫീൽമാർ, സ്പോൺസർമാർ അവരെ അവരുടെ കമ്പനികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അബ്ദുവിൻ്റെ കഫീലിനെ പ്രതീക്ഷിച്ച് വിമാനത്താവളത്തിൻ്റെ വരാന്തയിൽ അബ്ദു കാത്തിരുന്നു. നേരം ഒരുപാട് വൈകി. ഇതുവരെയും തന്നെ കൊണ്ടുപോകുവാൻ ആരും വന്നില്ല. അബ്ദുവിനാകെ പേടി തോന്നി. സങ്കടവും കരച്ചിലും വന്നു. വീടിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കണ്ണുനീർ അറിയാതെ ഇറ്റുവീണു. നാട്ടിലേക്ക് മുജീബിനെ വിളിക്കാൻ കയ്യിൽ ഫോണില്ല. ഇന്ത്യൻ രൂപയല്ലാതെ മറ്റൊരു കാശും കയ്യിലില്ല. എന്തു ചെയ്യാം? ദൈവമേ, എന്നെ കുടുക്കിയോ? ഇനി ഞാൻ എന്തു ചെയ്യും? സ്വന്തം നാടല്ലോ. അറിയാവുന്ന ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ ആരെയും അറിയില്ല. വിശപ്പും സഹിക്കാനാവുന്നില്ല. വീട്ടിലെ കാര്യമോർത്തപ്പോൾ സഹിക്കാനാവുന്നില്ല. ഉമ്മ, ഉപ്പ, ഭാര്യ, സഹോദരിമാർ എല്ലാവർക്കും അറിയുമോ ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണെന്ന്? മുന്നിൽ കണ്ട ഒരാളോട് അബ്ദു അറിയാവുന്ന ഭാഷയിൽ ചോദിച്ചു, അല്പം വെള്ളം കുടിക്കാൻ കിട്ടുമോ? അയാൾ അറബിയിൽ എന്തോ പറഞ്ഞു. അബ്ദുവിനൊന്നും മനസ്സിലായില്ല. എൻ്റെ ദൈവമേ, ഇനി എന്തു ചെയ്യും? കണ്ണിൽ ഇരുട്ട് കയറുന്നു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകരുന്നുവോ? ഗൾഫിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം ഹസീന പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലൂടെ തെളിയുന്നു. ഏതൊരു ഭാര്യയും പറയുന്നത് പോലെ, അപകടങ്ങളിലൊന്നും ചാടരുത്, ആരോഗ്യം നോക്കണം, ചീത്ത കൂട്ടുകളൊന്നും വേണ്ട, പിന്നെ നമുക്കൊരു കൊച്ചു വീട്, വലിയ മണിമാളികയൊന്നും വേണ്ട, കാറ്, ഫ്രിഡ്ജ്, ടി വി, സ്വർണമാല ഒന്നും വേണ്ട, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്, നമ്മുടെ കുഞ്ഞിന് ജീവിക്കാനുള്ള അല്ലറ ചില്ലറ വകയാവുമ്പോൾ മടങ്ങിപ്പോന്നേക്കണം. ഇങ്ങനെ ഓരോന്നാലോചിച്ച് നേരം ഒരുപാട് വൈകി. മഗ്രിബിനുള്ള വാങ്ക് മുഴങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ആരും എന്നെ കൊണ്ടുപോകാൻ വരില്ല. ദൈവമേ, എന്നോട് ഈ ക്രൂരത വേണ്ടിയിരുന്നു. വിമാനത്താവളത്തിലെ ജീവനക്കാരനായ മലയാളി എന്ന് തോന്നിക്കുന്ന ഒരാളോട് ഞാൻ കരഞ്ഞു പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ. മനസ്സിലായ അയാൾ ഞാൻ വന്ന കമ്പനിയുടെ പേര് ചോദിച്ചു. എനിക്കതറിയില്ലായിരുന്നു. സ്പോൺസറുടെ ഫോൺ നമ്പർ ചോദിച്ചു. ഏജന്റിൽ നിന്നും മുജീബ് എനിക്ക് അത് വാങ്ങിത്തരാൻ മറന്നുപോയിരുന്നു. ഇവിടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും ഫോൺ നമ്പർ ചോദിച്ചു. എനിക്കങ്ങനെ പരിചയമുള്ള ആരുമുണ്ടായിരുന്നില്ല. ഏതായാലും നിൽക്കൂ, നിങ്ങളുടെ കഫീൽ വരാതിരിക്കില്ല. അയാൾ സ്വന്തം ജോലി തിരക്കിലേക്ക് പോയി. കഫീൽ എന്നാൽ മുതലാളി എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ വിധിയാണ് ഇനി. എല്ലാം സഹിച്ചേ പറ്റൂ. വിധിയേ

കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു പഴഞ്ചൻ വാഹനം, കാറുമല്ല ജീപ്പുമല്ല, തുരുമ്പ് പിടിച്ച് പെയിന്റ് ഇളകിയ ഒരു വണ്ടി ഇരമ്പി വന്ന് എയർപോർട്ടിന്റെ പ്രധാന കവാടത്തിനരികെ നിന്നു. അതിൽ നിന്നും ഒരറബി ചാടിയിറങ്ങി. ഒരു മുഷിഞ്ഞ നീളൻ കുപ്പായവും തലയിലൊരു കെട്ടും. അയാൾ കുറെ നേരം എയർപോർട്ടിനുള്ളിലൂടെ അലഞ്ഞു നടന്നു. നടത്തത്തിനിടെ അയാൾ അക്ഷമനാവുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ എന്റെ കഫീൽ അയാളായിരിക്കുമോ? താങ്കളാണോ എന്റെ കഫീൽ എന്ന് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഏതു ഭാഷയിൽ? പെട്ടെന്ന് അയാൾ എന്റെ മുന്നിലെത്തി കൈ ചൂണ്ടി ചോദിച്ചു,

അബ്ദുള്ള, ഞാൻ പേടിച്ചുപോയി. ഇത്രയും മുരടൻ ശബ്ദം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. എന്റെ കയ്യിലെ പാസ്പോർട്ട് വലിച്ചു വാങ്ങി അയാൾ നടന്നു. എന്റെ ബാഗും എടുത്ത് ഞാൻ അയാളോടൊപ്പം നടന്നു. ബാഗിൽ കാര്യമായി ഒന്നുമില്ല. ഹസീനയുടെ സ്നേഹം പുരട്ടിത്തന്ന കുറച്ച് ഉപ്പേരിയും നാരങ്ങയാച്ചാറും ഉമ്മ ക്ഷീണം മറന്ന് ഇടിച്ചു തന്ന ഇത്തിരി ചമ്മന്തിപ്പൊടിയും രണ്ട് ജോഡി വസ്ത്രങ്ങളും. ഏതായാലും എനിക്കും ഒരു കഫീൽ വന്നല്ലോ. ഞാനും ഒരു ഗൾഫുകാരനായിരിക്കുന്നു. ആ പഴകിയ വണ്ടിയിലെ ഡ്രൈവർ സീറ്റിലേക്ക് അയാൾ ചാടിക്കയറി മറുഭാഗത്തെ ഡോറിലൂടെ ഞാൻ കയറാൻ ശ്രമിക്കുമ്പോൾ അയാൾ അലറിക്കൊണ്ടെന്തോ പറഞ്ഞു. പുറകിലേക്ക് വിരൽ ചൂണ്ടി എന്റെ കയ്യിലെ ബാഗ് പിടിച്ചു വാങ്ങി ബാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ഇയാളാ എന്നു അലറിക്കൊണ്ട് എന്നെയും വണ്ടിയുടെ പിൻവശത്തെ ക്യാബിനിലേക്ക് തള്ളി തിടുക്കത്തിൽ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ട് മൂന്ന് വലിയ അലൂമിനിയ പാത്രങ്ങളും കുറച്ച് പുല്ലും കുറച്ച് ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു. വണ്ടിയുടെ അഴിയിൽ പിടിച്ച് ഞെങ്ങി ഞെരുങ്ങി ഞാൻ അവിടെ ഇരുന്നു. ഗൾഫിൻ്റെ വീതിയിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര. അതിങ്ങനെ പഴകി ദ്രവിച്ച ഒരു തുറന്ന വണ്ടിയിലായതിലുള്ള വിഷമം എന്നെ വേദനിപ്പിച്ചു. ഞാൻ വണ്ടിയിലുണ്ടായിരുന്ന പുൽക്കെട്ടിലേക്ക് തലചായ്ച്ചു വെച്ച് കിടന്നു. നേരമിരുട്ടി. എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ മയങ്ങിപ്പോയി.

പിന്നീട് എപ്പോഴോ അറബി തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ ചുറ്റും കമ്പിവേലികളും കുറേ ദൂരെയായി ഒരു ഷെഡും. ചെന്നെത്തിയത് വൃത്തിയില്ലാത്തൊരു മുറി, മുറ്റം നിറയെ കുറേ ഒട്ടകങ്ങൾ. ഇതാണോ നാട്ടിൽ വെച്ച് മുജീബ് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്? ഇതാണോ ഞാൻ സെയിൽസ് മാനേജർ ആവേണ്ട വലിയ സൂപ്പർ മാർക്കറ്റ്? ഞാനാകെ തരിച്ചുപോയി.

എന്റെ ജീവിതത്തോട് ഇന്ന് എനിക്ക് വെറുപ്പായിരിക്കുന്നു, പുച്ഛമായിരിക്കുന്നു, സങ്കടവും ദേഷ്യവും തോന്നുന്നു. വിധിയെ ഓർത്തുള്ള വിലാപവും നിലവിളിയും മാത്രമാണ് എന്നിൽ അവശേഷിക്കുന്നത്. എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റിയും എടുക്കേണ്ട തൊഴിലിനെ പറ്റിയും ഒരു ഏകദേശ ധാരണ എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. രക്ഷപ്പെടണം. എങ്ങനെ, എവിടേക്ക്, എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം. ഇപ്പോൾ ഈ നിമിഷം തന്നെ കഫീൽ കൂടാരത്തിൽ ഉറക്കമായിരിക്കും. മറ്റാരും എന്നെ കാണില്ല. ഓടിയാൽ ഞാൻ എവിടെ വരെ ഓടും? ഏതു വഴി, ഏത് ദിശയിൽ, ഏത് ദേശത്തേക്ക്? ഒന്നും എനിക്കറിഞ്ഞുകൂടാ. രാത്രി ഒരുപാട് വൈകി. രാത്രിയിലെ മരുഭൂമിയിലെ കാറ്റിന് നാട്ടിലെ മകരമാസത്തിലെ തണുപ്പുണ്ടായിരുന്നു. എന്തോ രാത്രിയിൽ ഞാൻ അറിയാതെ ശരീരവും മനസ്സും തളർന്നുറങ്ങിപ്പോയി. നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ ഒന്നിച്ചുള്ള കരച്ചിലും ബഹളവും കേട്ടാണ് നേരം പുലർന്നു എന്നെനിക്ക് ബോധ്യമായത്. മണ്ണിലെ കിടപ്പ് കാരണം ദേഹം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് പൂർണ്ണ ബോധ്യമായി. എന്റെ ഗൾഫിലെ ജോലി സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് മാനേജരല്ല, മറിച്ച് ഈ ഒട്ടകക്കൂട്ടത്തെ നയിക്കലാണ്, മിണ്ടാപ്രാണികളെ സംരക്ഷിക്കലാണ് പരിശുദ്ധ ദൈവസന്നിധിയിൽ നിന്നുമുള്ള ഉത്തരവ്. കുടുംബവും വീടും ഒന്നും എനിക്കിനിയില്ല, എല്ലാം ഈ ഒട്ടകങ്ങൾ മാത്രം. ഞാനിപ്പോൾ അബ്ദുവല്ല, നാടിനും നാട്ടാർക്കും വേണ്ടപ്പെട്ട പഴയ അബ്ദുവല്ല, മറിച്ച് ഒരു പറ്റം ഒട്ടകങ്ങളെ മേയ്ക്കാനായി ദൈവം നിയോഗിച്ച പരിപാലകൻ. ഞാൻ കറന്നെടുത്ത ചൂടോടെയുള്ള പാൽ എന്റെ കഫീലിന് കുടിക്കാൻ കൊണ്ടുകൊടുത്തു. അദ്ദേഹം അത് ആർത്തിയോടെ കുടിച്ചു. ഇനി മസറയിൽ പോയി പുല്ലിട്ട് കൊടുക്കണം. മസറ എന്നാൽ കൃഷിയും ഒട്ടകങ്ങളെയും താമസിപ്പിക്കുന്ന സ്ഥലം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവറ്റകളുമായി സല്ലപിക്കും. ജാതിയോ മതമോ രാഷ്ട്രീയമോ എന്തിന് അസൂയ പോലുമില്ലാത്ത മിണ്ടാ പ്രാണികൾ എത്രമാത്രം പരിശുദ്ധരാണ്. മനുഷ്യർ ഇവറ്റകളെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് അടുത്ത് കണ്ട ഒരു ഒട്ടകത്തിന്റെ കുട്ടിയെ ചൂണ്ടി പിടിച്ചുകൊണ്ടുവരാൻ കഫീൽ കൽപ്പിച്ചു.

കഫീലിൻ്റെ ഉച്ചഭക്ഷണത്തിനായി ഇന്ന് കൊല്ലാനാണ്. എനിക്കെന്തോ മനസ്സ് വന്നില്ല. കഫീൽ ഉണ്ടക്കണ്ണുരുട്ടിയെ അലറി ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഒട്ടകത്തിൻ്റെ കുട്ടിയെ പിടിച്ചു കൊടുത്തു. ഇങ്ങനെ ദിവസങ്ങൾ എത്രയോ കടന്നുപോയി. ഒട്ടകക്കൂട്ടവുമായി തീറ്റ തേടി ഒരുപാട് അകലെയായി ഞാനെത്തി. പെട്ടെന്നാണ് അത് കണ്ടത്. ദൂരെ മരുഭൂമിയിലെ ഒരറ്റത്ത് ഒരു വാഹനം പോലെ കണ്ടു. ഞാൻ ഓടി ഓടി അതിൻ്റെ അടുത്തെത്തി കൈ കാണിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ വണ്ടിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. പേര് സുരേഷ്. അബ്ദു പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണം, എന്നെയൊന്ന് കൊണ്ടുപോകുമ്പോൾ. ഞാനൊരു ചതിയിൽ പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ എല്ലാ കാര്യവും ഞാൻ സുരേഷിനോട് പറഞ്ഞു. നല്ല മനസ്സുള്ള സുരേഷ് അബ്ദുവിനെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു. പുറകിലെ പഴയ പാത്രക്കെട്ടുകൾക്കിടയിൽ കിടക്കാൻ പറഞ്ഞു. സുരേഷ് വണ്ടി തിരിച്ചു. സൗദിയിലെ സുരേഷിൻ്റെ മുറിയിലെത്തിച്ചു. ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി താടിയും മുടിയും വെട്ടി. ഈ സമയം നാട്ടിലാണെങ്കിൽ അബ്ദുവിൻ്റെ ഒരു വിവരവുമില്ലാതെ ബന്ധുക്കൾ മുജീബിൻ്റെയും റിയാസിൻ്റെയും വീടുകൾ കയറി ഇറങ്ങി. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട സഹായ അഭ്യർത്ഥനയുമായി കയറി ഇറങ്ങുകയായിരുന്നു. സൗദിയിൽ എംബസിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് അബ്ദു എന്ന് ആർക്കും അറിയില്ല. സുരേഷ് പറഞ്ഞു, നമുക്ക് പോലീസിൽ പിടികൊടുക്കേണ്ടി വരും. എന്നാൽ ജയിലിൽ നിന്ന് പരേഡിലൂടെ നമുക്ക് അനുകൂല വിധി വരും. അബ്ദുവിനൊന്നും അറിയില്ല. എല്ലാം സുരേഷ് പറയുന്നത് പോലെ. അയാളുടെ വാക്കുകൾ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ സുരേഷിൻ്റെ ആശയപ്രകാരം പോലീസിന് പിടികൊടുത്തു. പിറ്റേന്ന് തന്നെ പരേഡ് നടക്കുന്നു. കുറേ ആളുകൾ, പാവപ്പെട്ടവർ ഇതുപോലെ ചെന്നുപെട്ട് ജയിലിൽ വരിവരിയായി നിൽക്കുന്നു. സ്പോൺസർമാരായ അറബികൾ അവരെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുപോകുന്നു. അവരുടെ കരച്ചിലുകൾ കേട്ട് എനിക്ക് വിറയ്ക്കുന്നു. അതാ എൻ്റെ കഫീൽ വരുന്നു. ദൈവമേ, എനിക്ക് പേടിയാവുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടും മുമ്പോട്ട് വെക്കുമ്പോഴും എൻ്റെ നെഞ്ചത്ത് അത്യുച്ചത്തിൽ മിടിച്ചു. മസറയിലേക്ക് ഒരു തിരിച്ചുപോക്ക് എനിക്കിനി സങ്കല്പിക്കുവാനാവില്ല. ദൈവമേ, എന്നോട് കരുണ കാട്ടണേ. എൻ്റെ മനസ്സ് നീറിക്കരഞ്ഞു. അവസാനം കഫീൽ എൻ്റെ മുന്നിലെത്തി എന്നെ തുറിച്ചു നോക്കി. അയാളുടെ കണ്ണിൽ ഒരു മരുഭൂമി അലയടിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ഭീകരത എന്നെ ഭയപ്പെടുത്തി. എന്നാൽ ഞാൻ കുലുങ്ങിയില്ല. ഒരു പരിചിത ഭാവവും ഞാൻ കാട്ടിയില്ല. എൻ്റെ മുഖത്ത് ഒരു പരിഭ്രമവും പിടഞ്ഞില്ല. എന്നെ പുറത്തേക്ക് വലിച്ചിഴയ്ക്കുന്ന നിമിഷം ഞാൻ പ്രതീക്ഷിച്ചു കാത്തുനിന്നു. എന്നാൽ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം കഫീൽ എൻ്റെ തോളിലൊന്ന് തട്ടി. പിന്നെ അടുത്ത ആളിലേക്ക് നടന്നു നീങ്ങി. എന്നെ പിടികൂടാനായി വന്ന കഫീലിന് അങ്ങനെ ഒരു മനം മാറ്റത്തിന് പിന്നിൽ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അത്ഭുതം, മഹാത്ഭുതം അല്ലാതെ മറ്റെന്താണ്? ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി. പതിവ് പോലൊരു അറബി പരേഡിൻ്റെ പിറ്റേന്ന് എംബസി ജീവനക്കാർ വന്നു. ഞങ്ങളെല്ലാവരും വരിവരിയായി നിന്നു. അവർ ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ചു. ഞാൻ ഒരു പ്രതീക്ഷയുമില്ലാതെ അലസമായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു പേര് കേട്ടതുപോലെ തോന്നി. എന്നെയാണോ വിളിച്ചത്? വീണ്ടും വിളിച്ചു. അബ്ദുറഹ്മാൻ. അതെ, അതെന്റെ പേര് തന്നെയാണ്, എന്റെ പേര് തന്നെ. വിങ്ങുന്ന ഹൃദയത്തോടെ ഞാൻ മുന്നോട്ട് കടന്നു നിന്നു. അത് കേട്ട് കൂടെയുണ്ടായിരുന്നവരിൽ നിന്ന് ആഹ്ലാദത്തിന്റെ ഒരു ശബ്ദമുയർന്നു. ജയിൽവാസത്തിന്റെ കാര്യത്തിൽ അക്കൂട്ടത്തിൽ ഏറ്റവും സീനിയോറിറ്റി എനിക്കായിരുന്നു. അന്ന് ഞങ്ങൾ 80 പേർക്കാണ് ഇന്ത്യയിലേക്ക് ഫ്രീ ഔട്ട് പാസ് ലഭിച്ചത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇന്ത്യയിലേക്ക്, നീണ്ട 12 വർഷക്കാലത്തിന് ശേഷം ഞാൻ ജനിച്ച നാട്ടിലേക്ക്. എല്ലാം ആകെ മാറിയിരിക്കുന്നു. എൻ്റെ ഉപ്പയും ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മകനെ കാണാഞ്ഞ് വിലപിച്ചായിരിക്കാം അവർ പോയത്. എൻ്റെ ഹസീന എൻ്റെ മകളെ വളർത്താനായി പല ജോലികളും ചെയ്ത് ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. എൻ്റെ മകൾ, അവൾ വളർന്നിരിക്കുന്നു. ഒരപരിചിതനെ നോക്കുന്നത് പോലെ എന്നെ അവൾ നോക്കി. അവൾക്ക് നൽകാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. കഥനത്തിൻ്റെ കയ്പുള്ള കണ്ണുനീർ മാത്രം ഞങ്ങൾ മൂവരും പൊട്ടി പൊട്ടി കരഞ്ഞു.

ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. എങ്കിലും ചന്ദ്രികെ എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയത്. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് ഇഫ്തിയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിനി 8:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കർമ്മ എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാറും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: അലീഷ ഷിനോയ് പാടിയ ഗാനം, ചിത്രം ഡാൻസ് ഡാൻസ്.

ഇതോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സുജാതയും പാടിയത്. രചന PS നമ്പീശൻ, സംഗീതം V ദക്ഷിണമൂർത്തി.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
1: ആകാശവാണി, സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി

0: 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. എസ്ഇ വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: to regularly monitor the embassy's official website and social media platforms for updates and further advisories. Vishnu PS, Akashwani News, Delhi.
1: Union Commerce and Industry Minister Piyush Goyal has concluded a series of meetings with U.S. Trade Representative Ambassador Jamieson Greer and his delegation this morning. In a social media post, Mr. Goyal said they reviewed the progress of the ongoing India-U.S. trade discussions and explored avenues to further deepen economic partnership between both the countries. He also appreciated Ambassador Greer's leadership and the sustained efforts of both teams in advancing the discussions in a constructive and forward-looking manner. External Affairs Minister Dr. S. Jaishankar today highlighted the importance of deepening India-South Korea ties amid a challenging global environment, saying that countries with shared values and mutual trust need to work together more closely. In his opening remarks during the meeting with South Korean Foreign Minister Cho Hyun in Seoul, he stressed that the current international situation makes cooperation among trusted partners more important than ever. The central government has approved over 211 crore rupees towards the construction of 96 road works in Tripura under Pradhan Mantri Gram Sadak Yojana Batch 1 for the financial year 2026-27. This covers a length of more than 160 kilometers of roads in the state. Indian women's doubles pair of Teresa Jolly and Gayatri Gopichanda advanced to the second round of the US Open Badminton Tournament. And with that, we end this news bulletin.
2: Akashavani, Kozhikode. Kozhikode Jilla Vrittantham.
3: കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ ഉന്നത വിജയികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച എജു കാർണിവലും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഫ് ഹണ്ട് പദ്ധതി ഉദ്ഘാടനവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. SSLC, ഹയർ സെക്കൻഡറി, LSS, USS, NMMS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലഹരിക്കെതിരായ 1 million gold ക്യാമ്പയിന്റെയും എജു കാർണിവലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരായ ദീപശിഖ ചടങ്ങിൽ മന്ത്രി MA റസാഖ് മാസ്റ്റർ MLAക്ക് കൈമാറി. കുന്ദമംഗലം മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭമായിരുന്നു 3000-ലധികം പേർ പങ്കെടുത്ത എജു കാർണിവൽ. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പുതിയ ദിശാബോധം പകരാൻ വേണ്ടി വിവിധ മേഖല കഴിവ് തെളിയിച്ച 2000-ലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത പരിപാടിയിൽ എത്തിയ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. അക്കാദമി രംഗത്തും LSS, USS, SSC പ്ലസ് ടു പരീക്ഷകളിലും മികച്ച വിജയം നേടിയ മണ്ഡലത്തിലെ 50 വിദ്യാലയങ്ങളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ഡോക്ടർ ആതിര സുഗതൻ KAയും ചടങ്ങിൽ ആദരിച്ചു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 15 വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നത്. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. തീയണക്കൽ മാത്രം ചുമതലയുണ്ടായിരുന്ന സേന ഇപ്പോൾ ജനരക്ഷയ്ക്കുള്ള സേവന സംഘമായി മാറിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവരുടെ സേവനം കേരളം കണ്ടതാണ്. നീന്തൽ പരിശീലനം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നടത്തുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PK ഫിറോസ് MLA അധ്യക്ഷനായി, MK രാഘവൻ MP മുഖ്യാതിഥി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ നിതിൻ അഗർവാൾ, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ഷിഗല്ലയും വയറിളക്ക രോഗങ്ങളും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും ക്ലോറിനേഷൻ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. ഷിഗല്ല പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂളുകളിലും അംഗൻവാടികളിലും ബോധവൽക്കരണവും നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ് അധ്യക്ഷനായി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ പ്രതിജ്ഞ ചൊല്ലി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഹമ്മദ് ലുക്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ C ഗിരീഷ് കുമാർ,

0: പ്രധാന അധ്യാപിക സി ഷീന, ടെക്നിക്കൽ അസിസ്റ്റന്റ് എൻ സുരേന്ദ്രൻ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ കെ പി റിയാസ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ എൽ ഭവില തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുകയും പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്തു. ജനജന്യ രോഗങ്ങൾ തടയുന്നതിനായി 3,479 കിണറുകൾ ക്ലോറിനേഷനും 930 കുടിവെള്ള സോസുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 172 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 55 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി 164 അംഗൻവാടികളും 100 സ്കൂളുകളും പ്രത്യേക സന്ദർശനം നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി 13,033 ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എലിപ്പനി പ്രതിരോധത്തിനായുള്ള ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളിക 885 പേർക്ക് നൽകി. വയറിളക്കം രോഗപ്രതിരോധത്തിനായി 779 ORS പാക്കറ്റുകൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി 9 പഞ്ചായത്തല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗങ്ങൾ, 204 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ, 2,166 ബോധവൽക്കരണ നോട്ടീസ് വിതരണം എന്നിവയും നടത്തി. 86 വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധന നിയമലംഘനം കണ്ടെത്തിയ 17 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് 6:40 നിയമസഭയിൽ, ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ അവക്കാഡോ കൃഷിരീതിയും വിപണന സാധ്യതയും, ഡോക്ടർ സി കെ യാമിനി വർമ്മയുമായുള്ള അഭിമുഖം. 7:20 കമ്പോള വിലനിലവാരവും കാലാവസ്ഥാ അറിയിപ്പുകളും. 7:35 യുവവാണി. 8:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശാസ്ത്രീയ സംഗീതം. 11:00 ലളിതഗാനം കേൾക്കാം. നാളത്തെ പ്രധാന പരിപാടികൾ. രാവിലെ 6:00 വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മൻസൂർ ഒദായി. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ വയലോപ്പള്ളിയുടെ കവിത പുതിയ കാഴ്ചപ്പാട്, ആലപിക്കുന്നത് പ്രീജിത് സി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം നീതിയും നിയമവും. തുടർന്ന് ആരോഗ്യം അമൂല്യത്തിൽ ഡോക്ടർ ഫിബിൻ തൻവീർ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:45 വാർത്താ തരങ്കിണി. 10:00 സ്പോൺസേഡ് പരിപാടി എൻ എച്ച് എം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 ഓട്ടം തുള്ളൽ, മലബാർ രാമൻ നായരും സംഘവും അവതരിപ്പിക്കുന്നത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇതോടെ സമാപിച്ചു.

ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ അവക്കാഡോ കൃഷിരീതിയും വിപണന സാധ്യതയും ഡോക്ടർ സി കെ യാമിനി വർമ്മയുമായുള്ള അഭിമുഖം കേൾക്കാം.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:16. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും.

0: विभागेन पूर्वानुमानं प्रकटितम्। ऋतुविभागेन दिल्ली, हरियाणा, चंडीगढ़, पंजाब, हिमाचल प्रदेश, उत्तराखंड, जम्मू कश्मीर, लद्दाख इत्येतेषु प्रदेशेषु शनिवासर पर्यन्तं मेघगर्जनेन विद्युद्योतनेन सह झंझावातस्य च पूर्वानुमानं कृतमस्ति। अंडमान निकोबार द्वीपेषु, आंध्र प्रदेशे, बिहारे, गुजराते, झारखंडे, केरलम राज्ये, माहे प्रदेशे, लक्षद्वीपे, मध्य प्रदेशे, महाराष्ट्र, ओडिशायां, पश्चिमी उत्तर प्रदेशे च शनिवासर पर्यन्तं एतादृशी स्थितिः अपेक्षते। हॉकी इंडिया संस्था अद्य आगामी यूनाइटेड किंगडम प्रवासार्थं चतुर्विंशति सदस्यानां कनिष्ठ महिला हॉकी दलस्य उद्घोषणाम् अकरोत्। अयं प्रवासः जुलाई मासस्य पञ्च दिनांकादारभ्य चतुर्दश दिनांकं यावत् प्रचलिष्यति। नूतन प्रशिक्षकस्य टिम वाइट इत्यस्य निर्देशने भारतीय दलं स्कॉटलैंड, इंग्लैंड देशयोः विभिन्न स्थानेषु सप्त द्वन्द्वान् क्रीडिष्यति। यत् आगामी कनिष्ठ एशिया कप इत्यादि अंतर्राष्ट्रीय प्रतियोगितानां सिद्धतायै एक्सपोजर टूर रूपेण अस्ति। अस्य युवा दलस्य नेतृत्वं दलनायिका खैदेम सिलैमाचानु करिष्यति। अस्य वर्षस्य फीफा विश्वकप क्रीडायां कोलंबिया देशः अद्य मैक्सिको देशस्य ग्वाडलहारा नगरे ग्रुप के क्रीडायां डी आर कांगो देशम एकम शून्यम इत्यनेन अंकेन पराजित्य राउंड ऑफ 32 इत्यस्मिन् प्रविष्टः। इतः पूर्वं संयुक्त राज्य अमेरिका देशस्य ह्यूस्टन नगरे ग्रुप के इत्यत्र पुर्तगाल देशः उज्बेकिस्तान देशं पञ्च शून्यांकैः पराजयत् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നത് െന്ന് CPM MLA KN ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KMRLന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
2: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി KMRLൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത്

0: നിന്ന് സ്വീകരിക്കുന്നതാണ്.
1: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം.

0: അവ അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എം എസ് സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1 സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ 2 നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
0: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും 5 രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരയ്ക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 76,991, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു.

0: സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നരേന്ദ്രമോഹൻ. ശൂന്യവേളയിൽ പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാഗ്വാദവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നിലയിൽ നിന്നുയർന്ന ബഹളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അതിരൂക്ഷമായ വാഗ്വാദത്തിനും സഭാതലം സാക്ഷ്യം വഹിച്ചു. അംഗങ്ങൾ സഭയിൽ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ 2 സുപ്രധാന റൂളിംഗുകളും ഇന്ന് സഭയിലുണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യോപദേശക സമിതിയുടെ 2-ാമത് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയ്ക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറുപടിക്കും ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI അംഗം പി പ്രസാദ് അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലാണ് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരുണ്ടായത്. പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ കരാർ ഒപ്പിട്ടു നൽകിയ ശേഷമാണ് ഇപ്പോൾ UDF സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് നോട്ടീസിന് മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. പി എം ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. UDF സർക്കാർ പുതുതായി എന്തെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ തീരുമാനം വരുന്നതുവരെ അടിയന്തര പ്രമേയത്തിന് പ്രസക്തിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ഏത് തീരുമാനങ്ങൾക്കെതിരെയും പോരാടിയവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. ആ പോരാട്ടം ഇനിയും തുടരുമെന്നും മന്ത്രി മറുപടി നൽകി. പി എം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് കഴിയാത്തതെന്താണെന്ന് പി പ്രസാദ് ചോദിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ ആശയമാണ്. അത് നടപ്പാക്കാൻ UDF സർക്കാരിന് എന്താണ് ഇത്ര വ്യഗ്രത? പി എം ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അതിന്റെ വക്താക്കളാവുകയാണെന്നും പ്രസാദ് ആരോപിച്ചു. പി എം ശ്രീ ഫണ്ട് കുട്ടികളുടെ ഭാവിക്കു വേണ്ടിയുള്ളതാണെന്ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണെന്നും ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഒരംശമെങ്കിലും കരാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ CPI ഉന്നയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലെന്നും മന്ത്രി N. ഷംസുദ്ദീൻ ആവർത്തിച്ചു. LDF കാലത്തെ പോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും UDF നടത്തുന്നില്ല. നിലവിൽ LDF വിവാദമുണ്ടാക്കുന്നത് തങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ്. മന്ത്രിസഭയെപ്പോലും ഇരുട്ടിന്റെ മറവിൽ നിർത്തി പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പി എം ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് UDF നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു. അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ? എവിടെ പോയി ആ നാക്ക് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. LDF സർക്കാർ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും 20 ദിവസത്തിനകം അത് മരവിപ്പിച്ചു. ധാരണാപത്രം ഒപ്പിട്ടിട്ട് 8 മാസം പിന്നിട്ടു. ഇതേവരെ പദ്ധതി

സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പി എം ശ്രീയുടെ ഭാഗമായി ഒരു പൈസയും കേരളം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയിട്ടില്ല. പി എം ശ്രീ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിയിരുന്നവരാണ് അധികാരത്തിലെത്തി ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളിൽ നിന്നും ആകെ മലക്കം മറിഞ്ഞിരിക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗം ചുരുക്കണമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിനെതിരെ സി പി ഐ അംഗം കെ രാജൻ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയ്ക്കും സഭാതലം പിന്നീട് സാക്ഷിയായി. ഉമാ തോമസ് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനായി എഴുന്നേറ്റപ്പോൾ സാമാജികർ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു സ്പീക്കറുടെ ആദ്യത്തെ റൂളിംഗ്. സഭ ഗൌരവകരമായി മുമ്പോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി പറയാൻ ഇടയാക്കരുതെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. സഭയിൽ സംസാരിക്കുന്നതിന്റെ സമയദൈർഘ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ റൂളിംഗ്. സാമാജികർക്കുള്ള പരിശീലന പരിപാടിയിലുണ്ടായ ധാരണ പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ വേളയിൽ ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ കൂടുതൽ അംഗങ്ങൾ സംസാരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് അംഗം ഉമാ തോമസും റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നിർത്തിവച്ചത് കാരണമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സി പി ഐ അംഗം പി പ്രസാദും സഭയിൽ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണ മേഖലയിലെ യാത്രാദുരിതം പരിഹരിക്കാൻ കെ എം ആർ എല്ലും ട്രാഫിക് പോലീസും ചേർന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബദൽ റോഡുകൾ നവീകരിക്കാൻ കെ എം ആർ എൽ ആവശ്യപ്പെട്ട 7.5 കോടി രൂപയുടെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ പി പ്രസാദിനും മറുപടി നൽകി. 10 അംഗങ്ങളുടെ ഉപക്ഷേപങ്ങളാണ് ഇന്ന് സഭ പരിഗണിച്ചത്. പ്രവാസി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആവശ്യങ്ങൾ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി നജീബ് കാന്തപുരത്തിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകി. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകി. ആലപ്പുഴയിൽ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ എ ഡി തോമസിന്റെ വൈകാരികമായ പ്രസംഗത്തിനും ഇന്ന് സഭാതലം സാക്ഷിയായി. കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് വന്ന് സംസാരിക്കാൻ അവസരമൊരുക്കിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പോലീസ് മർദ്ദനമാണെന്നായിരുന്നു എ ഡി തോമസിന്റെ വാചകങ്ങൾ. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും പോലീസ് രാജിനെതിരെയും ശബ്ദമുയർത്തിയ ആൾ മുഖ്യമന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങളുണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ, ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നതുപോലെ തല്ലി, തോമസ് വികാരാധീനനായി പറഞ്ഞു. പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിലെ 13 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം ടോണി ചിമ്മിണിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ചത്. സി പി ഐ എം അംഗം കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. തുടർന്ന് മറുപടി പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്നത് സർക്കാർ നയമല്ലെന്നും ബജറ്റിൽ അത്തരത്തിൽ ഒരു വാക്കുപോലും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ആലപ്പുഴയിൽ കരിമണൽ വാരാൻ അനുമതി നൽകിയത് ആരാണെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിമണൽ ഖനനത്തിൽ യു ടേൺ ആണെന്ന പ്രചാരണം തെറ്റാണ്. സദേൺ ഇക്കണോമിക് കോറിഡോർ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വി ഡി സതീശൻ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ ഖജനാവ് നിറയ്ക്കുമെന്നും സഭയെ അറിയിച്ചു. നിലവിൽ കേരള മോഡൽ മന്ദിച്ചിരിക്കുകയാണ്. നിയോ കേരള മോഡലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കെ എസ് ഇ ബി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതികൾ അനാവശ്യമായി ഇഴയാൻ സമ്മതിക്കില്ല. നിക്ഷേപകർക്കായി ഏകജാലക സംവിധാനം നടപ്പാക്കും. പദ്ധതി നടത്തിപ്പിനായി പ്രോട്ടോകോൾ കൊണ്ടുവരും. കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം വേണമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വികസനം വരേണ്ടതെന്നും വി ഡി സതീശൻ മറുപടി നൽകി. മറുപടി പ്രസംഗത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ നയം പറയുന്നതിനിടെ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളമുണ്ടായപ്പോൾ പ്രക്ഷുബ്ധനാകല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ബഹളത്തിന് ഇടയാക്കി. നയത്തോട് വിയോജിപ്പ് കാണും, അത് പ്രസംഗം തീർന്നിട്ടാകാമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ശാന്തരായില്ല. പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? യു ഹാവ് നോ റൈറ്റ് എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുമെന്ന് പിണറായി ചോദിച്ചു. നയം എന്തെന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ് എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. നയം മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നും നയം വിശദമാക്കുന്നതിന് തടസ്സമില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു.
തടസ്സപ്പെടുത്താൻ അവകാശമില്ലെന്ന് മാത്രമാണ് സി എം ഉദ്ദേശിച്ചതെന്നും സ്പീക്കർ കൂട്ടി.

ചേർത്തു. വീണ്ടും പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ CPIM എതിർപ്പുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് പിണറായി വിജയനെ ചൊടിപ്പിച്ചു. അതൊക്കെ വല്ലാത്ത പൂതിയാണെന്നും തന്നെ നേതാവായി തിരഞ്ഞെടുത്തതിൽ പാർട്ടിയിൽ ഒരു എതിർപ്പ് പോലും ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ച് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ താൻ പ്രകോപിതനാകാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അതേസമയം KN ബാലഗോപാലന് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ചും പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സഭ പിരിഞ്ഞു. ഇനി തിങ്കളാഴ്ച സഭാ സമ്മേളനം പുനരാരംഭിക്കും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണനിലവാരം ഉറപ്പിച്ചുകൊണ്ട് വിപണിയിൽ വിലയിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ഒരു പഴം. മുൻപത്തെ കാലത്ത് ഈ പഴത്തെ ആരും ശ്രദ്ധിക്കാതെ വലിച്ചെറിയപ്പെട്ടിരുന്നെങ്കിലും അടുത്ത കാലത്തായി ഇതിന്റെ പ്രാധാന്യവും ആരോഗ്യത്തിന് നൽകുന്ന ഇതിന്റെ പോഷകമൂല്യവും മനസ്സിലാക്കി വിപണികളിൽ വലിയ വില കൊടുത്തും ആളുകൾ ഈ പഴം വാങ്ങിക്കുവാൻ സന്നദ്ധരാകുകയാണ്. വെണ്ണപ്പഴം എന്ന വിളിപ്പേരുള്ള അവക്കാഡോ തന്നെയാണ് പഴങ്ങളിലെ ഈ താരം. വയനാട്ടിലെ സുഖകരമായ തണുപ്പും ഉച്ചവെയിലും ആസ്വദിച്ച് വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ തണലിൽ പലയിടങ്ങളിലായി അവക്കാഡോ അഥവാ വെണ്ണപ്പഴം കായ്ക്കുന്ന മരങ്ങൾ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, അവക്കാഡോ അഥവാ വെണ്ണപ്പഴത്തിന്റെ വിശേഷങ്ങളും വിപണിയിൽ ഇതിന്റെ സാധ്യതകളും വിശദമാക്കാനായി ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ചും അമ്പലവയൽ കാർഷിക കോളേജ് ഡീനുമായ ഡോക്ടർ സി കെ യാമിനി വർമ്മ. ഡോക്ടർ സി കെ യാമിനി വർമ്മയെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഈ വെണ്ണപ്പഴം അല്ലെങ്കിൽ അവക്കാഡോയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എപ്പോഴാണ് ഈ അവക്കാഡോ എന്ന ചെടി കേരളത്തിലേക്ക് വന്നു തുടങ്ങിയതും വയനാട്ടിൽ എത്തിപ്പെട്ടതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പറയാമോ?
1: അതെ, അമ്പലവയൽ സത്യം പറഞ്ഞാൽ ചരിത്രപരമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വയനാട്ടിലെ ഒരു സ്ഥലമാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം എന്തെന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ കാർഷിക തോട്ടങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അന്ന് പ്രധാനമായും കാർഷിക സർവകലാശാലയുടെ കീഴിലായിരുന്നില്ല ഈ തോട്ടങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച ഒരു പഴം എന്നുള്ള നിലയിലും പിന്നെ ഈ പറയുന്ന പോഷക മൂല്യങ്ങൾ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു പഴം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ബ്രിട്ടീഷുകാർ ആദ്യമായി ഈ അവക്കാഡോ ചെടികൾ അമ്പലവയൽ നട്ടു തുടങ്ങിയത്. ചരിത്രത്തിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ 1947 ബ്രിട്ടീഷ് കോളനൈസേഷൻ നടക്കുന്ന ആ പീരീഡിലാണ് ആദ്യമായിട്ട് അവക്കാഡോ ചെടികൾ അമ്പലവയലിൽ നട്ടു തുടങ്ങിയത്.
0: അമ്പലവയലിലാണോ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്?
1: അതെ, നമ്മളെ രേഖകളിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ ഫാമിലാണ് ആദ്യമായി 4 അവക്കാഡോയുടെ ചെടികൾ നട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അന്ന് ശരിക്കും 4 കൊണ്ടുവന്നതെങ്കിലും പിന്നെ അതില് പരപരാഗണം നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ അവക്കാഡോന്. അപ്പൊ അങ്ങനെ സംഭവിച്ച ഏകദേശം വളരെയധികം ഇനങ്ങള് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഫാമിൽ കാണുന്നത്. കണക്ക് നോക്കിയാൽ ഏകദേശം 425 മരങ്ങൾ നമ്മുടെ ഈ ഒരു ഫാമിനുള്ളിൽ തന്നെ ഇപ്പോൾ 235 ഏക്കറുണ്ട് നമ്മുടെ ഫാം. അതിനുള്ളിൽ പല ഭാഗങ്ങളായി പല ബ്ലോക്കുകളിലായിട്ട് ഏകദേശം ഈ പറഞ്ഞ 425 മരങ്ങൾ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് അത് കാണിക്കുന്നത്.
0: തരത്തിലുള്ളതാണ്.
1: അപ്പോൾ ഇതിലൊരു നല്ല ഗവേഷണം ആവശ്യമുണ്ട് നമുക്ക്. ഇതിലേറ്റവും നല്ല ഒരു ഇനം അത് വയനാടൻ അവക്കാഡോ എന്നുള്ള ബ്രാൻഡിൽ തന്നെ പുറത്തിറക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും അധികം
0: താല്പര്യമുള്ള.
1: അതെ അതെ,
0: വയനാടിന്റെ തനിമയാർന്നിട്ടുള്ള.
1: അതെ അതെ, ഇപ്പൊ നമുക്കറിയാമല്ലോ പല പഴങ്ങളും മറ്റ് വിദേശ

0: രാജ്യങ്ങളിലെ പേരുകളോടെ ബ്രാൻഡോടെ വരുമ്പോൾ അത് കർഷകർക്ക് കൂടുതൽ താല്പര്യം വരികയും അത് കൂടുതലായി ബൾക്കായി ഇറക്കി കൃഷി ചെയ്യുമ്പോൾ വളരെയധികം രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരുന്നതായിട്ട് നമുക്കറിയാം. അപ്പം നമുക്ക് നമ്മുടെ പ്രദേശത്തിന് യോജിച്ച ഒരു വയനാടൻ അവക്കാഡോ തന്നെ പുറത്ത് വരണമെന്നും അത് കർഷകർക്ക് നല്ലൊരു വിലയോടെ തന്നെ വിൽക്കാൻ സാധിക്കണം എന്നുള്ളതും കൂടിയാണ്.
1: അപ്പോൾ വിപണിയിൽ നിന്ന് വിലയുള്ള ഒരു പഴമായി ശ്രദ്ധിക്കപ്പെടാൻ മാത്രം മറ്റുള്ള പഴങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ അവക്കാഡോയ്ക്ക് പറയാനുള്ളത്?
0: അവക്കാഡോ രുചിച്ച് നോക്കിയവർക്കറിയാം ഏകദേശം അതിനധികം മധുരമില്ല, ഷുഗർ കുറവാണ് അതിന്. അപ്പോൾ ഡയബറ്റിസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്കും ഇത് നന്നായി കഴിക്കാവുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പഴമാണ്. അപ്പോൾ ഇതിനകത്ത് ഫാറ്റ് പക്ഷേ കൂടുതലുണ്ട്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ശരീരത്തിന് ആവശ്യമുള്ള ഗുണപ്രദമായ ഫാറ്റാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെണ്ണപ്പഴം എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ്, ബട്ടറിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ബട്ടറിന് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ഒരു സ്വാദില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് പല വസ്തുക്കളുമായി കൂട്ടിയോജിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. പ്രത്യേകിച്ച് ഷേക്ക്, വളരെ പെട്ടെന്ന് തന്നെ പാലുമായി മിക്സ് ചെയ്ത് ഷേക്കൊക്കെ കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിനും ഗുണപ്രദമാണ്. മാത്രമല്ല ഇതുപോലെ ചെറിയ കുട്ടികൾക്കും രോഗികൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ പഴത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ അസിഡിറ്റി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രോട്ടീനായാലും ഫാറ്റായാലും വിറ്റാമിനുകളായാലും എല്ലാം വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് അവക്കാഡോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിപണിയിൽ മാത്രമല്ല, നമുക്കെല്ലാം അറിയാം മീഡിയയിൽ വളരെയധികം ഇതിന് പ്രാധാന്യം കാണിക്കുന്ന, അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ട് ഇതിന്.
1: വിപണികളിൽ ഇതിന് വലിയ വിലയാണ്
0: കൊടുക്കുന്നത്. അതെ അതെ അതെ, ഒരു കിലോയ്ക്കൊക്കെ 200-300 രൂപയൊക്കെ സീസൺ കഴിയുന്ന ഒരു കാലത്ത് ഏകദേശം 300-400 രൂപ വരെ പലപ്പോഴും കാണാറുണ്ട് വിപണികളിൽ. പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ വലിയ മാളുകളിലും ഒക്കെ നല്ല രീതിയിലാണ് വില കാണുന്നത്. പക്ഷെ നമ്മുടെ വയനാട് കർഷകർക്ക് ഈ ഒരു വിലയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതായത് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എങ്ങനെ പാക്ക് ചെയ്യണമെന്നോ ഗ്രേഡ് ചെയ്യണമെന്നോ എന്നുള്ള രീതികളൊന്നും അവർക്കിപ്പോൾ അത്ര അറിയില്ല. അപ്പോൾ അതിനും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ട്.
1: ഓ, അതിനൊരു പ്രോത്സാഹനം കൊടുക്കാനും കർഷകരിലേക്ക് ഇതിൻ്റെ ശരിക്കും അവബോധം നടത്താൻ വേണ്ടി കാർഷിക ഗവേഷണ കേന്ദ്രം കൂടെയുണ്ട്.
0: അതെ അതെ അതെ.
1: അപ്പോൾ അവക്കാഡോ വിവിധ തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഏതൊക്കെയാണെന്ന് അത് വിശദമാക്കാൻ പറ്റുമോ?
0: പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ഇനങ്ങളാണ് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഈ ഫാമിൽ ബ്രിട്ടീഷുകാർ നട്ടത്. അതൊന്ന് പൊള്ളോക്ക് എന്ന് പറയും, ഒന്ന് കല്ലാർ റൗണ്ട് എന്ന് പറയും, മറ്റൊന്ന് പർപ്പിൾ ഹൈബ്രിഡ്, പിന്നെ ഒന്ന് ഫ്യൂട്ടെ. ഈ 4 ഇനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നട്ടതെങ്കിലും അതിൻ്റെ ഈ പരപരാഗണം നടന്നതുകൊണ്ട് വളരെയധികം ഇനങ്ങളുടെ വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ പറയുന്ന പോലെ നമുക്ക് ബ്രീഡിംഗ് എന്ന് പറയുന്ന ഒരു പർപ്പസ് നമുക്കറിയാമല്ലോ, നല്ല ഇനങ്ങളെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഏറ്റവും നല്ല ഇനം പുറത്തിറക്കുക. കാർഷിക സർവകലാശാലയുടെ പേരിൽ തന്നെ അതൊരു നല്ല ഇനമായി പുറത്തിറക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ഇത് കൂടാതെ കർഷകരുടെ കയ്യിൽ തന്നെ ഇതുപോലെ നല്ല ഇനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ സയോൺ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് അമ്പലവയലിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കാൻ സാധിക്കും. അങ്ങനെയും നമുക്ക് നല്ല ഇനത്തിനെ കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും.
1: ഇത് ഈ പച്ച നിറത്തിലും അതുപോലെ തന്നെ വയലറ്റ് നിറമൊക്കെ തന്നെ ഈ പഴങ്ങൾ കണ്ടുവരുന്നുണ്ട്.
0: അതെ അതെ.
1: അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുണനിലവാരത്തിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങൾ പറയാനുണ്ടോ?
0: ഇത് ശരിക്കും പറഞ്ഞാൽ പല ഇനങ്ങൾക്കും പല തരത്തിലുള്ള ഫാറ്റ് കണ്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാസ് എന്നൊരു ഇനമുണ്ട്. അപ്പോൾ വിദേശത്തുള്ള ഒരു ഇനത്തിന് ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ് എന്നൊരു ധാരണ വരുത്തിയിട്ട് അതിൻ്റെ വല്ലാതെ ഒരു പബ്ലിസിറ്റി കർഷകരുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബാക്കി നമ്മുടെ നാടൻ ഉള്ള അല്ലെങ്കിൽ വയനാടുള്ള അവക്കാഡോ എല്ലാം വെട്ടിമാറ്റി ഹാസ് ഇനങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു തെറ്റായ നീക്കമാണ്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ കർഷകരുടെ ഇടയിൽ നിന്ന് മാറ്റാനും കൂടിയാണ് നമ്മൾ ശരിക്കും ഒരു അവക്കാഡോ ഫെസ്റ്റ് നടത്തിയതും. കർഷകരുടെ ഇടയിൽ ഇതിൻ്റെ വിപണിയുടെ സാധ്യത എന്താണ്, മാർക്കറ്റിംഗ് എന്താണ്, ഇനി അടുത്ത ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് അതുപോലെയുള്ള സസ്യ പ്രജനനം എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കൊടുക്കാനാണ് ശരിയായിട്ട് നമ്മൾ 2 ദിവസത്തെ ഒരു പരിപാടി അവക്കാഡോ ഫെസ്റ്റായി അവിടെ നടത്തിയത്. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ പച്ച ഇനങ്ങളും ഈ പർപ്പിൾ ഇനങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചില ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ച ഇനം പഴുക്കുമ്പോൾ പർപ്പിൾ ഇനമായി മാറുന്ന ടൈപ്പുണ്ട്. പിന്നെ പച്ചയായി തന്നെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പഴുത്താലും പച്ച നിറത്തിൽ തന്നെ കാണുന്നതുകൊണ്ട്. അപ്പോൾ ഇനങ്ങൾ വളരെയധികം വ്യത്യസ്തമാണ്. ഇപ്പോൾ കേരളത്തിൽ പലതും അവൈലബിളും ആണ്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കർണാടക ബോർഡർ അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡറിൽ നിന്ന് വളരെ നല്ല ഇനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ വയനാടിന് യോജിച്ചതാണോ എന്ന് കണ്ടറിയുകയും അതിലെ എല്ലാ ഓയിൽ കണ്ടൻറ്റ് എത്രയാണ്, അതിൻ്റെ പ്രോട്ടീൻ എത്രയാണ്, അതിൻ്റെ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ഒക്കെ എത്രയാണ് എന്നുള്ളൊരു പഠനം സത്യം പറഞ്ഞാൽ ഇനി ആവശ്യമുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം ഈ സീസൺ

0: ഇപ്പോൾ അവക്കാഡോയിൽ വളരെയധികം കൂടുതൽ ഉൽപ്പാദനം വരുന്നുണ്ട്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം നമുക്ക് ഇതുപോലെ വിപണനത്തിന് സാധിക്കുന്നില്ല. പലപ്പോഴും അതിൻ്റെ ചെറിയ പുള്ളിക്കുത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് വരുന്ന അവക്കാഡോ വിപണിയിൽ എടുക്കുന്നുമില്ല. അപ്പോൾ നല്ലൊരു വില ലഭിക്കുന്നില്ല. ഏകദേശം 40% പഴങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണെന്നാണ് കണക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള അവക്കാഡോയെ നമുക്കിതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റിയാൽ കർഷകർക്ക് ഒരു വലിയ വലിയൊരു വരുമാനമായിരിക്കും. അത് അഡീഷണലായി കിട്ടുന്ന ഒരു വരുമാനം. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് അവക്കാഡോന്റെ വിത്ത് അല്ലെങ്കിൽ ആ സീഡ് എടുത്തിട്ട് നമുക്ക് അവക്കാഡോ ഓയിൽ ഉണ്ടാക്കാം. അപ്പൊ അത് മറ്റൊരു സാധ്യതയാണ്. വെളിച്ചെണ്ണയുടെ വില കൂടിയതോ അല്ലെ, ആ ഒരു സാധ്യതയും, പിന്നെ മായം കലർന്ന വെളിച്ചെണ്ണ പുറത്തു വരുന്നതോ ഒക്കെ നമ്മൾ കാണുന്നതാണ് വിപണിയിൽ. അങ്ങനെ നോക്കുമ്പോൾ അവക്കാഡോ ഓയിൽ അതൊരു ഭക്ഷ്യ എണ്ണ എന്ന്
1: സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഇതിന്റെ അകത്തുള്ള ഒരു വിത്ത് അത് എണ്ണയ്ക്ക് മാറ്റാൻ പറ്റുന്നു,
0: മാറ്റുന്നതാണ്. അപ്പൊ മാറ്റാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അത് നമ്മളൊരു ഭക്ഷ്യ എണ്ണ എന്നുള്ളതിൽ കവിഞ്ഞ് അത് ഔഷധം കൂടിയാണ് എന്നുള്ളതാണ്. നമുക്ക് നീർക്കെട്ടിനും ഒക്കെ നമുക്ക് പല മീഡിയയിലൊക്കെ അത് കാണാൻ സാധിക്കും. നീർക്കെട്ട് അതുപോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഓയിൽ വളരെ ഫലപ്രദമാണ്, ഔഷധ ഗുണം കൂടി ഉണ്ട് എന്ന് തെളിയിച്ചതാണ്. അപ്പോൾ അതിന് വലിയൊരു സാധ്യതയാണ് വിപണിയിലുള്ളത്.
1: അപ്പോൾ ഇതിൻ്റെ വിപണന സാധ്യതയിൽ ഇപ്പം നിലവിലെ ഈ അമ്പലവയലിൽ നിന്നും ഈ അവക്കാഡോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ എത്രത്തോളം ഇതിന്റെ വിപണി കൈയടക്കുന്നുണ്ട്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് അവക്കാഡോ സിറ്റിയായി അമ്പലവയൽ പ്രഖ്യാപിച്ചത് എന്നുള്ളതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, അമ്പലവയലിൽ ഏകദേശം 15 കച്ചവടക്കാരുണ്ട്, അവക്കാഡോ പ്രത്യേകമായി കൊണ്ടുവന്ന് ശേഖരിച്ച് അത് വിപണനം നടത്തുന്നവർ. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും കയറ്റി അയക്കുന്നത് ഇതുപോലെ ഡൽഹി, ബാംഗ്ലൂർ, കൽക്കട്ട അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ്. പ്രത്യേകിച്ചും കർണാടകയിൽ നിന്ന് പോലും ബൾക്കായിട്ട് അവക്കാഡോ അമ്പലവയൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കയറ്റി അയക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു ദിവസമൊക്കെ 25 അവക്കാഡോ നമ്മുടെ അമ്പലവയലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ട്രേഡേഴ്സ് ഉള്ള ഒരു സ്ഥലം. മാത്രമല്ല, ഇവരാണ് ഏകദേശം ഇന്ത്യയിലെ ഒരു വിപണിയുടെ വില നിശ്ചയിക്കുന്നത് എന്നുള്ളതും കൂടി ഇതിലൊരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അന്ന് അവക്കാഡോ സിറ്റിയായി അമ്പലവയലിനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം കൂടുതലാണ് എന്നുള്ളതാണ്. അതെ അതെ.
1: ഇനി നമുക്ക് ഇതിൻ്റെ നടീൽ രീതിയെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കാം മാഡം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നടീൽ രീതി?
0: പൊതുവേ നമ്മൾ സാധാരണ ഫലവൃക്ഷ തൈകളെല്ലാം നടുന്നത് പോലെ തന്നെയാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയത്, വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്ന തൈകളുണ്ട്. ഇനി ഇത് കൂടാതെ ഗ്രാഫ്റ്റ് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള മാതൃവൃക്ഷത്തിൽ നിന്നും സയോൺ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല തൈകളും നമുക്ക് നടാം. അപ്പോൾ സാധാരണ തൈകൾക്ക് ഏകദേശം 30 വിലയുള്ളൂ, എന്നാൽ ഗ്രാഫ്റ്റ് തൈകൾക്ക് 200 വില. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാരണ തൈകൾ നടുമ്പോൾ നമുക്ക് കിട്ടുന്ന പഴത്തിൻ്റെ ക്വാളിറ്റി പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ചക്കയുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ ചിലപ്പോൾ കൂഴച്ചക്കയാവാം, അല്ലെങ്കിൽ വരിക്കെ ഉദ്ദേശിച്ച് നട്ടാൽ ചിലപ്പോൾ കൂഴച്ചക്കയാവാമല്ലോ. അപ്പോൾ അതുപോലെയാണ്, അപ്പോൾ നമ്മൾ നടുന്ന ചെടിയുടെ അതേ ഗുണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണത്തിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ ഗ്രാഫ്റ്റ് ആവുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, മാതൃവൃക്ഷം എന്ത് കാണിക്കുന്നു അതേ സ്വഭാവമായിരിക്കും ഉണ്ടായി വരുമ്പോൾ ആ പഴം കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ്റ്റ് തൈകളാണ് കൂടുതൽ നല്ല രീതിയിൽ വ്യാപകമായി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നടുന്നത് നല്ലത്. അപ്പോൾ ഗ്രാഫ്റ്റ്, പലതരത്തിലുള്ള ഗ്രാഫ്റ്റ്, ഈ 4 ഗ്രാഫ്റ്റ് നമ്മുടെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് കൂടി, ഇപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം വളരെയധികം കർഷകർ 1000 തൈകൾ ചോദിച്ചു വരുന്നുണ്ട്.
1: അപ്പോൾ അതുപോലെ തന്നെ ഈ വയനാട്ടിലെ ഈ കാലാവസ്ഥ തന്നെയാണോ ഇതിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത്? അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ചൂടുള്ള പ്രദേശങ്ങളിലാണോ ഇത് കൂടുതലായിട്ട് വളരാൻ സാധ്യതയുള്ളത്?
0: അതെ, അത് നേരത്തെ ചോദിച്ച പോലെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാർ ഏറ്റവും ഉത്തമമായൊരു സ്ഥലത്ത് തന്നെയാണ് അവക്കാഡോ നട്ടു തുടങ്ങിയതെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ആർദ്രതയും അവിടുത്തെ മഴയും എല്ലാം, ഈ തണുപ്പും എല്ലാം ഈ അവക്കാഡോയെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വയനാടിനോട് ചേർന്നിട്ടുള്ള 2 അതായത് തമിഴ്നാടും കർണാടകയും ഇതുപോലെ തന്നെ ആ ബോർഡർ ഏരിയകളിൽ അവക്കാഡോ വളരെ നല്ല രീതിയിൽ വളരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ തന്നെയാണ് അവക്കാഡോന് ഏറ്റവും യോജിച്ചതെന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ചുരുക്കം കോഴിക്കോട് പോലെ അല്ലെങ്കിൽ നമ്മുടെ ചുരം ഇറങ്ങി താഴേക്ക് വരുന്ന ചില സ്ഥലങ്ങളിലും അവക്കാഡോ വലിയ പ്രശ്നമില്ലാതെ കായ്ക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ഗുണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം വിളവ് ലഭിക്കുന്നില്ല എന്നുള്ളത് കർഷകർ പൊതുവെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൂട് കൂടിയ അവസ്ഥ അവക്കാഡോന് യോജിച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ
1: ഇതിൻ്റെ ജലസേചന രീതിയും കാര്യങ്ങളൊക്കെ ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നനവ് അത്യാവശ്യമാണ്, എന്നിരുന്നാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ചൊക്കെ?
0: അതെ, അതും വളരെ ശരി തന്നെയാണ്.

0: കാരണം നമുക്ക് പൊതുവേ തണുപ്പുള്ള ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് കൂടുതൽ നനവ് കൊടുത്തു കഴിഞ്ഞാൽ വേരിൽ ചീയുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അഴുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഒരു തരത്തിലും വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു മണ്ണിൽ അവക്കാഡോ യോജിച്ചതേയല്ല. അപ്പോൾ നല്ലോണം നീർവാർച്ചയുള്ള മണ്ണ് തന്നെയാണ്, നല്ലോണം വായു സഞ്ചാരമുള്ള മണ്ണ് തന്നെയാണ് അവക്കാഡോന് ഏറ്റവും യോജിച്ചത്. അപ്പോൾ നന ആവശ്യത്തിന് മാത്രം മതി. പലപ്പോഴും എനിക്ക് തോന്നുന്നു 10 ദിവസത്തിൽ ഉള്ള ഒരു നന, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നന ആവശ്യമുള്ളൂ. ഇനി അങ്ങനെ ഒരു ചൂട് കൂടുന്ന ആ ഒരു മാസങ്ങളിൽ മാത്രം ആഴ്ചയിൽ ഒരിക്കലോ രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതലായി നന കൊടുത്താലും ഈ നേരത്തെ പറഞ്ഞ വേര് ചീയൽ രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല ചില കീടങ്ങൾ ആക്രമിച്ചിട്ട് അതിലൂടെ ആ ദ്വാരങ്ങളിലൂടെ ഈ പറയുന്ന കുമിളുകളോ ബാക്ടീരിയകളോ കയറി വേരിൻ്റെ ചീയൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്.
1: അതിന്റെ വളപ്രയോഗ രീതി എന്തൊക്കെയാണ്?
0: പൊതുവേ നമ്മൾ ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലുള്ളത് കഴിയുന്നതും എല്ലാം ഓർഗാനിക് ആണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ മിക്കവാറും ഇതിൽ ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ ഇത് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വളപ്രയോഗം നടത്തി നമ്മളൊരു വലിയ പ്ലാന്റേഷനായി ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേക ശുപാർശകളുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവ നമ്മൾ മറ്റ് പല വൃക്ഷങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ശുപാർശയ്ക്കനുസരിച്ച് മാത്രം കൊടുത്താൽ മതി. അതും ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമുക്ക് സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം പലപ്പോഴും അവക്കാഡോ ആവശ്യമില്ലാതെ നൈട്രജൻ വളങ്ങൾ കൂടുതൽ കൊടുത്തിട്ട് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ കായിക വളർച്ച കൂടുകയും ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കായ പിടിക്കാൻ താമസിക്കും.
1: താമസിക്കുമ്പോൾ മണ്ണ് പരിശോധന
0: നടത്തിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പൊട്ടാഷ് വളങ്ങൾ പൊതുവെ കായ പിടിക്കാൻ നല്ലതാണ്. അതെല്ലാ വിളകൾക്കും അങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് അവക്കാഡോയിലും. അപ്പൊ അതുകൊണ്ട് മണ്ണിലെ നമ്മുടെ മണ്ണിലെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കി അതിനുശേഷം മാത്രം അതിന് ശുപാർശ കൊടുക്കുന്നതാണ് നല്ലത്.
1: കേരളത്തിൽ മറ്റു എവിടെയൊക്കെയാണ് ഈ അവക്കാട് കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്?
0: എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവിൽ വയനാട് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ഈ പറയുന്ന ചുരമിറങ്ങി പോകുന്ന ചില തോട്ടങ്ങളിൽ കാണാറുണ്ടെങ്കിൽ കൂടി ഇത്രയധികം വിളവ് കിട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ഈ ഒരു വാർത്ത പരന്നതിന് ശേഷം തെക്കൻ ജില്ലകളിൽ നിന്നെല്ലാം അവക്കാഡോ നടാൻ സാധിക്കുമോ എന്ന് ചോദിച്ച കർഷകർ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കാലാവസ്ഥയ്ക്ക് നമ്മുടെ തോട്ടത്തിൽ അത് യോജിച്ചതാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം വൻതോതിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും ഒരു 10ഓ 15ഓ തൈകൾ നട്ട് നമ്മുടെ ആ ഒരു പരിസരം അല്ലെങ്കിൽ മണ്ണ് അതിന് യോജിച്ചതാണോ എന്ന് അറിഞ്ഞതിന് ശേഷം ബൾക്കായിട്ട് 100ഉം 200ഉം മരങ്ങൾ നടുന്നതായിരിക്കും നല്ലത്. കാരണം കായ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിളവ് നഷ്ടം ശരിക്കും ബാധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒറ്റ കൃഷിയായിട്ട് അല്ലെങ്കിൽ ഒറ്റ വിള കൃഷിയായിട്ട് അവക്കാഡോ ചെയ്യുന്നതിനേക്കാളും നല്ലത് അത് ഇതുപോലെ ഒരു ഇടവിളയായിട്ട്, മറ്റു വിളകളുടെ ഇടവിളയായി സാധ്യത കൂടുതലാണ്. കാരണം ഒന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ മറ്റൊരു വിളയ്ക്ക് നാശം സംഭവിക്കുകയാണെങ്കിൽ അവക്കാഡോയിൽ നമുക്ക് പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ തിരിച്ചായാലും അതെ, അവക്കാഡോയിൽ നാശം വരികയാണെങ്കിൽ മറ്റൊരു വിളയിലൂടെ കർഷകരുടെ ധനനഷ്ടം അതെ അതെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ വിള കൃഷി അവക്കാഡോ തെക്കൻ ജില്ലകളിൽ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ പരിശോധന നടത്തുന്നത് നല്ലതാണ്.
1: ഈ അവക്കാഡോ മരത്തിനുള്ള പ്രത്യേകതയായിട്ട് ഇതിൻ്റെ വളർച്ച ഹൈ സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് എന്താണ് പറയുക?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 വർഷം കൊണ്ട് സയോൺ വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഫലം പിടിക്കാൻ തുടങ്ങും. പക്ഷേ അതൊരു സ്റ്റേബിൾ ആവാൻ ഒരു 5-6 വർഷമെങ്കിലും എടുക്കും. പക്ഷേ ആ ഒരു ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണ് കായിക വളർച്ച, വളരെ പെട്ടെന്നാണ് സംഭവിക്കുക. കായ പിടിക്കുന്ന ആ ഒരു സീസണിലാണ്. നമുക്കിപ്പോൾ കേരളത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കായ പിടിച്ച് വരുമ്പോൾ മഴക്കാലമാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ നല്ല തണുപ്പുള്ള മഴക്കാലം പൊതുവേ ഈ പഴം കഴിക്കാൻ ആൾക്കാർക്കൊരു മടി കാണിക്കാറുണ്ട്. നേരത്തെ ഇതിനെ വളരെ മോശമായി പട്ടിപ്പഴം എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ഈ തണുപ്പ് സമയത്ത് ഈ ഒരു ബട്ടർ ഫ്രൂട്ട് കഴിക്കാൻ പൊതുവേ വയനാട്ടുകാർക്ക് താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എനിക്ക് തോന്നുന്നത് പിന്നെ വിദേശങ്ങളിൽ നിന്നൊക്കെ ഇത്രയധികം വില കിട്ടുന്ന ഒരു പഴമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ പതുക്കെ പതുക്കെ ഇപ്പോൾ അവക്കാഡോയ്ക്ക് പ്രാധാന്യം വന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് ഏകദേശം 50,000 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടിയ ഒരു കർഷകൻ തന്നെ ഈ അടുത്ത അനുഭവം പറഞ്ഞു. 50,000 മുതൽ 62,000 രൂപ വരെ ഒരു മരത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു വരുമാനത്തിന് സാധ്യതയുള്ളൊരു വിളയാണ് അവക്കാഡോ എന്നുള്ളത് ഉറപ്പ് പറയാൻ സാധിക്കും.
1: ആയുസ് എത്രത്തോളം പറയാൻ പറ്റും ഒരു മരത്തിന്?
0: ശരിക്കും 10 വർഷം കഴിഞ്ഞിട്ടുള്ള അവക്കാഡോ മരങ്ങൾ അമ്പലവയൽ നമ്മുടെ ഫാമിൽ വളരെ നന്നായിട്ട് വിളവ് തരുന്നുണ്ട്. 20 കഴിഞ്ഞിട്ടും ഏകദേശം മുത്തശ്ശി അവക്കാഡോ എന്ന് പറഞ്ഞ് നമ്മളൊരു അവക്കാഡോവിനെ, ഈ ആദ്യം നട്ട അവക്കാഡോകളെ എല്ലാം ഒന്ന് പരിപാലിച്ച് വരികയാണ്. അത് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആയിട്ട് പ്രത്യേക

0: പോയിന്റായിട്ട് തന്നെ നമ്മൾ കാണിക്കുകയാണ്. രേഖാമൂലം തന്നെ എഴുതി വെച്ചുകൊണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ ഈ പ്രാധാന്യം ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി മുത്തശ്ശി അവക്കാഡോവിനെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 20 വർഷത്തിന് മേലെ, ശരിക്കും 75 വർഷം കഴിഞ്ഞ മരമാണ് ഇപ്പോൾ മുത്തശ്ശിയായി നിൽക്കുന്നത്. അപ്പോൾ അതും ഇപ്പോഴും 75, അതായത് 47 നട്ട മരങ്ങൾ ഇപ്പോഴും കായ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക്
1: പറ്റില്ല
0: എന്നുള്ള
1: ഈ 75 വർഷം കഴിഞ്ഞ മരത്തിൽ നിന്നും
0: ഇപ്പോഴും കായ്കൾ ലഭിക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷേ ക്രമേണ അത് കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. നമ്മളിപ്പോ നമ്മൾ സാധാരണ പറയുന്നത് പോലെ
1: മനുഷ്യരുടെ
0: ഒരു ആയുസ്സ്
1: പോലെ തന്നെ.
0: അതെ അതെ അതെ, കുറഞ്ഞു വരുന്നുണ്ട്.
1: ഇത്തരം പഴങ്ങൾ, അതായത് അവക്കാഡോ പഴങ്ങൾ, പെട്ടെന്ന് കേടുവന്ന് പോകുന്ന തരത്തിലുള്ളതാണ്, അതെങ്ങനെയൊക്കെയാണ് ഇത് കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുക?
0: അത് ഇത് കർഷകർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40% നഷ്ടം വരുന്നുണ്ട് എന്നാണ്. അതായത് വിളവിൽ, വിളവ് പറിച്ചതിന് ശേഷം പോസ്റ്റ് ഹാർവസ്റ്റ് പ്രോസസ്സിങ് നടക്കാത്തത് കൊണ്ട് വിളവിൻ്റെ ഒരു നഷ്ടമാണ് കർഷകർക്ക് എത്തുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കായയുടെ മുകളിൽ ചില പ്രത്യേക രോഗകീടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില പാടുകൾ, കറുത്ത പാടുകളൊക്കെ വരുമ്പോൾ, ഇതിന് പൊതുവെ നമുക്കറിയാമല്ലോ ഒരു നല്ല ഷൈനിങ് ആയിട്ടുള്ള അവക്കാഡോ കാണുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ അത് നല്ല ഡിമാൻഡായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുറിവുകളോ ഒക്കെ സംഭവിക്കുമ്പോൾ അവക്കാഡോവിൻ്റെ വില കുത്തനെ ഇടിയാണ്. അപ്പം ഇതിന് പ്രധാനമായ കാരണം പറിക്കുന്നതിലുള്ള ഒരു പ്രശ്നമാണ്. കർഷകർക്ക് പലപ്പോഴും വിളവായ അവക്കാഡോ പറിക്കുക, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് അവർ പറിക്കുന്ന സമയത്ത് വിളവ് കുറഞ്ഞതും ഒന്നിച്ച് പറിക്കുകയാണ്. അത് ആവാത്തതും ആയതും ഒന്നിച്ച് നിൽക്കുമ്പോൾ ആവാത്തത് ശരിയായി പഴുക്കില്ല, മാത്രമല്ല അതിൽ വലിപ്പം കുറവായിരിക്കും, അതിൽ വളരെ കട്ടിയായിട്ട് ഉള്ളിലുള്ള ഭാഗം വളരെ കല്ലുപോലെ കട്ടിയായിട്ടൊക്കെ വരും. അപ്പോൾ ആ ഒരു സമയത്ത് അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഈ പറഞ്ഞ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നല്ല പാകമായ വിളവിന് എടുക്കാൻ തയ്യാറാവുന്ന അവക്കാഡോ നോക്കി പറിക്കുക, അതൊരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാകമായത് എടുത്തതിന് ശേഷം ഒരാഴ്ചയോളം ത്തിനുള്ളിൽ തന്നെ അത്
1: പഴുക്കും.
0: അപ്പോൾ നമുക്ക് അതുകൊണ്ട് അത് പിടിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഹാർഡനായ ഭാഗം വളരെ സോഫ്റ്റ് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ കൂടുതൽ പിന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല, ഉള്ളിൽ കറുത്ത പാടുകൾ വരികയും അത് ചീയാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ബട്ടർ എന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആണല്ലോ ഉള്ളിൽ, അപ്പോൾ അത് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മുറിവുകളും. ഇപ്പോൾ ഇത് പാക്ക് ചെയ്യുമ്പോൾ ഇത് ചില ഭാഗം എന്ന് വെച്ചാൽ ഞെട്ടോടെ പറിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഞെട്ട് പൊറിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം വരുന്നത്, പാക്ക് ചെയ്യുമ്പോൾ ഇവ കൃത്യമായി റാക്കുകളിലാക്കാതെ മുട്ടയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതുപോലത്തെ പേപ്പർ ബാഗുകളിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സുകളിലും ആക്കാതിരുന്നാൽ ഈ എന്താണ് ഞെട്ട് തന്നെ മറ്റ് പഴങ്ങളുമായിട്ട് കുത്തി മുറിവ് ഏൽപ്പിക്കുകയും അങ്ങനെ ആ മുറിവുകളിലൂടെ ഇത് വേഗം കേടുവരികയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരേപോലത്തെ പഴങ്ങളും മുറിവുകളില്ലാതെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വിൽക്കുക എന്നുള്ളതാണ് അതിലേറ്റവും വലിയ വിജയം. അപ്പോൾ പറിക്കുന്നതിൽ സൂക്ഷിക്കുക, പാക്ക് ചെയ്യുന്നത് സൂക്ഷിക്കുക, ഇങ്ങനെ അഥവാ മാറ്റി വെച്ചിരിക്കുന്ന പഴങ്ങളാണെങ്കിൽ അത് വിപണിയിലേക്ക് പോവാതെ ഉൽപ്പന്നങ്ങളാക്കാൻ ശ്രമിക്കുക.
1: ഏതൊക്കെ മാസങ്ങളിലാണ് ഇത് പൂവിടുന്നതും കായ്ക്കുന്നതൊക്കെ?
0: ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ. അപ്പോൾ ആ ഒരു സമയത്താണ് കായ പിടിച്ച് നമ്മൾ വിപണിയിലേക്ക് എത്തുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള കാലമാണ് പൂവിടുന്ന കാലം വരുന്നത്. അപ്പോൾ പൂവിടുന്ന കാലം മുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കീടങ്ങളെയും രോഗങ്ങളെയും വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അതിലും 1% നഷ്ടം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലം കായ പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞാലും വിളവെടുക്കാൻ സാധിക്കുന്ന ചില ഇനങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നമുക്കിനി പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില കർഷകരുടെ കയ്യിൽ കൊല്ലം മുഴുവൻ കായ്ക്കുന്ന ഇനങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇനങ്ങളെയും കൂടി നമ്മൾ കർഷകരുടെ ഇടയിൽ നിന്ന് അത് തിരഞ്ഞെടുത്തുകൊണ്ട് അത് സയോണായി ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ ഇനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സീസൺ മുഴുവൻ നമുക്ക് അവക്കാഡോ ലഭിക്കാവുന്ന ഒരു സമയം ഉണ്ടാവും എന്ന് ഉറപ്പായിട്ടും.
1: ഈ മരങ്ങളിൽ അല്ലെങ്കിൽ ഈ ചെടികളിൽ ഈ ആൺപെൺ വ്യത്യാസം അതെങ്ങനെയാണ്, അങ്ങനെ ഒരു തിരിവുണ്ടോ?
0: അതെ അതെ, ഇതിലിപ്പോൾ രണ്ട് തരത്തിൽ എ ടൈപ്പ് മരങ്ങളുണ്ട്, ബി ടൈപ്പ് മരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടും ദ്വിലിംഗ പുഷ്പങ്ങൾ തന്നെയാണ്. രണ്ടിലും ആൺ പെൺ ഭാഗങ്ങളുണ്ട്, രണ്ടും മരങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതിലെ ഈ പറഞ്ഞ ആദ്യം ആൺപൂക്കൾ പാകമാവുകയും പെൺപൂക്കൾ പാകമാവാതെ ആ സമയ വ്യത്യാസം കൊണ്ട് അത് കായ പിടിക്കാതെ വരികയും ചെയ്യും. മറ്റ് ടൈപ്പ് മരത്തിലാണെങ്കിൽ യഥാർത്ഥ പോളിനേഷൻ, പരാഗണം കൃത്യമായി നടന്നുകൊണ്ട് കായ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ചില അവക്കാഡോ ചെടികൾ നട്ടുകഴിഞ്ഞാൽ കായ പിടിക്കുന്നേ ഇല്ല എന്നുള്ള പരാതി പൊതുവെ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ എ ടൈപ്പും ബി ടൈപ്പും ഒന്നിച്ച് നടണം എന്ന് പറയാറുണ്ട്. നമുക്ക് ജാതിയിലൊക്കെ പറയാറുള്ള ഒരു ആൺപെൺ ആ ഒരു വ്യത്യാസമല്ല, എന്നാൽ പോലും നമ്മളെപ്പോഴും രണ്ട് മരങ്ങളെയും ഒന്നിച്ച് നടണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ

0: ഒരു ദ്വിലിംഗ പുഷ്പങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പരാഗണത്തിൻ്റെ സമയത്തിനും അതിൻ്റെ ഒരു പ്രോസസ്സിലും ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ കായ പിടിക്കുന്നതിൽ വ്യത്യാസം വരുന്നത്.
1: കായ്ഫലം കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള വളപ്രയോഗ രീതിയോ അങ്ങനെ എന്തെങ്കിലും കണക്കാക്കാം?
0: അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് അത് മണ്ണ് പരിശോധന വളരെ കൃത്യമായി ചെയ്തിട്ട് ഈ നൈട്രജൻ വളങ്ങൾ കുറയ്ക്കുകയും കായിക വളർച്ച കുറയ്ക്കുകയും പൊട്ടാഷ് വളങ്ങളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും അത് വളരെ പ്രാധാന്യമുള്ളതാണ്. സൂക്ഷ്മ മൂലകങ്ങൾ പഴങ്ങൾ പഴവർഗ്ഗങ്ങൾക്കെല്ലാം വളരെയധികം എന്താണ് പഴങ്ങളുടെ കാഴ്ചയും അതിൻ്റെ ഗ്ലേസിങ്ങും അതിൻ്റെ വലുപ്പവും എല്ലാം നിശ്ചയിക്കുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മ മൂലകങ്ങളാണ്. വിറ്റാമിനുകൾ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും അത് നല്ല കൃത്യമായ അളവിൽ എത്തിയില്ലെങ്കിൽ അവക്കാഡോവിൻ്റെ പഴത്തിൻ്റെ ആ ഒരു ആകൃതി തന്നെ മാറുകയും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഈ പറഞ്ഞ ഓയിൽ കണ്ടൻറ്റും പ്രോട്ടീൻ കണ്ടൻറ്റും എല്ലാം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മണ്ണ് പരിശോധിച്ച് കൃത്യമായൊരു വളപ്രയോഗം കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം അടുത്ത ഒരു വർഷം അടുത്ത ഒരു ഇൻ്റർനാഷണൽ അവക്കാഡോ ഡേയുടെ അന്ന് അമ്പലവയലിലെത്തിയാൽ ഏത് ഷോപ്പിൽ നിന്നും ഒരു അവക്കാഡോയുടെ ഉൽപ്പന്നം ഭക്ഷ്യയോഗ്യമായി ലഭിക്കാൻ സാധിക്കണം. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മുടെ പല വിദ്യാർത്ഥികളും PhD MSc വർക്കുകളൊക്കെ ഈ അവക്കാഡോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഓൾറെഡി ഇതുപോലെ കുറേ ഉൽപ്പന്നങ്ങൾ പരീക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിലേറ്റവും നല്ലൊരു ഉൽപ്പന്നത്തിനെ പുറത്തു കൊണ്ടുവരാനും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ അത് ബ്രാൻഡായി ഇറക്കാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്.
1: അപ്പോൾ എന്തായാലും ഇത്രയും സമയം അവക്കാഡോ അല്ലെങ്കിൽ വെണ്ണപ്പഴത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ വിപണന സാധ്യതകളെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്ന അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ മേധാവിയായ ഡോക്ടർ CK യാമിനി വർമ്മയ്ക്ക് വയലും വീടും പരിപാടിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.
0: നന്ദി.
1: ഇതോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു.
2: വീടും.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ജൂൺ എന്ന ചിത്രത്തിനു വേണ്ടി ഗൗരിലക്ഷ്മി പാടിയത്. അനു എലിസബത്ത് ജോസിൻ്റെ വരികൾക്ക് ഇഫ്തിയുടെ സംഗീതം.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ చేయാനുള്ള మెసేజ్ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,200 രൂപ, വടകര 23,970 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തവടി 12,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,000 രൂപ, പൊന്നാനി 15,000 രൂപ, കോഴിക്കോട് 15,240 രൂപ, മഞ്ചേരി കിൻഡലിന് 4,000 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,800 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 7,000 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, പുതിയത് 36,000 രൂപ, മാനന്തവാടി പുതിയത് 34,000 രൂപ. പുകയില മീനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 27,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 67,500 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 8,900 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 8,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,400 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700 രൂപ, ശർക്കര കിൻഡലിന് പാലക്കാട് 5,500 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് ലഗോൺ കോഴിക്കോട് 700 രൂപ, മാനന്തവാടി ലഗോൺ 730 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 8,200 രൂപ, മാനന്തവാടി 6,800 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,440 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 4,500 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 3,400 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാടൻ മട്ട 4,700 രൂപ, മാനന്തവാടി ഗന്ധകശാല 18,700 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,500 രൂപ, പൊന്നി 3,800 രൂപ, പാലക്കാടൻ ജയ 4,200 രൂപ, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4,550 രൂപ, AST 3,850 രൂപ, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 5,000 രൂപ.

0: കടലാക്കിൻ്റലിന് കോഴിക്കോട് 7000 രൂപ, മാനന്തവാടി 6800 രൂപ, നെല്ല് കിൻ്റലിന് മാനന്തവാടി മട്ട 2500 രൂപ. ഇനി കേൾക്കാം കാലാവസ്ഥ അറിയിപ്പുകൾ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ദുർബലമായി തുടരുന്നു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിൽ മഴ ലഭിച്ചു. കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്നിൽ 1 സെന്റിമീറ്ററും ലക്ഷദ്വീപിലെ അഗത്തിയിലും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ 1 സെന്റിമീറ്റർ വീതവും മഴ ലഭിച്ചു. സംസ്ഥാനത്തെ ഉയർന്ന താപനില 33.6 ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് രേഖപ്പെടുത്തി. അടുത്ത ഒരാഴ്ച സംസ്ഥാനത്തെയും ലക്ഷദ്വീപിലെയും വിവിധയിടങ്ങളിൽ ഇടിയോടുകൂടിയതോ അല്ലാതെയോ ഉള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇനി മലയാളത്തിൽ ഇതോടെ കാലാവസ്ഥ അറിയിപ്പുകൾ സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരത്ത് നിന്നും.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
1: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ൽ കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
3: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
1: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യു എസ് വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയിമിസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു.

0: ങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു ഇടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ട് വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
2: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDFൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി A.J.തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N.ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിന് എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ.

മരുന്നുകടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ

0: ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അദ്വൈതം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയും എം ജയചന്ദ്രനും ചേർന്നൊരുക്കി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ചിത്രം മയിലാട്ടം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ബിച്ചു തിരുമലയും മധു മുട്ടവും ചേർന്ന് രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, KJ യേശുദാസ് പാടിയ ഗാനം, ചിത്രം മണിച്ചിത്രത്താഴ്.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
2: തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയ നിരവധി പദ്ധതികളിലൂടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ ഭരണാധികാരിയാണ് ഡോക്ടർ പി ബി സലീം, IAS. പശ്ചിമബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരിക്കെ സ്ഥാപനത്തെ വളർച്ചയിലേക്കും ദേശീയ തലത്തിൽ വലിയ അംഗീകാരങ്ങളിലേക്കും അദ്ദേഹം നയിക്കുകയുണ്ടായി. ഭരണരംഗത്ത് കാര്യക്ഷമതയും ദീർഘവീക്ഷണവും ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം തെളിയിച്ച കോഴിക്കോട് മുൻ ജില്ലാ കലക്ടറും ഇപ്പോൾ പശ്ചിമബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ പി ബി സലീമുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. കൂടെ ഫഹദ് റാസ.
3: IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒപ്പിടുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് ഒരുപാട് ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, അവർ ഭരണത്തിലിരിക്കുമ്പോൾ അവരെപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം, അത് ഇന്ത്യയിലെ
4: ദരിദ്രനായ
3: ആളെ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാറുണ്ട്. ഈ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് താങ്കൾ അന്നും ഇന്നും സൂക്ഷിക്കുന്ന ഒരു മൂല്യം, ഒരു പ്രിൻസിപ്പിൾ എന്താണ് ഒരു തീരുമാനമെടുക്കുമ്പോൾ?
4: അല്ല, അതിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ വലിയ തത്വമുണ്ടല്ലോ, അല്ലെങ്കിൽ മൂല്യബോധം. അതിനപ്പുറത്തേക്ക്, അതിൽ വലുതായിട്ട് അതിനപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഭരണത്തിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൻ്റെ ചെറുതായിട്ടെങ്കിലും നമുക്ക് മനസ്സിൽ വെക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇപ്പം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് ആരെയൊക്കെ ഏതെല്ലാം രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ക്വാളിറ്റി കൂടും, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റും കൂട്ടാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കും ആവുക. തീർച്ചയായിട്ടും ചെയ്യലുണ്ട്,
3: ചെയ്യാറുണ്ട്.
4: അതിനപ്പുറത്തേക്ക് പ്രൊവാക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കലും ഉണ്ട്. രണ്ട് രീതിയിലാണ്, ഒന്ന് പ്രൊവാക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആയി വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുക. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്കിലും രണ്ട് രീതിയിലാണല്ലോ ഭരണതരത്തിൽ കാര്യങ്ങൾ. അപ്പോൾ പ്രൊവാക്റ്റീവായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്.
3: താങ്കൾക്ക് ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു നേട്ടമായിരുന്നു വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി, 100 കോടിക്ക് അധികം ലാഭമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം പശ്ചിമബംഗാളിൽ. ആ ഒരു നേട്ടത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അതുവരെയുള്ള അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു?
4: ബംഗാൾ വിദ്യുച്ഛക്തി ബോർഡ് അല്ലെങ്കിൽ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സെയിം സ്റ്റോറി തന്നെയാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകൾ, പവർ കോർപ്പറേഷനുകളിൽ പൊതുവിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ, അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എല്ലാം അത് വലിയ രീതിയിൽ ചലഞ്ചിലാണ്. അതിപ്പോൾ കേരളത്തിലും അതേ അവസ്ഥയാണ്, മറ്റ് ബീഹാറാണെങ്കിലും യു പി ആണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും ഒക്കെ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, വൈദ്യുതി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കാൻ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഏത് ഭരണമാണെങ്കിലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസിൻ്റെ ഒക്കെ ചാർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
3: അതിനനുസരിച്ച് ഈ വൈദ്യുതി ചാർജ് കൂട്ടുക എന്നുള്ളത് ജനങ്ങളിൽ നിന്ന്
4: സ്വാഭാവികമായിട്ട് നടപ്പാക്കാത്ത കാര്യമാണ്, ചെയ്യാൻ കഴിയാത്ത. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഇംബാലൻസ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന വൈദ്യുതി ബോർഡിലാണെങ്കിലും അതുപോലെ സംവിധാനങ്ങളിലൊക്കെ എഫിഷ്യൻസിയുടെ, ഇപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലൈനിൽ നിന്ന് ഹുക്കിട്ട് ഇല്ലീഗലായിട്ട് കണക്ഷൻ എടുക്കുന്ന 100 കണക്കിന് ഇൻസ്റ്റൻസസ് ഉണ്ട്. അതുപോലുള്ള മറ്റിതാണ്, ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി കൊടുത്താൽ അതിൻ്റെ ബില്ല് കിട്ടാ കുടിശ്ശികയായിട്ട് കിടക്കുന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെ. ഇതുകൊണ്ടൊക്കെ തന്നെ വൈദ്യുതി ബോർഡിന് വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ബംഗാളിൽ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ബംഗാളിലെ വൈദ്യുതി ബോർഡിൽ 2019 ഞാൻ ചാർജ് എടുക്കുന്നത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട്. അന്ന് ലോസ് മേക്കിംഗ് ആയിരുന്ന കമ്പനി ഇന്നിപ്പോൾ 2021

0: ഒന്ന് മുതൽ 2021 ആദ്യമായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് പെർഫോമിംഗ് പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അതിനെ അംഗീകരിച്ചു. അത് വലിയ റെക്കഗ്നീഷൻ വന്നു. എന്ന് മാത്രമല്ല ഗ്രാജ്വലി പതുക്കെ പതുക്കെ നമുക്കത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ നമുക്ക് ചാർജ് കൂട്ടിയിട്ട് കമ്പനിയെ മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റ് അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. സാധ്യമായിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജീവനക്കാരും ആളുകളെ അവരെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് ആ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ നമ്മൾ ചെയ്തത് അവിടെയുള്ള സ്റ്റാഫിന് എംപ്ലോയീസിനെ മൊബിലൈസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരൊരു പാർട്ടിസിപ്പേഷൻ അവർക്ക് അവരുടെ സ്വന്തമാണ് ഈ സ്ഥാപനം എന്ന തോന്നലുണ്ടാക്കാനും അതിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. തോന്നലുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളവിടെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒന്ന്, നമ്മളൊരു മന്ത്ലി സ്റ്റാർ ഓഫ് ദി മന്ത് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് എല്ലാ തരത്തിലുള്ള ക്ലറിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ആണെങ്കിലും നോൺ ടെക്നിക്കൽ ടെക്നിക്കൽ ഓഫീസ് എല്ലാ ലെവലിലും സ്റ്റാർ ഓഫ് ദി മന്ത് എന്ന രീതിയിൽ ഈ ബാക്കിയുള്ളവർ സഹപ്രവർത്തകർ തന്നെ ഐഡന്റിഫൈ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മളെല്ലാ കേന്ദ്രങ്ങളിലും പരസ്യമായി പ്രദർശിപ്പിക്കാനും അവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് അനുമോദിക്കുന്ന സിസ്റ്റം. അതുപോലെ തന്നെ വർഷാവസാനം ഈ പറയുന്ന എല്ലാ യൂണിറ്റുകളിലും ഏറ്റവും നന്നായി പ്രവർത്തിച്ച ജീവനക്കാരെ എല്ലാ തരത്തിലുള്ള ജീവനക്കാരെയും തിരഞ്ഞെടുക്കുകയും അവർക്ക് ക്യാഷ് ഇൻസെൻറ്റീവ് അടക്കം കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതുപോലെ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്കുള്ള ഗ്രാൻഡുകൾ ജീവനക്കാർക്ക് ഓഫീസർമാർക്ക് അതിൻ്റെ ഒരു ഇൻസെൻറ്റീവ് എന്ന നിലയ്ക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകാനും കാണാനും അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകാനുള്ള അവസരങ്ങൾ സ്കോളർഷിപ്പുകൾ ഇതെല്ലാം ഏർപ്പെടുത്തി.
1: ഇതൊക്കെ സാധാരണ സ്വകാര്യ മേഖലയിൽ മാത്രം സാധ്യമാകുന്ന
0: കാര്യമാണ്. സ്വകാര്യ മേഖലയിൽ മാത്രം സാധ്യമാണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ആയ വർഷം മുതൽ എല്ലാ ജീവനക്കാർക്കും ഏറ്റവും താഴെയുള്ള ജീവനക്കാരൻ മുതൽ ഏറ്റവും മുകളിലുള്ള ജീവനക്കാരൻ അല്ലെങ്കിൽ ഓഫീസർ വരെ എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം ബോണസായി കൊടുത്തു. അത് വലിയൊരു
1: സമയത്ത് മാത്രം അത് തുടർന്നു പോകുന്നു.
0: അല്ല, തുടർന്നു പോരുന്നു. അപ്പം എൻ്റെ അതിൻ്റെ അകത്തൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പോളിസി ഉണ്ടായിരുന്നത് ഇത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലാക്കിയ ജീവനക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷെ അത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അതൊരിക്കലും നമ്മൾ ചെയ്യലില്ല. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പോൾ എൻ്റെ 10-25 വർഷത്തെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ള കാര്യം, സർക്കാർ സംവിധാനത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എത്ര നന്നായി പ്രവർത്തിച്ചാലും അതിനുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടില്ല. അതുപോലെ തന്നെ എത്ര വർക്ക് ചെയ്യാതിരുന്നാലും അതിനനുസരിച്ചിട്ട് അതിനുള്ള ഒരു ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ ചെയ്യില്ല.
1: ഒന്നും കുറയുന്നില്ല.
0: ഇപ്പോൾ തീരെ വർക്ക് ചെയ്യാത്തൊരു സ്റ്റാഫ് നമ്മൾ ശമ്പളം കുറയ്ക്കുന്നുണ്ടോ?
1: ഇല്ല.
0: ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഓഫീസർക്ക് ഒരു ജീവനക്കാരൻ നമ്മൾ ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ഇൻസെൻറ്റീവും ഇല്ല, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ഇത് വലിയ ഒരു ഇഷ്യൂ ആണ്.
1: പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്കും മറ്റും ഈ ഒരു പരാതി ഉണ്ടാവില്ലേ?
0: കോമ്പറ്റീഷൻ വരും, അവർക്കും ചെയ്യാമല്ലോ.
1: അല്ല, അവർക്ക് ഈ ബോണസോ അല്ലെങ്കിൽ ഇൻസെന്റീവോ കിട്ടിക്കോളുന്നില്ലല്ലോ.
0: അല്ല, ഒരു ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കണം. ഇതിപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, സാധ്യതകളുണ്ട്.
1: പക്ഷെ അവിടെയും മുകളിൽ ഇരിക്കുന്ന ആളുകൾ ആ തീരുമാനം എടുത്താലല്ലേ അത് ചെയ്യുള്ളൂ,
0: ചെയ്യാൻ പറ്റൂ. അല്ല, അതൊരു ഒരു സോഷ്യൽ പ്രഷറായിട്ട് വരാമല്ലോ. ഇപ്പോൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ അവിടെയുള്ള യൂണിയനുകൾക്ക് ബാക്കിയുള്ളവർക്ക് ആവശ്യപ്പെടാം, അവർക്ക് പെർഫോമൻസിലൂടെ പെർഫോമൻസ് ഒരു ഇൻസെൻറ്റീവായിട്ട് കൊണ്ടുവരാൻ, അല്ലേ? അതൊരു ബാർഗെയിനിങ് പോയിന്റായിട്ട് കൊണ്ടുവരാൻ എന്ന് എനിക്ക് തോന്നുന്നു.
1: അങ്ങനെ ഏതെങ്കിലും മാതൃകകൾ പിന്നീട് ഉണ്ടായോ? അതിനെ തുടർന്ന്
0: പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ ഉള്ള ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ യൂണിയൻ ഇത് ആവശ്യപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമുക്കും ഇൻസെന്റീവ് വേണം. അപ്പോൾ അവർ നമ്മളെയും ഇത് ചെയ്തു, ബന്ധപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥര്. അപ്പം മുന്നേ അവർ പെർഫോം ചെയ്ത് അവർ ഈ കമ്പനിയെ മാറ്റിയെടുത്താൽ ഇൻസെൻറ്റീവ് കൊടുക്കാൻ നിങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ട് അവരുടെ റൈറ്റ് ആണല്ലോ, നിങ്ങളുടെ ഒരു ഔദര്യമല്ലല്ലോ. അതവരുടെ റൈറ്റായിട്ട് കൊണ്ടുവരണം. അല്ല, അതൊരു മാറ്റം സാമൂഹികമായിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിൽ ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. ബംഗാൾ വൈദ്യുതി ബോർഡിനെ ഇന്ത്യയിലെ 1 നമ്പറാക്കി മാറ്റിയത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ പൊതുമേഖലയിലുള്ള വൈദ്യുതി സ്ഥാപനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ 215 സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിനെ തിരഞ്ഞെടുത്തത്. അതിൽ സ്വകാര്യ മേഖലയിലുള്ള വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളുമുണ്ട്. റിലയൻസ് പവർ അല്ലെങ്കിൽ അംബാനി പവർ തുടങ്ങിയിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾ ഉൾപ്പെടെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഈവൻ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളുടെ അപ്പുറത്തേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അതിലെ ജീവനക്കാർക്ക് എന്നത് സ്വാഭാവികമായിട്ടും പൊതുമേഖലയിലുള്ള മുഴുവൻ ജീവനക്കാർക്കും, ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ഉള്ളവർക്ക് ഒരു അഭിമാനമായി മാറാവുന്ന കാരണം. ഇന്ന് നമ്മൾ

0: സ്ഥിരമായി കേൾക്കുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ പലരുടെയും ഒരു പറച്ചിൽ തോന്നൽ, പൊതുമേഖലയാണെങ്കിൽ രക്ഷപ്പെടില്ല,
1: അതെ,
0: അതിനെ സ്വകാര്യവൽക്കരിച്ചാൽ
1: ലാഭം
0: അതിൽ നിന്ന്
1: ഉണ്ടാക്കാം.
0: വലിയ മാജിക് ഉണ്ടായി വരും എന്നുള്ളതാണല്ലോ. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പൊതുമേഖലയ്ക്ക് ഇവൻ സ്വകാര്യ മേഖലയെ കവച്ചു വെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാവും, അത് ഇന്ത്യയിൽ തന്നെ സാധ്യമാവുമെന്ന് കൂടിയാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്.
1: അതെ അതെ,
0: അപ്പോൾ ഈ വൈദ്യുതി ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്താണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റവും അധികം യൂണിയനുള്ള, അല്ലെങ്കിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും താരതമ്യേന അത് കുറവുള്ള മേഖലകളിൽ ഇതിനേക്കാൾ
1: അതെ അതെ,
0: അനായാസമായിട്ട് ചെയ്യാൻ കഴിയേണ്ടതാണ്.

0: താങ്കളുടെ ഈ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ വ്യക്തി എന്ന രീതിയിൽ കൂടി കുറച്ച് വിശേഷങ്ങൾ ചോദിക്കണമല്ലോ. പൂർണ്ണമായിട്ടും വ്യക്തിപരവും അല്ല എന്നാൽ ഒഫീഷ്യലും അല്ല എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ആദ്യം ചോദിക്കാം. താങ്കളുടെ സഹോദരനാണ് പി ബി നൂഹ് ഐ എ എസ്. താങ്കളുടെ തന്നെ മാതൃക പിന്തുടർന്ന് അദ്ദേഹവും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെത്തി. ഒരേ വീട്ടിൽ നിന്ന് രണ്ട് ഐ എ എസുകാർ എന്നത് നമ്മുടെ കേരളത്തിൽ താരതമ്യേന വളരെ കുറവാണ്.
1: കേരളത്തിലല്ല, എവിടെയാണെങ്കിലും കുറവാണ്.
0: ആ കുറവാണ്. അപ്പോ താങ്കളുടെ ഒരു ഗൈഡൻസ് അദ്ദേഹത്തിന് പഠിക്കുന്ന കാലത്ത് ഇതിലേക്ക് എത്താൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നാൽ ഇന്ന് ഇപ്പോ അദ്ദേഹം സർവീസിലുള്ളപ്പോ ഒരു മെന്റർ എന്ന രീതിയിൽ താങ്കൾ പ്രവർത്തിക്കുന്നുണ്ടോ?
1: ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോഴാണ് നൂഹ് അനുജന് ഐ എ എസിൽ വരുന്നത്. ഞാൻ കോഴിക്കോട് മൂന്നര വർഷം കളക്ടർ ആയിരുന്നല്ലോ. അതിൽ അവസാന വർഷം 2012 വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കോഴിക്കോട് കളക്ടറായിരുന്നതും അതിൻ്റെ ഒരു ജനങ്ങൾക്ക് നിന്ന് കിട്ടിയ വലിയ ഒരു അംഗീകാരമൊക്കെ ആ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ പ്രയത്നിക്കാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്കറിയാം. ഇപ്പൊ സഹോദരങ്ങൾ നിലയിൽ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നതാണല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ രണ്ടുപേരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരേ മേഖലയിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരത്തിൽ ആ കാര്യങ്ങൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും രീതിയിലുള്ള നടക്കാറുണ്ട്. ജനങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പ്രകടനം ആണല്ലോ നമ്മൾ കണ്ടത്.
0: അതെ. നിങ്ങൾ രണ്ട് സഹോദരങ്ങളാണോ ഉള്ളത്?
1: ഞങ്ങൾ മൊത്തം 6 സഹോദരന്മാരും 2 സഹോദരിമാരും.
0: 8 പേരാണ് മക്കൾ.
1: 8 പേര്, മൂവാറ്റുപുഴ.
0: താങ്കൾക്ക് ആ ഒരു കാലത്ത് ഇതിലേക്ക് വരാൻ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമോ വ്യക്തിയോ അങ്ങനെ ഉണ്ടോ?
1: എനിക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് വരാൻ എന്നോട് ആദ്യം ഉപദേശിച്ചത് അല്ലെങ്കിൽ എനിക്ക് അതിനൊരു പ്രചോദനമായത് എൻ്റെ സ്വന്തം ഉമ്മയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മക്കളോട് പറയും, ചില മക്കളോട് പറയല്ലോ, നീ ഇങ്ങനെ വലുതാവുമ്പോൾ ഡോക്ടറായി കാണണം അല്ലെങ്കിൽ ഇന്നതാവണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം എന്നൊക്കെ പറയുന്ന പോലെ ഉമ്മ എന്തോ എന്നോട് പറയുമായിരുന്നു, നീ വലുതാവുമ്പോൾ കളക്ടർ ആവണം. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ കളക്ടർ എന്നൊരു കേൾക്കുന്നത്. അത് പിന്നീട് നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ തറച്ചത് അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടതാണ് ഇതിനൊരു തുടക്കം. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു.
0: ആദ്യത്തെ ഒരു ചിന്ത
1: അങ്ങനെയാണ്. പിന്നീട് അതിൽ നിന്നാണ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതാണല്ലോ നമുക്ക്
0: വലിയ കാര്യം,
1: ഏറ്റവും വലിയ കാര്യം ഏറ്റവും അവസാന വാക്ക്. അപ്പോൾ അങ്ങനെയാണ് അത്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിയോഗവും.
0: താങ്കളുടെ ഭാര്യ 2 നോവലുകൾ എഴുതി, എങ്ങനെയാണ് എഴുത്തുകളെ താങ്കൾ കാണുന്നത്?
1: ഭാര്യ ഫാത്തിമ സുഹറ എഴുത്തിനെ വളരെ ഇഷ്ടപ്പെടുന്ന, അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ പണ്ട് മാസികകളിലും ആനുകാലികളിലൊക്കെ എഴുതാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കലാപരമായിട്ട് കഴിവുകളുള്ള, അതിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നു. 2 പുസ്തകങ്ങൾ മാതൃഭൂമി പബ്ലിഷേഴ്സ് ഇറക്കിയിട്ടുണ്ട്.
0: ഫാത്തി സലീം എന്ന പേരിലാണ് എഴുതുന്നത്.
1: ഫാത്തി സലീം എന്ന പേരിലാണ് എഴുതുന്നത്.
0: രണ്ടാമത്തെ നോവൽ വരുന്നത് ബംഗാൾ പശ്ചാത്തലമായിട്ടാണ്.
1: ബംഗാളിന്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന്റെ, അതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു ഉള്ളടക്കം.
0: അതെ അതെ.
1: അല്ലാതെ വായിച്ചപ്പോഴാണ് ഇത്രത്തോളം ഇവർ ഇതിനെപ്പറ്റി കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തിരിയുന്നത്. നമുക്കങ്ങനെ മനസ്സിലാവില്ല ഇങ്ങനെ ഇത്രയും വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ വീട്ടില് ഒരു കളക്ടറുടെ വീട്ടില് ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ അവിടെ കക്കൂസ് വൃത്തിയാക്കാൻ വരുന്നവരുടെ കൂടി ഒരു ഒരു ചിന്ത അല്ലേ, ധാരകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമൊക്കെയായി ബന്ധപ്പെട്ട് ഇത്ര സൂക്ഷ്മമായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക്, എനിക്ക് തിരിഞ്ഞത് അപ്പോഴാണ്.
0: പിന്നെ മക്കൾ?
1: മക്കൾ എനിക്ക് 3 3 പെൺകുട്ടികൾ. അവര് കുടുംബത്തോടൊപ്പം അവിടെ തന്നെയാണ്, കൽക്കത്തയിൽ തന്നെയാണ്. മൂത്തയാള് മെഡിസിന് പഠിക്കുന്നു, ബാക്കി 2 സ്കൂളിൽ കൽക്കത്തയിൽ തന്നെയാണ്.

0: ஆகாசத்தோப்பின் கிண்ணறன்.
1: നമ്മള് പറഞ്ഞു തുടങ്ങിയത് കോഴിക്കോടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു, അപ്പൊ അവസാനിപ്പിക്കുന്നതും കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആകാം. താങ്കളുടെ ജീവിതത്തിൽ സർവീസിലൊക്കെ താങ്കൾ ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് പറയാറുണ്ട്.
2: തീർച്ചയായിട്ടും.
1: അപ്പോ ഇന്നിപ്പോ കോഴിക്കോട് മറ്റൊരു തരത്തിൽ കൂടി ഇപ്പോ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, ഫുഡ് സ്ട്രീറ്റുകൾ വരുന്നു, സാഹിത്യ നഗരമായി അറിയപ്പെടുന്നു, കൾച്ചറൽ രീതിയിൽ കൂടി അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് മാറിയിട്ടുണ്ട്. അപ്പോ ഇന്ന് ഉള്ള ഒരു കോഴിക്കോടിനെ കുറിച്ചും അതിന് ഇനി ഒരു പക്ഷേ കൈവരിക്കാവുന്ന നേട്ടങ്ങളെ കുറിച്ചും ഏത് രീതിയിലാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്?
2: എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഇന്നല്ല, പണ്ട് മുതൽ തന്നെ, ചരിത്രാതീത കാലം മുതൽ തന്നെ ഒരു പ്രത്യേകതയുള്ള നഗരമാണ്, ഒരു നന്മയുള്ള നഗരമാണ്. ആ രീതിയിൽ തന്നെയാണല്ലോ കോഴിക്കോട് പ്രശസ്തമായത്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതിന് വളരെയധികം, അതിന് കുറേ കൂടി അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടും കോഴിക്കോട്ടെ നല്ല മനുഷ്യരും അവരും അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ഈ നന്മ കോഴിക്കോടിനപ്പുറത്തേക്ക്, കേരളത്തിനപ്പുറത്തേക്ക് ബാക്കി ആളുകളെയും ബാക്കി നമ്മുടെ രാജ്യത്തെ മുഴുവൻ കാണിച്ചു കൊടുക്കാനുള്ള ഇനീഷ്യേറ്റീവ് കൂടി, അല്ലെങ്കിൽ അതിനുള്ള അല്ലേ, അതിനുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ എല്ലാം പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. കോഴിക്കോടുള്ള പോലുള്ള ഒരു കൂട്ടായ്മ, ആ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ നന്മ ഉള്ള മനുഷ്യർ മറ്റു പല സ്ഥലങ്ങളിലും കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസം എല്ലായിടത്തും നടക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തുനിന്ന് ഉണ്ടാവും. പക്ഷെ ഈ ഒരു നന്മ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാധ്യത കൂടി നമുക്ക് ഏറ്റെടുക്കാം എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. സാംസ്കാരിക നഗരം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മാറ്റത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
1: തീർച്ചയായിട്ടും. താങ്കൾ കോഴിക്കോടിനെ കുറിച്ചും ബംഗാളിനെ കുറിച്ചുമാണ് ഇപ്പോൾ വിശദമായി സംസാരിച്ചത്. ഈ രണ്ട് നഗരങ്ങൾക്കുമുള്ള ഒരു വിളിപ്പേര് എന്ന് പറയുന്നത്, ഒന്ന് സിറ്റി ഓഫ് ട്രൂത്ത് ആണ്,
2: മറ്റേ സിറ്റി ഓഫ് ജോയ് ആണ്.
1: സിറ്റി ഓഫ് ജോയ് ആണ്. രണ്ടും മനുഷ്യരിലാണ് ഈ ഒരു നന്മ കാണുന്നത്.
2: മനുഷ്യ നന്മയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യം, ബംഗാളികൾ

0: മലയാളികളും തമ്മിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് കൂടിയാണത്.
1: തീർച്ചയായിട്ടും.
0: മനുഷ്യർ എന്ന നിലയ്ക്ക് ബംഗാളികളും മലയാളികളും ഒത്തിരി സമാനതകളുള്ളവരാണ് നമ്മൾ പറഞ്ഞല്ലോ.
1: അതെ,
0: അതിൻ്റെ കൂടി ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളെയും ബംഗാളികൾ എന്ന് പറയലുണ്ട്. അതിലൊരു തെറ്റില്ല. പക്ഷെ ബംഗാളികൾ എന്ന് പറയുന്നതിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അവരെ ഒന്ന് കുറച്ച് കണ്ടുകൊണ്ടാണ് പറയുന്നത് എനിക്ക് തോന്നലുണ്ട്. അതിൽ രണ്ട് തെറ്റുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ വരുന്നവരിൽ അധികം പകുതി പേരും ബംഗാളികളല്ല. അസാമിൽ നിന്ന് വരുന്നവരെയും ഒറീസക്കാരെയും ബീഹാറികളെയും യുപ്പിക്കാരെയും ഒക്കെ നമ്മൾ ബംഗാളി എന്നാണ് പറയുന്നത്.
1: അതെ അതെ.
0: രണ്ട്, അവരൊരിക്കലും നമ്മൾ കുറച്ച് കാണേണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അന്യദേശ തൊഴിലാളികൾ എന്ന് നമ്മൾ പറയുന്ന ഇവർ, കാരണം അവരുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കേരളമായിട്ട് നിലനിൽക്കുന്നത്.
1: അതെ,
0: പണ്ട് ഗൾഫ് ഗൾഫായിട്ട് നിലനിന്ന പോലെ മലയാളികൾ പോയത് കൊണ്ട് ഗൾഫിന് ഗുണമേ ഉണ്ടായുള്ളൂ, ദോഷം വന്നില്ല. എന്നതുപോലെ തന്നെ നമ്മളീ പറയുന്ന ബംഗാളികൾ വരുന്നതുകൊണ്ട് കേരളത്തിനും നമ്മുടെ നാടിനും ഗുണമേ ഉണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇപ്പോൾ ഗൾഫ് പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകളെല്ലാം അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഇന്ന് കേരളത്തിൽ ഒരു ആശങ്ക, ഒരു കൺസേൺ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ പ്രായമായ ആളുകൾ മാത്രമാണ്, കൂടുതൽ ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് ബംഗാളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടുതലായിട്ടും കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി ആളുകൾ വരുന്നു എന്നുള്ളത്. ഇത് ബംഗാളിലൊക്കെ ഒരു ആശങ്കയായി മാറിയിട്ടുണ്ടോ, അവിടെ ആളുകൾ ഇല്ല എന്നുള്ള രീതിയിൽ?
0: ബംഗാളിൽ രണ്ട് രീതിയിൽ ഇത് നമുക്ക് വിസിബിൾ ആണ്. ഒന്ന്, വിസിബിൾ ആകുന്ന പണ്ട് ഒരു 10-30 വർഷം മുന്നേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ, ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയാൽ നമ്മൾ ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല വീട് കണ്ടാൽ നമുക്ക് അവരോട് ചോദിക്കാതെ തന്നെ പറയാം ഇത് ഇവർ ബംഗാളിന് വെളിയിൽ കേരളത്തിലോ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ മൈഗ്രൻ്റ് ലേബറായിട്ട് പോയിട്ടുള്ളതാണ് അത് പറയാം. രണ്ട്, കുറച്ചുകൂടി സാമൂഹികമായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ, ഹൈസ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ബോയ്സിൻ്റെ എണ്ണം, ആൺകുട്ടികളുടെ എണ്ണം കുറയുകയും പെൺകുട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ വരുന്ന പണിക്ക് വരുന്ന ആളുകളിൽ ആ ഒരു സ്കൂളിംഗ് ഏജിലുള്ളവരുണ്ട്, ഒരു 15 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെ ഉള്ളവരാണല്ലോ. അപ്പോൾ ഇതിൽ അധികവും ഹൈസ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി വരുന്ന ആൺകുട്ടികളാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ്. ആൺകുട്ടികൾ കുറവും പെൺകുട്ടികൾ
1: കൂടുന്നു.
0: അതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കല്യാണത്തിന് വരുമ്പോൾ, അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതാണ്, പെൺകുട്ടികൾ പഠിച്ചതായിരിക്കും ആൺകുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ പഠിച്ച ആൺകുട്ടികളെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സമൂഹത്തിലുണ്ടാക്കുന്ന
1: കോൺസിക്വൻസ് കൂടുതലാണ്.
0: ഇപ്പോൾ
1: എന്തായാലും ആകാശവാണിയുടെ സ്റ്റുഡിയോയിലെത്തി ദീർഘനേരം കോഴിക്കോട് ആകാശവാണിയുടെ ശ്രോതാക്കളുമായിട്ട് ഈ ഒരു പരിപാടിയിൽ സംവദിച്ചതിന് വളരെ സന്തോഷം. താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
0: ഒത്തിരി ഒത്തിരി സന്തോഷം. വളരെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കോഴിക്കോട് വരാനും കോഴിക്കോടെ ആളുകളുമായി നേരിട്ടല്ലെങ്കിൽ കൂടി സംവദിക്കാൻ കഴിയുന്നത്. സന്തോഷമുണ്ട് ഇതിനൊരു അവസരം ഒരുക്കി തന്നതിന് കോഴിക്കോട് ആകാശവാണിയോട്. ഒത്തിരി സന്തോഷം. നന്ദി. നമസ്കാരം.
2: ഔദ്യോഗിക ജീവിതത്തിൽ ഭരണനിർവഹണം പോലെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുമായുള്ള ബന്ധവും. കേരളത്തിൽ നിന്ന് ബംഗാളിലേക്കും ഒരു ജില്ലയുടെ ഭരണത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിലേക്കും നീണ്ട അനുഭവങ്ങളാണ് ഡോക്ടർ PB സലീം IAS പങ്കുവച്ചത്. റിയൽ FM പോഡ്കാസ്റ്റിൽ കോഴിക്കോട് മുൻ ജില്ലാ കലക്ടറും പശ്ചിമ ബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലീമുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം സമാപിച്ചു.
3: റിയൽ FM പോഡ്കാസ്റ്റ്.
4: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
7: ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരത്തു നിന്നും കേൾക്കും.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
1: 2024 സെപ്റ്റംബർ 29-നാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നു ചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ Phase 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും E-DRIVE പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെ കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പരിമിതികളെ അതിജീവിച്ച് മുന്നേറാൻ ആഗ്രഹമുണ്ടോ? 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രീ മെട്രിക് സ്കോളർഷിപ്പും 1 മുതൽ PG വരെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളും കേന്ദ്ര സർക്കാർ നൽകുന്നു. ഉന്നത പഠനത്തിനായി ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പും ലഭ്യമാണ്. മെയിന്റനൻസ് അലവൻസും ബുക്ക് ഗ്രാന്റും ഇതിലൂടെ ലഭിക്കും. 40% അതിലധികമോ ഭിന്നശേഷിയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിനായി ഇന്ന് തന്നെ www.scholarships.gov.in എന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കൂ.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച

0: ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സഹ അധ്യക്ഷസ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് എം എസ് സി ലൂസിയാന ഇന്ന് വൈകിട്ട് തുറമുഖത്ത് എത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. 2024 ഡിസംബർ 3 തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാവാദം നൽകുന്ന ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിനും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. സമീപകാല യു എസ് ഇറാൻ നയതന്ത്ര നടപടികൾ, ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നിവ സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു. കുവൈറ്റ്, ബഹ്റിൻ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ റൂബിയോയുടെ 3 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി. യു എസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ ഫ്രാൻസ്, ചൈനീസ് തായ്പേ താരങ്ങളെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി നീക്കം. സിം കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള നടപടികൾ സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി അവലോകന യോഗം ചേർന്നു. സിം മ്യൂളിംഗിനെ കുറിച്ച് വിപുലമായ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

0: ലക്ഷ്മി ടീച്ചറേ, ദേ ഇത് നോക്കിക്കേ, നമ്മുടെ ഒഫീഷ്യൽ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണിത്. നാളെ മുതൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാട്സപ്പ് കോളുകൾ കേന്ദ്ര സർക്കാർ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. 3 ചുവന്ന ടിക്ക് കണ്ട പോലീസ് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫോർവേഡ് സന്ദേശം. ഇതിന്റെ താഴെ ഫോർവേഡ് മെനി ടൈംസ് എന്ന ലേബലും ഉണ്ട്. ആളുകൾ ഇത് ഗ്രൂപ്പുകളിൽ മാറി മാറി അയക്കുവാണ്. എനിക്കിത് കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല.
1: എന്റെ ആനി ടീച്ചറേ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഈ 3 ടിക്ക് കഥ കഴിഞ്ഞ 5-6 വർഷമായി ഓരോ രൂപത്തിൽ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്. 2026 ആളുകൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഇത്തരം ഫേക്ക് മെസ്സേജസ് സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഭീതിയും തെറ്റിദ്ധാരണകളുമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്തും കോവിഡ് പോലെയുള്ള പാൻഡമിക്കിന്റെ സമയത്തും ഒക്കെ ഇങ്ങനത്തെ ഇൻഫോഡെമിക് വലിയൊരു പ്രശ്നമാണ്.
0: അതെ, നമ്മൾ ഫിസിക്സിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അത് ഫാക്ച്വലി കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തും അല്ലേ?
1: അതെ.
0: പക്ഷെ സാധാരണക്കാരെ ഈ ഒഫീഷ്യൽ ലോഗോയും അതുപോലെ അടിയന്തര പ്രാധാന്യമുള്ളത് എന്ന ബോർഡും ഒക്കെ കാണുമ്പോഴേ മെസ്സേജിനകത്ത് അവരപ്പം അപ്പം തന്നെ അതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും. ശിവൻ സാർ ഇവിടെ ഉണ്ടല്ലോ. സാറേ, വാട്സപ്പിൽ വരുന്ന ഇത്തരം മെസ്സേജുകൾ വ്യാജമാണോ അതോ യഥാർത്ഥമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ സ്വയം പരിശോധിക്കാൻ പറ്റും? ഇതിനെന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ?
2: ഒരു മിനിറ്റ്. ടീച്ചറേ, ലക്ഷ്മി ടീച്ചറേ, ഞാൻ നോക്കുമായിരുന്നു, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇക്കാലത്ത് പ്രത്യേകിച്ചും ഈ നിർമ്മിത ബുദ്ധിയും അതിൻ്റെ ഭാഗമായിട്ട് ഡീപ്പ് ഫേക്കും ഒക്കെ ഇത്ര സജീവമായ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫാക്ട് ചെക്കിംഗ്. നമ്മൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ കണ്ണു മറച്ച് വിശ്വസിക്കുന്നതിന് പകരം ഒരു ഫാക്ട് ചെക്കറാകണം. അതായത് വസ്തുതകൾ പരിശോധിക്കുന്ന ഒരാളാകണം. അതിന് ചില എളുപ്പ വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിവേഴ്സ് ഇമേജ് സെർച്ച്.
1: റിവേഴ്സ് ഇമേജ് സെർച്ചോ? അതെന്താണ് ശിവൻ സാറേ? നമ്മൾ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാണല്ലോ സെർച്ച് ചെയ്യാറുള്ളത്. ഇതെന്താണ് സംഭവം?
2: അതായത് നമ്മൾ എന്തെങ്കിലും അറിയാനായിട്ട് ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതിനെ സാധാരണ ഫോർവേഡ് സെർച്ച് എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഗൂഗിൾ സെർച്ചിലേക്ക് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ്.
0: അത് കൊള്ളാലോ സാറേ. അതെങ്ങനെയാ പ്രാക്ടിക്കലി ചെയ്യാ? ഒരു എക്സാമ്പിൾ പറയാവോ?
2: പിന്നെന്താ, ഉദാഹരണത്തിന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നു, കേരളത്തിലെ പുഴയിൽ തിമിംഗലം വന്നു. ചിലപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫോണിൽ ബ്രൗസർ തുറന്ന് ഗൂഗിൾ ഇമേജസിലേക്ക് പോവുക. അവിടെ മിക്കവാറും സെർച്ച് ബാറിൽ ഒരു ചെറിയ ക്യാമറയുടെ ഐക്കൺ കാണും. അതിനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. ആ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന പുഴയിലെ തിമിംഗലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആ ഫോട്ടോ ഇൻ്റർനെറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരും. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായ ഏതെങ്കിലും സംഭവത്തിൻ്റെ ചിത്രമായിരിക്കും അത്. അതിനെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കേരളത്തിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരിക്കാം. ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ അറിയാൻ പറ്റും.
0: ശിവൻ സാറേ, ഈ ചിത്രങ്ങളുടെ കാര്യം മനസ്സിലായി. പക്ഷേ നമുക്ക് ഈ വാട്സപ്പിൽ വരുന്ന വീഡിയോകളുടെ കാര്യമോ? പലപ്പോഴേ പഴയ കലാപങ്ങളുടെയോ അപകടങ്ങളുടെയോ ഒക്കെ വീഡിയോകൾ പുതിയ സംഭവങ്ങളുമായി കൂട്ടിക്കെട്ടി പ്രചരിപ്പിക്കാറുണ്ടല്ലോ. വീഡിയോകൾ എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്യുക?
2: അതിന് വഴിയുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ മൊത്തത്തിൽ നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ഒരുപാട് വലിപ്പം ഉണ്ടാവും ഫയലിന്. അതിന് പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കീ ഫ്രെയിം അനാലിസിസ്.
1: അതെന്താ?
2: അപ്പോൾ ഒരു വീഡിയോ കൈ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്താൽ മതിയാവും. അല്ല, ഫോണല്ല, ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്.

0: ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻവിഡ് പോലെയുള്ള മികച്ച വെരിഫിക്കേഷൻ ടൂളുകളുടെ എക്സ്റ്റെൻഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൊടുക്കുന്ന വീഡിയോയെ പല പല ഫ്രെയിമിലാക്കി തരും. അതിനുശേഷം ഈ പറഞ്ഞ റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും.
1: പക്ഷെ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ സാറേ? സാധാരണക്കാരായ വീട്ടമ്മമാർക്കും പ്രായമായവർക്കും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്സപ്പ് ടൂളുകൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരാണല്ലോ ഇത്തരം മെസ്സേജുകൾ എപ്പോഴും കണ്ടിട്ട് ഫോർവേഡ് ചെയ്യുന്നത്.
0: ഞാൻ നേരത്തെ പറഞ്ഞ ടൂളുകൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമ്മളതും ശീലിച്ചെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഫാക്ട് ചെക്കിംഗ് ഓർഗനൈസേഷനുകളുണ്ട്, അവർക്കൊക്കെ വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും ഉണ്ട്. നമുക്ക് ഇവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ ഫാക്ട് ചെക്ക് എക്സ്പ്ലോർ എന്നൊരു ടൂളുണ്ട്. നമ്മളായി കേട്ട വാർത്തയുടെ കീവേഡുകൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇതാരെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ അറിയാൻ പറ്റും.
2: സാറേ, ഈ ചാറ്റ് ബോട്ടുകളുടെ കാര്യം വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ ടെക്നോളജി ഉപയോഗിക്കുന്നതോടൊപ്പം കുറച്ച് കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ ഇത് വല്ല നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കണം. ചില മെസ്സേജ് കണ്ടിട്ടില്ലേ, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഐഫോൺ ഫ്രീ ആയിട്ട് നൽകുന്നു എന്നൊക്കെ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ വ്യാജമാണെന്ന്.
1: പിന്നെ അല്ലാതാണ് ടീച്ചറെ, ഇതിനൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. ആളുകളുടെ ഇമോഷൻസിനെ, അതായത് അവരുടെ ഭയത്തെ, അത്യാഗ്രഹത്തെ, പിന്നെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഇത്തരം വ്യാജ വാർത്തകൾ, ഇത്തരം ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുമ്പോൾ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു വാർത്ത ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യമോ ആവേശമോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഉറപ്പിച്ചോ അതിലെന്തോ കുഴപ്പമുണ്ട്, അതിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏത് വാർത്തയും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് പോസ് ചെയ്യണം. പിള്ളേരെ പിടുത്തക്കാർ വന്നു എന്ന് പറഞ്ഞുള്ള വ്യാജ സന്ദേശം കാരണം പാവം വഴിപോക്കരൊക്കെ എത്ര അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ. അതുകൊണ്ട് വ്യാജ വാർത്ത വെറും ഒരു കൗതുകമൊന്നുമല്ല, അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെയാണ്.
0: ശരിയാണ്, ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ IT നിയമങ്ങൾ അനുസരിച്ച് വ്യാജ വാർത്തകളും ഇതുപോലെ പേടിപ്പിക്കുന്ന സന്ദേശങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചാൽ ഗ്രൂപ്പ് അഡ്മിൻമാർക്കും അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുണ്ട്. ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, DPDP Act. ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്.
2: ശിവൻ സാറേ, നമുക്ക് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു പ്രോജക്റ്റും ഒപ്പം തന്നെ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചാലോ?
1: നല്ല ഐഡിയ.
2: കുട്ടികൾ അവരുടെ വീട്ടിൽ പോയി മുതിർന്നവരെ ഇതൊക്കെ പഠിപ്പിക്കട്ടെ. ഫാക്ട് ചെക്കിംഗ്, ഡിജിറ്റൽ ലോകത്തെ സത്യവും മിഥ്യയും എന്നതായിരിക്കണം വിഷയം.
1: അതെ അതെ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണമെന്നേ. നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അവർക്ക് നൽകാം.
2: അതെ,
1: ഫസ്റ്റ് ടാസ്ക് വേണമെങ്കിൽ കുട്ടികൾ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ഒരു 5 അവർക്ക് ഈ ഡൗട്ട് തോന്നുന്ന ഫോർവേഡ് മെസ്സേജസ് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇമേജസ് കണ്ടെത്തട്ടെ, അല്ലേ?
2: അതെ, നമുക്ക് രണ്ടാമത്തെ ടാസ്ക് ആയിട്ടേ റിവേഴ്സ് ഇമേജ് സെർച്ച് അത് ചെയ്താലോ?
1: അതെ, അപ്പൊ വേണമെങ്കിൽ ഈ ഇങ്ങനത്തെ ഇമേജസ് ഗൂഗിൾ ലെൻസിൽ ഇട്ടിട്ട് അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അവർ കണ്ടെത്തട്ടെ.
2: അതെ,
1: ഡേറ്റ് അടക്കം വരുമല്ലോ.
2: അതെ,
1: അതെ. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ഫാക്ട് ചെക്ക് ഉണ്ടല്ലോ, അത് ഈ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അത് കറക്റ്റ് ആണോ അതോ ഫേക്ക് ആണോ എന്ന് കാണിച്ചിട്ട് ഇവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കട്ടെ. അങ്ങനെയാകുമ്പോ ഇവർക്ക് അതിനെ കുറിച്ച്
2: ക്ലാരിറ്റി ഉണ്ടാവും.
1: അതെ,
0: അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ IT ലാബിലെ ഈ ടൂൾസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ളൊരു മെച്ചം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയയോടുള്ള അവരുടെ സമീപനം തന്നെ മാറും. അപ്പോൾ എന്ത് കണ്ടാലും കുറച്ചൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോട് അതിനെ അപ്രോച്ച് ചെയ്യാൻ അവർക്ക് പറ്റും.
2: തീർച്ചയായിട്ടും സർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട് Article 51A ശാസ്ത്രബോധം വളർത്തണമെന്ന്, അല്ലേ? ഡിജിറ്റൽ ലോകത്തും ആ ശാസ്ത്രബോധം നമ്മൾ നിലനിർത്തണം. ഈ തെറ്റായ വിവരങ്ങൾ തടയുന്നത് ഒരു വലിയ സാമൂഹിക സേവനം തന്നെയാണ്.
1: എങ്കിൽ പിന്നെ നമുക്ക് സമയം കളയണ്ട. ഈ പ്രോജക്റ്റിനെയും വർക്ക്ഷോപ്പിനെയും പറ്റിയൊക്കെ ഒരു ഔട്ട്ലൈന് ഇന്ന് തന്നെ നമുക്കങ്ങ് പ്രിപ്പയർ ചെയ്യാം.
3: അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെബിൽ ജിഹാൻ.

0: നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.
1: സപ്ത സഹോദരിമാർ
0: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിൻ്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിൻ്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 ഏപ്രിൽ 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്ത് മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപ്പകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. മായാമാളവഗൗളരാഗത്തിൽ തുളസീദള എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം കടനാട് വി കെ ഗോപി, ഖടം ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ. ഇനി ഹംസാനന്ദി രാഗത്തിൽ മീനാക്ഷി ജയത എന്നാരംഭിക്കുന്ന ഡോക്ടർ എം ബാലമുരളികൃഷ്ണ രചിച്ച കൃതി ആദിതാളം.

ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം.

0: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിനുവേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം,

നജീം അർഷാദും അഭിരാമി അജിത്തും പാടിയ ഗാനം ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ചക്കരമുത്ത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: எல்லாம் மறக்குவ நீ படிச்சோ.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ഭീഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം കേൾക്കാം. ചിത്രപാടിയ ഗാനം പി പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾക്ക്, എസ് ശശിധരൻ നായരുടെ സംഗീതം.